ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ശ്രാവണം 23, കൊല്ലവർഷം 1201, കർക്കടകം 29, 2026 ഓഗസ്റ്റ് 14 തീയതി വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാ ഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് നീലേശ്വരം സദാശിവൻ.
1: വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ നമ്മൾ അഭിനന്ദിക്കുക പതിവാണ്. അവർ ചെയ്ത സേവനത്തിനും ഉത്തമ മാതൃകയ്ക്കും ലോകോപകാരത്തിനും ഉള്ള നന്ദി പ്രകടനമാണ് വിശാലമായ വീക്ഷണത്തിൽ നാം ചെയ്യുന്നത്. നമ്മൾ കാണിക്കുന്ന ഉപകാരസ്മരണ അഥവാ കൃതജ്ഞത ഏവർക്കും ആനന്ദം നൽകുന്നുണ്ട്. മാത്രമല്ല, തദവസരത്തിൽ സമാധാനവും ലഭിക്കുന്നു. അതോടൊപ്പം ഊർജവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നന്ദി നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ആ സ്മരണ വളർന്ന് വികസിച്ച് ശുഭപ്രതീക്ഷയ്ക്ക് വഴിയൊരുക്കുന്നു എന്ന് മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ഉപകാരസ്മരണ ആദ്യം ഉദിക്കേണ്ടത് ഹൃദയത്തിലാണ്, പ്രകടിപ്പിക്കേണ്ടതുമാണ്. നന്ദി പ്രകടിപ്പിക്കാൻ വൈമനസ്യം പുലർത്തുന്ന ധാരാളം പേരുണ്ട്. മാത്രമല്ല, പലരും നന്ദികേട് ശീലമാക്കിയവരുമാണ്. അത്യാവശ്യത്തിന് കടം വാങ്ങിയ രൂപ പിന്നീട് ധാരാളം സമ്പത്ത് വന്നു ചേർന്നാലും തിരിച്ചു കൊടുക്കാത്തവരുണ്ട്. കടം അപകടം, സ്നേഹത്തിന് വികടം എന്ന ചൊല്ലിൻ്റെ തിക്തഫലം അനുഭവിച്ചവർ അനേകമുണ്ട്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിരൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന എഴുത്തച്ഛൻ്റെ വാക്കുകൾ അന്വർത്ഥമാണ്. നിലവിട്ട് പ്രവർത്തിക്കരുത്, വന്ന വഴി മറക്കരുത് എന്നെല്ലാം പൂർവസൂരികൾ പറഞ്ഞിട്ടുണ്ട്. അത് നന്ദിയെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ്. പല പരിഷ്കൃത രാജ്യങ്ങളിലെയും ജനങ്ങൾ പരസ്പരം കണ്ടാൽ മുൻപരിചയമില്ലെങ്കിലും നോക്കി പുഞ്ചിരിക്കുന്നവരും ചെറിയ ഉപകാരത്തിന് പോലും നന്ദി വാക്കിലോ പ്രവൃത്തിയിലോ പ്രകാശിപ്പിക്കുന്നവരുമാണ്. ലഭിച്ച മനുഷ്യജന്മം പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഉള്ളതാണെന്ന് ഓർക്കുന്നവരാണ് അവർ. അഹങ്കാരികളും അസൂയയുള്ളവരും കാര്യശേഷിയും തത്വജ്ഞാനവുമില്ലാത്തവരും പൊതുവെ നന്ദി പ്രകടിപ്പിക്കാൻ വിമുഖരാണ്. എല്ലാവർക്കും മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും അളവറ്റ നന്ദി വേണം. മക്കൾ അമ്മയ്ക്ക് നൽകുന്ന സേവനം എത്രയായാലും അത് അധികമല്ല. നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ പിന്നിൽ അനേകം പേരുടെ കഠിനമായ അധ്വാനമുണ്ട്. നാം അവരെ നേരിട്ട് കാണുന്നില്ല എങ്കിലും അവരോടും നന്ദിയുള്ളവരാകണം. എല്ലാവരിൽ നിന്നും എപ്പോഴും നന്ദി പ്രതീക്ഷിക്കുന്നത് സമാധാനം നഷ്ടപ്പെടാൻ കാരണമാകും. നന്ദി പ്രകടിപ്പിക്കാത്തതിൽ മാനസിക പിരിമുറുക്കം ഉണ്ടായാലത് നമ്മുടെ ഇന്നത്തെ കർത്തവ്യങ്ങളെ അവതാളത്തിലാക്കും. വലത് കൈ ചെയ്യുന്ന ഉപകാരം ഇടത് കൈ അറിയരുത് എന്ന ബൈബിൾ വാക്യം ഇവിടെ അന്വർത്ഥമാണ്. ദൈവം തന്നതല്ലാതെ ഇല്ലേ ഒന്നും എൻ്റെ ജീവിതത്തിൽ എന്ന പ്രാർത്ഥന സർവേശ്വരനോടുള്ള നന്ദിയുടെ പ്രകാശനമാണ്. ഒരു കാര്യം തീർച്ച, നമ്മുടെ ഏത് സത്കർമ്മങ്ങൾക്കുമുള്ള പ്രത്യുപകാരം അഥവാ നന്ദി നമുക്ക് മറ്റെങ്ങി നിന്നോ തീർച്ചയായും ലഭിക്കും. അത് ഒരു പ്രകൃതി നിയമം കൂടിയാണ്. ആ പ്രകൃതീശ്വരിയെ നന്ദിപൂർവം നമിക്കാം.
0: നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് അനഘശ്രീ.

നിച്ചലും ചപ്പാത്തിയാൽ ചെകിടിച്ചല്ലോ ചിത്തം, കൊച്ചതിക്കിരാഴിച്ചോറുണ്ണുവാൻ കൊതിക്കുന്നു. അങ്ങു ചെല്ലുമ്പോൾ കൃഷിക്കാലമാണപ്പൻ ചേരാൽ മഞ്ഞ പൂശിയ

0: മുഖമെത്ര സംതൃപ്തം.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത. ആലപിച്ചത് അനഘശ്രീ.

0: This is Akashvani. The news read by Tanvi Khurana. President Draupadi Murmu will address the nation today on the eve of the 80th Independence Day. The president's address will be broadcast at 7 p.m. on the entire national network of Akashvani. It will also be telecast on all channels of Doordarshan in Hindi, followed by the English version. The telecast of the address in Hindi and English on Doordarshan will be followed by its broadcast in regional languages on the regional channels of Doordarshan. Akashvani will broadcast the regional language versions of the address at 9:30 p.m. on its respective regional networks. Today is Partition Horrors Remembrance Day. The nation is paying homage to all those who sacrificed their lives and suffered unimaginable pain during the partition in 1947. A report.
1: To mark the Partition Horrors Remembrance Day, various programs are being organized across the country, including in the national capital. In a fitting tribute to all those who lost their lives due to the partition of the nation and were displaced from their roots, in 2021, the government had decided to observe 14th August every year as the day to commemorate their sacrifice. The Partition Horrors Remembrance Day keep reminding people of the need to remove the poison of social divisions, disharmony, and further strengthen the spirit of oneness, social harmony, and human empowerment. The partition caused among the largest migrations in human history, affecting about 20 million people. While celebrating the independence, a grateful nation also salutes those people who had to sacrifice their lives in the frenzy of violence. Anupam Mishra, Akashvani News, Delhi.
0: Services of the Delhi Metro will commence from all terminal stations across its network at 4 a.m. on the Independence Day. The Delhi Metro Rail Corporation, DMRC, said that the decision has been taken to facilitate the movement of special guests, invitees, and the general public attending the Independence Day celebration. The DMRC said that the metro services will operate at a 30-minute frequency on all lines until the commencement of regular revenue services as per the scheduled timetable for the day. The Lal Qila, Jama Masjid and Delhi Gate metro stations are the nearest stations to the Independence Day celebration venue. The monsoon session of Parliament has concluded with both houses being adjourned sine die yesterday. The session began on July 20th and saw a total of 19 sittings over 25 days. In all, 12 bills were passed by the Parliament, including the Public Examinations Prevention of Unfair Means Amendment Bill. In his concluding remarks, Rajya Sabha Chairman C.P. Radhakrishnan expressed concern over the repeated disruptions in the House. He said the House managed to fulfill its core legislative duties by passing and returning 12 bills. Mr. Radhakrishnan informed that the House functioned for only 37 hours and 49 minutes. Earlier, the Mines and Minerals Development and Regulation Amendment Bill 2026 was passed by the Parliament, with the Rajya Sabha approving it yesterday. In Uttarakhand, 6 people died and 14 sustained injuries following landslide and water seepage in an under-construction tunnel at a hydroelectric power project site in Chamoli district yesterday evening. According to the preliminary information, 22 workers were trapped inside the tunnel. 20 people have been brought out of the tunnel. Of them, 6 were declared dead, while 14 others have sustained injuries and are undergoing treatment at a nearby hospital. Squadron leader Bhavna Kant has scripted history by becoming the first women officer of the Indian Air Force IAF to qualify as a fighter combat leader at the Tactics and Air Combat Development Establishment, Gwalior. India emerged as the overall champions at the Commonwealth Fencing Championship by winning an impressive 35 medals after 4 days of competition held at Lagos in Nigeria. And that is the end of this news bulletin.
2: Akashvani Arippukal. Ee nilayathil ninnu innu prakshepanam cheyyunna paripadikal. അറിയിപ്പിനെ തുടർന്ന് 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 29-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം എസ് സൗമ്യ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 109. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇതിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 രാഗാമൃതം, കലമോൾ എൻ ജി പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശംഭു പി എം മൃദംഗം, തുടർന്ന് മൈസൂർ ടി ചൗദയ്യ വയലിനിൽ വായിച്ച കൃതികൾ. 11:00 റേഡിയോ ഗ്രാമരംഗം, ഇതിൽ ഗ്രാമപൂർണിമ, ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പങ്കെടുക്കുന്നു, ചുമട് താങ്ങി. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ, സി എ അബൂബക്കർ, എൻ കനകമണി എന്നിവർ അവതരിപ്പിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ശരീരഭാരം കൂടുന്നത് വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? വെരിക്കോസ് വെയിൻ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ മീർ ചിസ്തി എം സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസലാപം. 2:15 തുടർനാടകം വേനൽ മഴ 9-ാം ഭാഗം. രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 ചലച്ചിത്ര ഗാനം. 5:20 അധ്യാത്മ രാമായണ പാരായണം 29-ാം ദിവസം കാവലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:45 ഖുറാൻ പാരായണം, ആലപ്പുഴ അബ്ദുൾ റഹീം പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, പി എം ജൻധൻ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 ദേശഭക്തി ഗാനങ്ങൾ. 7:00 സ്വാതന്ത്ര്യദിനത്തിന്റെ പൂർവസന്ധ്യയിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രത്തോട് നടത്തുന്ന പ്രക്ഷേപണം, തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ. 7:50 വാർത്തകൾ. 8:00 സാഹിത്യവേദി, മല്ലിക വേണുകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, മരണതാണ്ഡവം, ചിത്രശലഭത്തോട്, ഷാജി വിൽസൺ എഴുതി അവതരിപ്പിക്കുന്ന കഥ തണൽമരങ്ങൾ, കവലയൂർ വിജയകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, വിരഹപ്രവാസം, വാർദ്ധക്യം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പി എം സ്വാനിധി പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നൽകുന്ന സ്വാതന്ത്ര്യദിന സന്ദേശം. 9:30 രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രത്തോട് നടത്തിയ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷ, തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ. 10:00 സംഗീത സാധകം, പഠിപ്പിക്കുന്നത് ഡോക്ടർ ബി സിന്ധു, പഠിക്കുന്നത് ശ്രീപ്രിയ. 10:30 ഇംഗ്ലീഷ് പരിപാടി, ഇന്ത്യ സെലിബ്രേറ്റ്സ് 18th ഇൻഡിപെൻഡൻസ് ഡേ, പ്രൊഫസർ വി കാർത്തികേയൻ നായർ സംസാരിക്കുന്നു. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയറിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 24.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2°C, കുറഞ്ഞ താപനില 25.3°C. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലുപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്ര, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
4: രാമായണ പാരായണം 29-ാം ദിവസം.
5: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
4: ഇന്ദ്രജിത്തിന്റെ വിജയം, ഔഷധഹരണയാത്ര, അഗസ്ത്യാഗമനം, ആദിത്യസ്തുതി എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

0: രാമായണ പാരായണം 29-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഉദയഗീതം കേൾക്കാം. എസ് സൗമ്യ പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് ദേശീയപാത 866 പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. കേരള സർവകലാശാല 4 മലയാളികൾക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകും. ചലച്ചിത്ര നടൻ മധു, കവി ശ്രീകുമാരൻ തമ്പി, ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ, ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ PR ശ്രീജേഷ് എന്നിവർക്കാണ് ഡോക്ടറേറ്റ് നൽകാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനിച്ചത്. ഊബർ, ഓല തുടങ്ങിയ ആപ്പുകൾ മുഖേന യാത്ര ബുക്ക് ചെയ്യുമ്പോൾ മുൻകൂർ ടിപ്പ് ഈടാക്കരുതെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ആപ്പുകൾക്ക് കർശന നിർദ്ദേശം നൽകി. ലൈഫ് ഭവന പദ്ധതിയിൽ ഇനി നഗരങ്ങളിൽ വീട് ലഭിക്കുന്നവരും പണം മുടക്കണം. 100,000 രൂപയാണ് ഗുണഭോക്താവ് നൽകേണ്ടത്. ഗ്രാമീണ മേഖലയിൽ ഇത് ബാധകമല്ല. കേരളത്തിൽ മെസ്സിയെ കളിപ്പിക്കുമെന്ന പേരിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാറുണ്ടാക്കാൻ സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇത് സംബന്ധിച്ച അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ശ്രീശങ്കറിനും മുഹമ്മദ് ബാസിലിനും 200,000 രൂപ വീതം സംസ്ഥാന സർക്കാർ നൽകും. പരിശീലകർക്ക് 200,000 വീതവും നൽകും. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ദിവി ബിജേഷിനും ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ സാന്ദ്രമോൾ ബാബുവിനും 200,000 വീതം നൽകും. സംസ്ഥാനങ്ങളുടെ പ്രകൃതിദത്ത ധാതുക്കളുടെ ഖനനം ഇനി കേന്ദ്രം നിയന്ത്രിക്കും. മൈൻസ് ആൻഡ് മിനറൽസ് ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിന് നാളെ ശ്രീലങ്കയിലെ ഗോളിൽ തുടക്കം.
1: വാഹനങ്ങളിൽ വരുത്തുന്ന മോഡിഫിക്കേഷനുകൾ അഥവാ മാറ്റങ്ങൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായ ശേഖരണത്തിനൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇതിനായി 4 പേജുകളുള്ള ഗൂഗിൾ ഫോം തയ്യാറാക്കിയാണ് വകുപ്പ് ഓൺലൈൻ സർവേ നടത്തുന്നത്. വാഹനങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, പേഴ്സണലൈസേഷൻ എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും അറിയുന്നതിനും അവയുടെ നിയമസാധുതകൾ പരിശോധിക്കുന്നതിനുമാണ് ഈ നടപടി. വാഹന മോഡിഫിക്കേഷനുകളെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന അഭിപ്രായ രൂപീകരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്.
2: സർവേ നടത്തിയതിൽ കുട്ടികൾക്കൊക്കെ ഒരു താല്പര്യത്തിന് അനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ്.
1: റിട്ടയർഡ് RTO മധുകുമാർ.
2: ഇതൊരു സർവേ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് റൂളിനെ ബേസ് ചെയ്ത് കമ്പനികൾക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. ഇത് ആദ്യമേ ഈ പൊതുജനങ്ങൾക്ക് റോഡ് സേഫ്റ്റി ബേസ് ചെയ്ത് മാനുഫാക്ചറർ പറഞ്ഞിട്ടുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ എഞ്ചിന്റെയോ ബ്രേക്ക് സിസ്റ്റത്തിന്റെയോ ഫ്യൂൾ സിസ്റ്റത്തിന്റെയൊക്കെ മാറ്റം വരുത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്.
3: ഇതൊരു പബ്ലിക് സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് പലവിധ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ ഈ വെഹിക്കിൾ ഫ്രണ്ടിൽ വരുന്ന ക്രാഷ് ഗാർഡ് തന്നെ പല വിധത്തിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കും. ഒരു ഹൈബീം ലൈറ്റ് ആണെങ്കിലും
1: സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള മോഡിഫിക്കേഷനുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് അഭിപ്രായം വ്യക്തമാക്കുന്നു കോൺട്രാക്ട് കാരേജ് ഓപ്പറേഷൻസ് അസോസിയേഷൻ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനൂപ്.
3: കൃത്യമായ നിലപാട് പെട്ടെന്ന് ഒരു ഓൾട്രേഷൻ നടത്തി ഈ ഒരു സംവിധാനത്തിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കത്തില്ല. അത് എന്തുകൊണ്ടെന്നാൽ സുപ്രീം കോടതി വിധികളുണ്ട്, ഹൈക്കോടതി ജഡ്ജ്മെന്റ്സ് ഉണ്ട്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിന് ഇൻകൺസിസ്റ്റൻസ് ആയിട്ട് ഒന്നും തന്നെ നമുക്ക് സ്റ്റേറ്റ് മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ട് നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് കാരേജ് വെഹിക്കിൾസിന് പെർമിറ്റ് അനുവദിക്കുന്നത് പോലെ തന്നെ പ്രത്യേകം പെർമിറ്റുകൾ ഈ വെഹിക്കിൾസിന് അനുവദിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ കാലയളവിലേക്ക് ഗവൺമെന്റ് ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട് ആ സമയത്ത് ഈ വെഹിക്കിൾ ഓഫ് റോഡിൽ മാത്രം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. പക്ഷെ ആ സമയത്ത് ഒരു കാരണവശാലും പബ്ലിക് സേഫ്റ്റിയെ ബാധിക്കുന്ന തരത്തിൽ നോർമൽ റോഡുകളിലോട്ട് ഇറക്കാതിരിക്കുക. ഓഫ് റോഡ് റോഡുകൾ അല്ലെങ്കിൽ ഓഫ് റോഡ് ഡ്രൈവിനല്ല, ഒരു ഗ്രൗണ്ടുകൾ സെറ്റ് ചെയ്യുക. വേറെ കൺട്രികളിലൊക്കെ ഈ ഓഫ് റോഡിന് വേണ്ടി മാത്രമായി ഒരു ട്രാക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ട്രാക്കുകളിൽ മാത്രം ഇത് ഓടിക്കാൻ തരത്തിൽ ഒരു സ്പെഷ്യൽ പെർമിറ്റുകൾ അനുവദിച്ചുകൊണ്ട് ഈ ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെന്റിന് ഇവരെ സഹായിക്കാൻ ചെയ്യാവുന്നത്. മൈന്യൂട്ടായിട്ട് ഈ പറഞ്ഞ ഓൾട്രേഷൻസ് അല്ലാതെ ഈ ക്രാഷ് ഗാർഡ്, ഹൈ ബീം ലൈറ്റ് ഇത്തരത്തിലുള്ള ഓൾട്രേഷൻസ് തീർച്ചയായും ഒരു ഹൈ ബീം ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ഒരാള് പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ലൈറ്റിന്റെ പുറത്ത് ഒരു സെക്കൻഡ് കണ്ണ് മിന്നുമ്പോഴേക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വെഹിക്കിൾ ക്രാഷ് ഗാർഡ് ആണെങ്കിലും ഫ്രണ്ടിൽ വരുന്ന ബമ്പറിന് വരുന്ന ഒരു ഗാർഡുകളൊക്കെ കൃത്യമായി നമ്മുടെ സേഫ്റ്റിയെ ബാധിക്കുന്ന ഒരു ആക്സിഡന്റ്.

0: ഉണ്ടാവുമ്പോൾ ഓപ്പോസിറ്റ് ഉണ്ടാവുന്ന പാർട്ടിക്ക് വളരെയധികം ഇഞ്ചുറി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അത്ര വന്നാലും പബ്ലിക് സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് നിയമത്തിനനുസൃതമായി മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസും മറ്റുള്ള ജഡ്ജ്മെന്റ്സും സുപ്രീംകോടതി ജഡ്ജ്മെന്റ്സും ഒക്കെ പരിഗണിക്കുമ്പോൾ ഇത് വളരെ പരിമിതമായി മാത്രമേ നമുക്ക് ഇത് നടത്താൻ സാധിക്കുകയുള്ളൂ.
1: മോഡിഫിക്കേഷൻ നടത്തുന്നതിലൂടെ വാഹനം ഓടിക്കുന്നവരുടെ പ്രായോഗിക ആവശ്യങ്ങൾ വിവരിക്കുന്നു ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ കേരള ജനറൽ സെക്രട്ടറി മനീഷ് ശശിധരൻ.
2: വാഹന മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന വാഹനത്തിന്റെ മൊത്തമായിട്ടുള്ള സ്ട്രക്ചറിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ അത് ശരിയല്ല. അതെന്താന്ന് വെച്ചാൽ അത് അപകടങ്ങൾക്ക് വഴിതിരിക്കുക തന്നെ ചെയ്യും. അല്ലാത്ത പക്ഷം ഇപ്പൊ രണ്ട് ലൈറ്റ് പിടിപ്പിച്ചു, IRA അപ്രൂവൽ പ്രകാരം വരുന്ന ലൈറ്റുകൾ വെച്ചിട്ട് ഈ ബസ്സിനെ സംബന്ധിച്ച് രാത്രി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷൻ. കാരണം എന്താന്ന് വെച്ചാൽ ബെൻസ് BMW പോലത്തെ കാറുകളിലായിരുന്നു പണ്ട് LED ലൈറ്റ്സ് വന്നിട്ട്. ഇപ്പൊ അത് വന്നിട്ട് ബേസിക് ആയിട്ടുള്ള ചെറുകിട കാറുകളിൽ വരെ LED ലൈറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഈ LED ലൈറ്റ്സ് അവർക്ക് AIRA അപ്രൂവൽ പ്രകാരം തന്നെയാണ് വരുന്നത്, ഞങ്ങൾക്കത് വരുന്നില്ല. അപ്പൊ നമ്മൾ രണ്ട് അഡീഷണൽ ലൈറ്റ് വെക്കും റോഡിലും, എല്ലാം കാണണ്ടേ ആളും നടക്കുവോ? കാര്യം നമ്മുടെ റോഡുകളിൽ ഒരു സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഈ ഗവൺമെന്റ് പറയുന്നത് അപകടം വരും അപകടം വരും എന്നാണ്. ഏത് സംസ്ഥാന പാതയിലോ അല്ലെങ്കിൽ ഏത് നാഷണൽ ഹൈവേയിലോ ആണ് കൃത്യമായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ ഉള്ളത്? പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിന്റെ ആവശ്യം തന്നെ ഇല്ലാത്ത പോലെയാണ്. കാര്യം നമ്മൾ ദുബായ് പോലത്തെ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, അവിടെയൊന്നും വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ആവശ്യമില്ല. ഇവിടെ അതാണോ? ഇവിടെ കുറ്റാ കൂടിയിട്ടാണ് പല റോഡുകളിലും. നമ്മളുടെ ബസ്സുകളിലെല്ലാം എയർ ഹോണുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ശരി, സമ്മതിച്ചു, അത് പാടില്ല. പണ്ട് എന്ന് പറഞ്ഞാൽ എയർ ഹോൺ പ്രൊഹിബിറ്റഡ് സ്കൂളിന്റെ പരിസരത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പരിസരത്തായിരുന്നു. ഇപ്പൊ അത് മൊത്തത്തിൽ അങ്ങോട്ട് നിരോധിച്ചു. ഒരു ചുരം കയറി പോകുന്ന ഒരു വാഹനം ഒരു എയർ ഹോൺ കേൾക്കുമ്പോൾ ചില ഓപ്പോസിറ്റ് കണ്ടുന്ന വണ്ടിക്കാരന് മനസ്സിലാവും വലിയ വണ്ടിയാണ് ചുരം കയറി വരുന്നത്, ഓക്കെ അപ്പൊ നിർത്തി കൊടുത്തു. ഇപ്പൊ ഈ സാധാ ഫോൺ അടിച്ചു കഴിഞ്ഞാൽ അത് കാറാണോ വരുന്നത് ബസ്സാണോ വരുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? ചെറിയ വണ്ടിക്കാർ കയറി വരും, അങ്ങനെ അവിടെ അപകട സാധ്യതയുണ്ട്. ഈ എയർ ഹോൺ എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന ഉൽപ്പന്നമാണെന്ന് പറയും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ GST സഹിതമാണ് ആ സാധനം ഇവിടെ വിൽക്കുന്നത്. അപ്പൊ നിരോധിച്ച സാധനത്തിന് എങ്ങനെയാണ് GST കളക്ട് ചെയ്യുക? വേണ്ടതിന് വേണ്ടതായിട്ട് പരിഗണിക്കുകയും വേണ്ടാത്തതിന് വേണ്ടാത്തതായിട്ട് തന്നെ ചെയ്യട്ടെ. പല നിരോധിത സാധനങ്ങളുടെയും GST സർക്കാർ മേടിച്ച് പെട്ടിയിലിടുകയും ഈ സാധനം മേടിച്ച് പിടിപ്പിക്കുന്നവന്റെ പുറത്ത് ചെല്ലാനടിക്കുകയും ചെയ്യുന്നത് വിരോധാഭാസമാണ്.
1: കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബിനു ജോൺ.
3: കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സിൽ അത്രയധികം മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നില്ല. കാരണം അത് ഈ ചെറിയ കാറുകൾ ജീപ്പുകൾ അങ്ങനെയാണ് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് താൽക്കാലികമായിട്ട് വേണ്ടിയിരുന്നത് ഈ വാഹനങ്ങൾക്ക് നിറം മാറുക എന്നുള്ളതായിരുന്നു. അതെന്തായാലും STA അപ്രൂവൽ ആയിട്ടുണ്ട്, അത് നിയമത്തിൽ പ്രാബല്യത്തിൽ വരും എന്ന് വിശ്വസിക്കും. പിന്നീടുള്ള കാര്യങ്ങൾ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഏതൊരു വാഹനവും നിരത്തിലിറക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന കാര്യങ്ങളെ മാത്രമേ നമുക്ക് വണ്ടിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ വെഹിക്കിളാണ്, അതിന് ചില നിയന്ത്രണങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളെ ആർക്കും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല.
4: ഒരാൾ ഒരു വണ്ടി വാങ്ങിക്കുമ്പോ ഇപ്പൊ ഏത് വണ്ടിയാണെങ്കിലും, ഇപ്പൊ ഒരു കാറാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബസ്സാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് രീതിയിലുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ പോലും മോഡിഫിക്കേഷൻ ചെയ്യാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ആരാണെങ്കിലും.
1: മോഡിഫിക്കേഷൻ സ്ഥാപന ഉടമ നജീബ് VM.
4: നമ്മൾ സാധാരണ വണ്ടികൾ വരുമ്പോ അതിനകത്ത് ഹെഡ്ലൈറ്റ് ബൾബ് എന്ന് പറയുന്നത് 55 watts ആണ് ശരിക്കും പറഞ്ഞിരിക്കുന്ന കമ്പനി. ഏറെ അപ്രൂവൽ ഉള്ള വണ്ടികളിൽ പറഞ്ഞിരിക്കുന്നു. അത് മാറ്റിയിട്ട് ആളുകൾ 100 watts അതേപോലെ 80 watts ഒക്കെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള റോഡുകളിൽ ഈ പറയുന്ന 55 watts ഉള്ള ഹെഡ്ലൈറ്റിന്റെ ബൾബിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കില്ല. വണ്ടിയിൽ നമ്മൾ എന്ത് രീതിയിൽ മാറ്റം വരുത്തിയാലും അത് മോഡിഫിക്കേഷൻ തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ടൂറിസ്റ്റ് വണ്ടിയാണെങ്കിൽ തന്നെ അതൊക്കെ യാത്രക്കാർക്കുള്ള ഒരു കംഫർട്ട്. കാരണം ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ നിന്ന് നേരിട്ട് ഒരു വണ്ടി എടുക്കുമ്പോൾ അതിന്റെ സീറ്റിന്റെ അപ്പോൾസറി വളരെ മോശമായിരിക്കും. കാരണം ഒരു ബെഞ്ച് സീറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലും. അപ്പൊ അതിന്റെ അകത്ത് ഇരുന്നിട്ടൊന്നും ഈ പറയുന്ന 1000 kilometer അല്ലെങ്കിൽ 100 kilometer യാത്ര ചെയ്യാനായിട്ട് ആർക്കും സാധിക്കില്ല. കൂടുതൽ ആളുകളും വണ്ടികൾ എടുത്തിട്ട് ആ വണ്ടിയുടെ സീറ്റ് അപ്പോൾസറി ഒന്ന് ചെയ്യണം. അതേപോലെ സൗണ്ട് സിസ്റ്റം ആണെങ്കിലും നല്ലൊരു വാട്സ് ഒക്കെ ഉള്ള സ്പീക്കറുകളും കാര്യങ്ങളെല്ലാം വെച്ച് ആണ് വണ്ടികൾ കൂടുതലും ഇറക്കുന്നത്. ഇപ്പൊ ഈ സ്പീക്കേഴ്സ് പുറത്തൊക്കെ വെച്ചുള്ള കുറെ വണ്ടികൾ ഓടുന്നുണ്ട്, അതിനൊന്നും നമ്മൾ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. കാരണം അത് കാൽനട യാത്രക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇതിരെ നിന്നിരുന്ന വണ്ടികൾക്കൊക്കെ ശബ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഭയങ്കര ഒരു സ്റ്റേഷനാണ്. അത് അപകടങ്ങളിലേക്ക് തന്നെ എത്തിക്കും. ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് 3-6 ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം ഒരുപാട് വണ്ടികളിൽ ഇവരെ പുറത്ത് സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം ഘടിപ്പിച്ചുകൊണ്ട് ഭയങ്കര ബഹളത്തിലാണ് വണ്ടികൾ പോയിക്കൊണ്ടിരുന്നത്. സമാധാനമായിട്ട് ഒരാൾക്ക് ഒരു ടൂർ പോയി കഴിഞ്ഞാൽ അവിടെ ഹോസ്റ്റലിലും നിൽക്കാനോ പറ്റാറില്ല. കാരണം അത്രക്ക് ബഹളത്തിലാണ് ഈ വണ്ടി പുറത്ത് സ്പീക്കറുകളൊക്കെ ഘടിപ്പിച്ചു പോകുന്നത്. അതൊക്കെ അപകടകരമായ കാര്യങ്ങളാണ്. പക്ഷെ സാധാരണ രീതിയിൽ ഇപ്പൊ വണ്ടിയുടെ അകത്ത് ഇന്റീരിയറിൽ കുറച്ച് ചെറിയ ലൈറ്റുകളും അതേപോലെ തന്നെ ഒരു TV ക്യാബിനും സൗണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് വ്യത്യാസങ്ങളും ഒരു സീറ്റ് അപ്പോൾത്രയും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അപകടമായിട്ടുള്ള രീതിയിലുള്ള ഇതൊന്നുമില്ല. വണ്ടി ടൂറിസ്റ്റ് ഇപ്പോ നമ്മൾ ഫാമിലിയൊക്കെ വിളിക്കുമ്പോൾ

0: എല്ലാ വീട്ടിലും പാട്ട് പാടുന്ന ആൾക്കാരുള്ളവരാ. വണ്ടി കയറി കഴിഞ്ഞൊരു കരോക്കെ ഇട്ടിട്ട് എന്തായാലും ആരും ഒരാൾ പാട്ട് പാടാനായിട്ടുണ്ടാവും. കമ്പനി വരുന്ന സ്പീക്കറോ അല്ലെങ്കിൽ കമ്പനി വരുന്ന ആ സൗണ്ട് സിസ്റ്റത്തിൽ ഒരിക്കലും ആ പാട്ട് പാടിക്കഴിഞ്ഞാല് അതിൻ്റെതായ ഒരു ക്ലാരിറ്റി കിട്ടൂല. അതിനുള്ള സൗകര്യങ്ങളാണ് ഇപ്പൊ കൂടുതലും ഇപ്പൊ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിലാണെങ്കിലും അങ്ങനെയുള്ള വർക്കുകളാണ്, അല്ലാതെ ഔട്ട്സൈഡിലാണെങ്കിലും ഭയങ്കര ഓവറായിട്ടുള്ള സംഭവങ്ങളോ ലൈറ്റുകളോ സൗണ്ട് സിസ്റ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മളായിട്ട് ചെയ്തു കൊടുക്കാറില്ല. പിന്നെ അതേപോലെ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല.
1: നമ്മുടെ ജെൻസി കുട്ടികളാണ് വാഹന മോഡിഫിക്കേഷന് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്.
2: സർക്കാരും അധികാരികളും ഇപ്പോൾ നിയമവിധേയം എന്ന് പറയുന്ന സൺഫിലിം, ഫ്ലോർമാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, അതുപോലെ അലോയ് വീലും ഒക്കെ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി ഷോറൂമിൽ നിന്ന് വാങ്ങിയാൽ തന്നെ അത് ലീഗലായി കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ എങ്ങനെ മോഡിഫിക്കേഷൻ ആകുന്നത്?
1: വിദ്യാർത്ഥിയായ ഭരത് എസ് ശ്രീകുമാർ,
2: ഒരു സാധാരണക്കാരൻ ബേസ് മോഡൽ വണ്ടി വാങ്ങി അതിൽ കമ്പനി കൊടുക്കുന്ന അതേ ആക്സസറീസ് പുറത്തു നിന്ന് വെക്കുന്നതാണോ മോഡിഫിക്കേഷൻ? ഇതെല്ലാം ജെന്യുവനായ ആക്സസറീസ് തന്നെയല്ലേ? യഥാർത്ഥ മോഡിഫിക്കേഷനുകൾക്ക് അനുമതി നൽകാതെ ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയിലെ ഫീച്ചറുകൾ മാത്രം കാണിച്ച് ഇതാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നതാണോ മോഡിഫിക്കേഷൻ? തമിഴ്നാട്, പഞ്ചാബ്, കർണാടക അവിടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ആവശ്യമായ മോഡിഫിക്കേഷനുകൾക്കും അലങ്കാരങ്ങൾക്കും സംസ്ഥാന സർക്കാർ പ്രായോഗികമായ ഇളവുകൾ നൽകുന്നുണ്ട്. കൃത്യമായ ജി എസ് ടി നികുതി നൽകി തന്നെയാണ് കടകളിൽ നിന്ന് മോഡിഫിക്കേഷൻ വസ്തുക്കൾ വാങ്ങി വണ്ടിയിൽ ഘടിപ്പിക്കുന്നത്. എന്നാൽ ഇത് വണ്ടിയിൽ ഘടിപ്പിക്കുമ്പോൾ മാത്രം എങ്ങനെ നിയമവിരുദ്ധമാകുന്നു? അതായത് വിൽക്കാൻ അനുമതി നൽകി നമ്മളിൽ നിന്ന് നികുതി ഈടാക്കുന്ന അധികാരികൾ അത് വണ്ടിയിൽ വെച്ചതിന്റെ പേരിൽ വീണ്ടും പിഴ ചുമത്തി സാധാരണക്കാരനെ രണ്ടു തവണ പിഴിയുന്നു. പഠനത്തിന്റെ സ്ട്രെസ്സിൽ നിന്ന് കുട്ടികളും അതുപോലെ ജോലികളുടെ കടുത്ത സ്ട്രെസ്സിൽ നിന്ന് മുതിർന്നവരും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് മനോഹരമായ ഒരു യാത്ര. വഴിയിലുടനീളം പാട്ടും ഡാൻസും ഒക്കെയായി അടിച്ചുപൊളിച്ച് മാനസിക സമ്മർദ്ദങ്ങൾ മാറ്റാനാണ് എല്ലാ യാത്രക്കാരുടെയും ആഗ്രഹം. എന്നാൽ അതൊന്നും അംഗീകരിക്കാത്ത സന്തോഷങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന നിയന്ത്രണങ്ങളും നിലപാടുകളുമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്.
1: പൊതുജനങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ മാത്രമേ സുരക്ഷിതവും സുഗമവുമായ ഗതാഗത സംസ്കാരം വാർത്തെടുക്കാൻ സാധിക്കൂ. വാഹന ഉടമകളും വിദഗ്ധരും സർവേയിലൂടെ പങ്കുവയ്ക്കുന്ന അഭിപ്രായങ്ങൾ വരും ദിവസങ്ങളിൽ സുതാര്യമായ നയരൂപീകരണത്തിന് വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: ശരീരഭാരം കൂടുന്നത് വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? വെരിക്കോസ് വെയിൻ, കാരണങ്ങളും പരിഹാരങ്ങളും. ഡോക്ടർ മീർ ചിസ്തി എം സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗ

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിലയത്തിൽ നിന്നും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
3: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. ഡോക്ടർമാർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ ആരോഗ്യവകുപ്പിൽ പ്രത്യേക HR സെൽ പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഓണക്കാലത്ത് റേഷനരി വിഹിതം കുറച്ചെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയടെക്കിന്. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ മുഴുവൻ ദേശീയ ശൃംഖലയിലും രാഷ്ട്രപതിയുടെ പ്രസംഗം വൈകിട്ട് 7 പ്രക്ഷേപണം ചെയ്യും. ദൂരദർശന്റെ എല്ലാ ചാനലുകളിലും ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും പ്രസംഗം സംപ്രേഷണം ചെയ്യും. രാത്രി 9:30 ആകാശവാണി പ്രാദേശിക നെറ്റ്വർക്കുകളിലൂടെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷ കേൾക്കാം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസ നേർന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ പൌരന്മാരെന്ന നിലയിൽ മുൻതലമുറ നൽകിയ സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കണമെന്നും പൌരന്റെ അന്തസ്സും നീതിയും ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് പവിത്രമായ കടമയാണെന്നും ഗവർണർ പറഞ്ഞു. ഇന്ന് വിഭജന ദിനം. 1947 രാജ്യം വിഭജിച്ച കാലത്ത് ജീവൻ വെടിയേണ്ടി വന്നവർക്കും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർക്കും രാജ്യം ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കും. 2021 ആഗസ്റ്റ് 14 വിഭജന ഭീകരതയുടെ ഓർമ്മ ദിനമായി ആചരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പലായനങ്ങളിൽ ഒന്നിന് വഴിവെച്ച ഇന്ത്യാ വിഭജനം 2 കോടി ജനങ്ങളെയാണ് ബാധിച്ചത്. ഇന്നലെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് വിഭജനകാലത്തെ ക്രൂരതകൾക്ക് ഇരയായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. നീതിന്യായ വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാൻ സുപ്രീംകോടതി പ്രതിജ്ഞാബദ്ധമാണെന്നും നടപടിക്രമങ്ങളുടെ തത്സമയ സംപ്രേഷണം ഈ പ്രതിബദ്ധതയുടെ ഉദാഹരണമാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. എന്നാൽ തത്സമയ സംപ്രേഷണം ചിലപ്പോഴൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് നിർഭാഗ്യകരമാണെന്ന് ദൂരദർശന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ജഡ്ജിമാർ നടത്തുന്ന അഭിപ്രായങ്ങൾ സന്ദർഭത്തിൽ നിന്ന് മാറ്റി അവതരിപ്പിക്കുന്ന സംഭവങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സൂര്യകാന്ത് പറഞ്ഞു. ക്ലിപ്പുകൾ എഡിറ്റ് ചെയ്ത് ചിലർ സാമൂഹിക മാധ്യമങ്ങളിൽ ദുരുപയോഗം ചെയ്യുന്നതായി ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. രാജ്യത്തെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്റെ അഭിപ്രായങ്ങളെ തെറ്റായി ചിത്രീകരിച്ചതായും സൂര്യകാന്ത് പറഞ്ഞു. സംസ്ഥാനത്ത് ജനസൗഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. AICC പ്രസിഡന്റും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത വേദിയിൽ BJP പ്രവർത്തകർ ഹോമം നടത്തി ശുദ്ധീകരണം നടത്തിയ സംഭവം അങ്ങേയറ്റം ലജ്ജാകരമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ ഈ സംഭവം ജനാധിപത്യ മൂല്യങ്ങളുടെയും ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിന്റെയും പരസ്യമായ ലംഘനമാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഉത്തർപ്രദേശിലെ ഹൽദ്വാനയിൽ AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത വേദിയിൽ BJP പ്രവർത്തകർ ഗംഗാജലം തളിച്ച സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് KPCC അറിയിച്ചു. വൈകിട്ട് സംസ്ഥാനത്തെ ജില്ലാ ആസ്ഥാനങ്ങളിലും DCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. തുടർന്ന് മഹാത്മാഗാന്ധിയുടെയോ ഡോക്ടർ BR അംബേദ്കറുടെയോ പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധ സത്യാഗ്രഹം നടത്തും. ഡോക്ടർമാരുടെ സീനിയോറിറ്റി പട്ടിക തയ്യാറാക്കി യഥാസമയം സ്ഥാനക്കയറ്റം നൽകാൻ ആരോഗ്യവകുപ്പിൽ പ്രത്യേക HR സെൽ പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സ്ഥാനക്കയറ്റം നൽകാത്തതിനാൽ ഒഴിവുകൾ കൃത്യമായി നികത്താൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും ഡോക്ടർമാരുടെ കുറവ് മൂലം ജനങ്ങൾക്കും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് പ്രത്യേക സെൽ രൂപീകരിക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് റേഷനരി വിഹിതം കുറച്ച് അരിവില കൂട്ടിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. അരിവില 10.90 രൂപയിൽ നിന്ന് 36 രൂപയായി വർദ്ധിപ്പിച്ചുവെന്ന വാദം തെറ്റാണെന്നും അരിവിഹിതം കുറച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. സപ്ലൈകോയിൽ ഓരോ കാർഡിനും 36 കിലോ അരി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അനൂപ് ജേക്കബ് വ്യക്തമാക്കി. സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സപ്ലൈകോ തിരുവനന്തപുരം ജില്ലാ ഓണം മെഗാ ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സപ്ലൈകോ വിൽപ്പനശാലകളിലെ പരസ്യ വരുമാനം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിപണനം തുടങ്ങി മാർക്കറ്റിംഗ്

0: ഗാനങ്ങൾ പാടിയും ബാൻഡിലൂടെ അവതരിപ്പിച്ചും നേവി മ്യൂസിക് ബാൻഡ് അംഗങ്ങൾ കാഴ്ചക്കാരുടെ കയ്യടി നേടി. മാസ്റ്റർ പെറ്റി ഓഫീസർ ആന്റണി രാജിന്റെ നേതൃത്വത്തിൽ 30 പേരടങ്ങുന്ന സംഘമാണ് എത്തിയത്. വന്ദേ മാതരം ബാൻഡിലൂടെ അവതരിപ്പിച്ചു തുടങ്ങിയ പരിപാടിയിൽ ദേശഭക്തി ഗാനങ്ങളും ചില സിനിമാ ഗാനങ്ങളും ഉണ്ടായിരുന്നു. കൂടെ പ്രേക്ഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചോദ്യോത്തര പരിപാടിയും ഉണ്ടായി. നാവിക അക്കാദമിയിലെ സയന്റിഫിക് ഓഫീസർമാരായ ശ്രീകാന്ത്, റിതുൽ മോഹൻ എന്നിവരും സംബന്ധിച്ചു. കണ്ണൂരിന് പുറമെ എറണാകുളം, ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിലും ബാൻഡ് മേളം അരങ്ങേറി.
1: സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യത്തെ സ്ഥിതിവിവരക്കണക്ക് വിശകലനവും ഡാറ്റ അധിഷ്ഠിത നയരൂപീകരണവും കൂടുതൽ കൃത്യവും കാര്യക്ഷമവുമാക്കാൻ കേന്ദ്ര സ്ഥിതിവിവരക്കണക്ക് പദ്ധതി നടത്തിപ്പ് മന്ത്രാലയവും കാലിക്കറ്റ് NIT ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നസീർ ബാബു.
2: GST റിട്ടേണുകൾ, ഇ കൊമേഴ്സ് വ്യാപാര വിവരങ്ങൾ തുടങ്ങിയ ആധുനിക സ്രോതസ്സുകളിൽ നിന്നുള്ള ഡാറ്റകളെ പരമ്പരാഗത സ്ഥിതി വിവരക്കണക്കുകളുമായി സംയോജിപ്പിച്ച് വിപുലമായ പഠനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിക്കാണ് തുടക്കമാകുന്നത്. അക്കാദമിക് മേഖലയിലെ സാങ്കേതിക മികവും ഗവൺമെന്റിന്റെ സ്ഥിതി വിവരക്കണക്ക് സംവിധാനവും തമ്മിലുള്ള കൂട്ടായ്മയിലൂടെ ഡാറ്റ അനലിറ്റിക്സ് രംഗത്ത് പുത്തൻ നാഴികക്കല്ലുകൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ചടങ്ങിന് ശേഷം MOS PI ഡയറക്ടർ പ്രസൂൺ വർമ്മ NIT കാലിക്കറ്റിലെ വിദ്യാർത്ഥികളുമായും സംവദിച്ചു. കേന്ദ്ര മന്ത്രാലയവുമായി ചേർന്ന് വിദ്യാർത്ഥികൾക്ക് ചെയ്യാനാവുന്ന ഗവേഷണത്തെക്കുറിച്ചും ഭാവി സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു.
1: ടൊറന്റോയിൽ കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക്കിനും കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയാണ് തോൽപ്പിച്ചത്. മോൺട്രിയലിൽ പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ ബെൻ ഷെൽട്ടൺ ബ്രാൻഡൺ നഗാഷിമയെ നേരിടുകയാണ്. ഇരുവരും അമേരിക്കൻ താരങ്ങളാണ്. FIBA Under-18 ഏഷ്യൻ പുരുഷ ബാസ്കറ്റ്ബോൾ കപ്പ് ടൂർണമെന്റിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമായി. വീർ സവർക്കർ സ്പോർട്സ് കോംപ്ലക്സിൽ ആദ്യ ദിവസം ഓസ്ട്രേലിയ തായ്ലൻഡിനെയും ഫിലിപ്പീൻസ് ചൈനീസ് തായ്പേയെയും ന്യൂസിലാൻഡ് സിറിയയെയും ബഹ്റൈൻ ലെബനനെയും തോൽപ്പിച്ചു. ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിൽ ജപ്പാനെ നേരിടും. ഓണത്തെ വരവേൽക്കാൻ മുൻ വർഷങ്ങളെക്കാൾ വിപുലമായി ഒരുക്കങ്ങൾ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സപ്ലൈകോ ഓണമേളയുടെ കോട്ടയം ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രളയബാധിതരെ കൂടി ചേർത്തു നിർത്തിയായിരിക്കും ഓണാഘോഷമെന്നും ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിയുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിക്കുമെന്ന് KPCC സംഘടനാ ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. നാളെ രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല ദേശീയ പതാക ഉയർത്തും. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, DCC ഭാരവാഹികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. DCCകളുടെയും ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നെയ്യാറ്റിൻകര സനൽ പറഞ്ഞു. മന്ത്രി KM ഷാജി കാസർകോട് ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കുമ്പള പഞ്ചായത്ത് ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രി ഉക്കിനടുക്ക കാസർകോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സന്ദർശിക്കും. ഉച്ചയ്ക്ക് ശേഷം കളനാട്ടിലും പച്ചമ്പള്ളിയിലും തുടർന്ന് അതിഞ്ഞാലിലും മന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കാസർകോട് ജില്ലാ ഓണം ഫെയർ വൈകിട്ട് നീലേശ്വരം ബസാർ തെരു ജംഗ്ഷനിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. സന്ദീപ് വാര്യർ MLA അധ്യക്ഷനാകും. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കണ്ണൂരിൽ തിരംഗയാത്ര സംഘടിപ്പിക്കും. വൈകിട്ട് സ്റ്റേഡിയം കോർണറിൽ വിഭജന ഭീകര സ്മൃതിദിന സദസ് BB ഗോപകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. ഡോക്ടർമാർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ ആരോഗ്യവകുപ്പിൽ പ്രത്യേക HRSL പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഓണക്കാലത്ത് റേഷനരി വിഹിതം കുറച്ചെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സിയോടെക്കിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. അഥ വാർത്താഃ. അശീതിതമേ സ്വതന്ത്രതാ ദിവസാവസരെ അദ്യ രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു രാഷ്ട്രായ സ്വകീയം സന്ദേശം പ്രദാസ്യതി. രാഷ്ട്രപതേ എതത് സംബോധനം സായം സപ്തവാദനെ

0: आकाशवाण्याः समग्रे राष्ट्रियसञ्जाले प्रसारयिष्यते। एतदतिरिच्य दूरदर्शनस्य सर्वासु वाहिनीषु प्रथमं हिन्दीभाषायां ततः आङ्ग्लभाषायां च अस्य प्रसारणं भविष्यति। दूरदर्शने हिन्दी आङ्ग्लरूपयोः प्रसारणात् परम् अस्य क्षेत्रीयभाषासंस्करणानि दूरदर्शनस्य क्षेत्रीयवाहिनीषु प्रसारयिष्यन्ते। अवधेयमिदं यत् आकाशवाण्या अपि सम्बोधनस्य क्षेत्रीयभाषासंस्करणानि रात्रौ सार्धनववादने स्वकीयेषु क्षेत्रीयप्रसारणकेन्द्रेषु प्रसार्यते। संसदः प्रावृट्टसत्रं गतदिने समाप्तिमगात्। उभयोः सदनयोः कार्याचरणम् अनिश्चितकालाय स्थगनेन सह सम्पन्नम्। एतत् सत्रं जुलाई मासस्य 20 दिनाङ्के प्रारब्धं, यस्मिन् 15 दिवसेषु आहत्य 21 उपवेशनानि अजायन्त। अस्मिन् सत्रे सार्वजनिक परीक्षा संशोधन विधेयकं समेत्य 12 संसदा पारितानि। स्वकीय समापन भाषणे राज्यसभाध्यक्षः सीपी राधाकृष्णन् इत्यसौ सदने भूयो भूयशः संजातेषु व्यवधानेषु चिन्तां प्राकटयत्। तेनोक्तं यत् एतादृशेषु विघ्नेष्वपि सदनेन 12 पारयित्वा स्वकीयं मूलवैधानिककर्तव्यं निर्व्यूढम्। अध्यक्षेण सूचितं यत् सत्रे राज्यसभायाः कार्यं केवलं 37 होरात्मकमेव प्राचलत्। इतः पूर्वं संसदा खनिजसंशोधनविधेयकं 26 पारितं, यच्च गतदिने राज्यसभयापि अनुमोदितम्। कृष्णाङ्गारक खनिमन्त्री जी किशन रेड्डी इत्यसौ 57 मूलाधिनियमस्य संशोधनार्थम् एतं विधेयकं सदने प्रस्तुतवान्। अद्यतावत् विभाजन विभीषिका स्मृति दिवसः वर्तते। देशस्य विभाजन काले स्वप्राणान् आहुतवद्भ्यः सर्वेभ्यः अपि अत्रावसरे देशः श्रद्धाञ्जलिं समर्पयति। अस्य दिवसस्य आचरणाय कृत्स्नेहि देशे राष्ट्रिय राजधान्याञ्च विविधाः स्मृति कार्यक्रमाः आयोज्यन्ते। केन्द्रीय पर्यटन संस्कृति मंत्री गजेन्द्र सिंह शेखावतः अद्य विभाजन विभीषिका स्मृति दिवसस्य पूर्वसंध्यायां नवदिल्ल्यां आयोजितं एकं विशेष कार्यक्रमं संबोधितवान्। एकस्मिन् सामाजिक संचार पटलीय संदेशे असौ देशस्य विभाजनकाले घोरयातनाम् अनुभूतवद्भ्यः सर्वेभ्यः जनेभ्यः स्वकीयां भावपूर्णां श्रद्धाञ्जलिं समर्पितवान्। तेनोक्तं यत् सर्वकारः एतं दारुण इतिहासं संस्मरन् राष्ट्रस्य एकताम् अखण्डतां सामाजिकसौहार्दं च निरन्तरं सुदृढीकर्तुं पूर्णतया कटिबद्धो वर्तते। स्वतंत्रता दिवसावसरे दिल्ली मेट्रो सेवाः सर्वेषां कृते अन्तिमस्थानकेभ्यः प्रातः 4 एव प्रारप्स्यन्ते। दिल्ली मेट्रो निगमेन निगदितं यत् एषः निर्णयः स्वतंत्रता दिवस समारोहे सहभागितायै आगच्छतां विशेषातिथीनाम् आमन्त्रितानां सुगमगमनागमनाय गृहीतः। नाइजीरिया देशस्य लागोस नगरे 4 यावत् आयोजितायां राष्ट्रमण्डल प्रतिस्पर्धायाम् अत्युज्ज्वल प्रदर्शनेन सह भारतं 35 स्वायत्तीकृतवत् इति वार्ताः।
1: आकाशवाणि प्रिय श्रोतकले ഇപ്പോൾ സമയം 7
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലയ്ക്കൽ ആലപ്പുഴ.
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
5: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
6: ആദികവിയായ വാൽമീകി രാമായണം രചിച്ചത് ക്രിസ്തുവിന് മുൻപ് 4400 അടുത്താണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. 4-ാം ശതകത്തിലാണ് അധ്യാത്മരാമായണം വിരചിതമാകുന്നത്. വാൽമീകി രാമായണം രചിക്കുന്ന കാലത്ത് അവതാര സങ്കല്പം സമൂഹത്തിൽ രൂഢമൂലമായിരുന്നില്ല എന്ന് കരുതണം. അതുപോലെ ഭക്തി പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നില്ല. താൻ കൂടി ഉൾപ്പെടുന്ന ഒരു കഥ എഴുതുകയായിരുന്നു വാൽമീകി. പുരുഷോത്തമനായ രാമന്റെ കുടുംബകഥ. വാൽമീകിയുടെ രാമായണത്തിൽ ഗൗതമനാൽ ശപിക്കപ്പെട്ട അഹല്യ ശിലയാകുന്നില്ല. സീതയ്ക്ക് രക്ഷാകവചമായി ലക്ഷ്മണൻ ലക്ഷ്മണരേഖ വരയ്ക്കുന്നില്ല. വാൽമീകി കൊള്ളക്കാരനുമായിരുന്നില്ല. അദ്ദേഹം തപസ്വിയായ വാൽമീകി മഹർഷിയായിരുന്നു. ശ്രീരാമൻ ഗർഭിണിയായ ധർമ്മപത്നിയെ വനത്തിൽ ഉപേക്ഷിക്കുന്നുമില്ല. അക്കാലത്ത് ജീവിച്ച മാതൃകാപുരുഷനായ ധർമ്മിഷ്ഠനായ പ്രജാക്ഷേമതത്പരനായ രാജാവായ അനസൂയ വിശുദ്ധനായ ശ്രീരാമന്റെ കഥ പറയുകയായിരുന്നു വാൽമീകി. സർവോത്കൃഷ്ടമായ രാജത്വത്തിൻ്റെ നിദർശനമാണ് വാൽമീകിയുടെ ശ്രീരാമൻ. ധർമ്മച്യുതി ഏൽക്കാത്ത സ്ത്രീത്വത്തിൻ്റെ നിദർശനമാണ് സീത. മലയാളത്തിൽ രാമകഥാവിഷയകമായി നിരവധി കൃതികൾ ഉണ്ടായി. അവയിൽ ഏറ്റവും ഉത്കൃഷ്ടമായ കൃതി തുഞ്ചത്ത് രാമാനുജന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. ഭക്തി സംവർദ്ധകമായ കൃതിയാണിത്. അവതാരപുരുഷനായ രാമന്റെ ജീവിത വർണ്ണനയോടൊപ്പം വേദോപനിഷത്തുകളിലൂടെ ഭാരതം ലോകത്തിന് നൽകുന്ന ധാർമ്മികവും സദാചാരപരവും സാൻമാർഗികവുമായ ഉപദേശങ്ങൾ മുഴുവൻ കാവ്യഭാഷയിലൂടെ എഴുത്തച്ഛൻ പകർന്നു നൽകിയിരിക്കുന്നു. മലയാള കവിതയ്ക്ക് നൂതനമായ ഒരു സംസ്കാരം അദ്ദേഹം പ്രദാനം ചെയ്തു. സാഹിത്യ കുതുകികളെയും ഭാഷാ പണ്ഡിതരെയും വിജ്ഞാനദാഹികളെയും കാവ്യപരിശീലകരെയും ആത്മജ്ഞാന തൃഷ്ണയുള്ളവരെയും ഭക്തരെയും എല്ലാം ആനന്ദത്തിൽ ആറാടിക്കാൻ എഴുത്തച്ഛന് കഴിഞ്ഞു. രാമകഥ ഭക്തിപൂർവം കാവ്യരൂപത്തിൽ ആവിഷ്കരിച്ച് സത്യധർമാദികളെപ്പറ്റി ഉത്തമബോധം പകർന്ന് ആധ്യാത്മിക ചുഴിയിൽ ഉഴലുന്ന ജനതയെ ഉണർത്തി ഉയർത്തുന്ന ഉദാത്തമായ സാംസ്കാരിക കർമ്മമാണ് എഴുത്തച്ഛൻ നിർവഹിച്ചത്. എഴുത്തച്ഛനെ നാം സാഷ്ടാംഗം നമസ്കരിക്കുക. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം.
5: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ആകാശവാണി

0: പുലർവിട്ടത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി കേൾക്കാം.
1: കാർഷിക മേഖല വാർത്തകൾ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർഷക ദിനാചരണവും അവാർഡ് വിതരണവും ഈ മാസം 17-ാം തീയതി ചിങ്ങമൊന്ന് രാവിലെ 9:30 എറണാകുളം കളമശ്ശേരി ആഷിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ്. മത്സ്യബന്ധന സാമൂഹിക നീതി വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്, എംപിമാർ, എംഎൽഎമാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. മിത്രനികേതന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 18 മുതൽ 20 വരെ വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ മിത്ര അഗ്രിഫെസ്റ്റ് 2026 എന്ന പേരിൽ 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. 18-ന് വൈകുന്നേരം 3 മണിക്ക് വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. കൃഷി മൃഗസംരക്ഷണ, കാർഷിക സംരംഭകത്വം, നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാതൃകകളും സാധ്യതകളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായിരിക്കും ഈ അഗ്രിഫെസ്റ്റ്. കൂടാതെ 18-19 തീയതികളിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പരിശീലന ക്ലാസുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധ ഇനം നടീൽ വസ്തുക്കളും പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0487-2961-457, 8281-651-457. ഇടുക്കി കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 31-ാം തീയതി 2 മണിക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള SC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മുൻപരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9446981320, 9446246671. മഷ്റൂം ഫാർമേഴ്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഈ മാസം 19-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺകൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്തുവെച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്ക് ആവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതുമാണ്. കർഷകരിൽ നിന്നും കൂൺ വിലയ്ക്കെടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9847-3283975-9447-0002-290. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂരിൽ മാത്തമെറ്റിക്സ് വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് 1 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രാവിലെ 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0494268621. വെള്ളായണി കാർഷിക കോളേജിൽ ശീതകാല പച്ചക്കറിയെക്കുറിച്ച് പരിശീലന പരിപാടി ഈ മാസം 17-ാം തീയതി തിങ്കളാഴ്ച സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8891-540-77-8. നമ്പർ ഒരിക്കൽ കൂടി: 8891-540-77-8. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: പുലർവട്ടം തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 14 തീയതി. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നറിയാനായി കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് ജവഹർലാൽ നെഹ്റു തന്റെ വിഖ്യാതമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗം നടത്തിയത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വെച്ചാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപന ചരിത്ര പ്രസംഗം അദ്ദേഹം നടത്തിയത്. ലോകമുറങ്ങുന്ന ഈ അർദ്ധരാത്രിയിൽ ഭാരതം ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് എന്ന വാചകം ലോക ചരിത്രത്തിൽ ഇടം നേടി. പാരതന്ത്രത്തിന്റെ വിലങ്ങുകൾ പൊട്ടിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ ചുവടുവെച്ച ചരിത്ര നിമിഷമായിരുന്നു അത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ഇന്ത്യയിൽ നിന്നും വേർപെട്ട് പാകിസ്ഥാൻ ഒരു പുതിയ പരമാധികാര ഇസ്ലാമിക രാജ്യമായി ഔദ്യോഗികമായി രൂപം കൊണ്ടത് 1947 ഓഗസ്റ്റ് 14 പുതിയ രാജ്യത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലായും ലിയാഖത്ത് അലി ഖാൻ ആദ്യ പ്രധാനമന്ത്രിയായും ചുമതലയേറ്റു. രൂപീകരണ സമയത്ത് പാകിസ്ഥാന് രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു, പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും. 1971 യുദ്ധത്തിന് ശേഷമാണ് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായത്. അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു ഓഗസ്റ്റ് 14 കറാച്ചിയിലെത്തിയാണ് പാകിസ്ഥാന് ഔദ്യോഗികമായി അധികാരം കൈമാറിയത്. അതിനുശേഷമാണ് അദ്ദേഹം ഡൽഹിയിലെത്തി ഇന്ത്യക്ക് അധികാരം കൈമാറിയത്. ഓഗസ്റ്റ് 14 രാജ്യമൊട്ടാകെ വിഭജന ഭീകരത സ്മരണ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ വിഭജനത്തിന്റെ ദാരുണമായ ഓർമ്മകളെ പുതുക്കിക്കൊണ്ട് ഈ ദിവസം വിപുലമായ രീതിയിലാണ് രാജ്യം ആചരിക്കുന്നത്. 20 നൂറ്റാണ്ടിലെ ലോക നാടകവേദിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ജർമ്മൻ നാടകകൃത്തും കവിയുമായ ബെർത്തോൾഡ് ബ്രെഹ്ത് അന്തരിച്ചത് 1956 ഓഗസ്റ്റ് 14. പരമ്പരാഗത നാടകരീതികളിൽ നിന്നും വ്യത്യസ്തമായി പ്രേക്ഷകരെ വൈകാരികമായി നാടകത്തിൽ ലയിപ്പിക്കാതെ അവരെ ചിന്തിപ്പിക്കുകയും സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന എപ്പിക് തിയേറ്റർ എന്ന നാടകശാഖയ്ക്ക് അദ്ദേഹം അടിത്തറ പാകി. ലോക പ്രശസ്ത ലക്ഷറി സ്പോർട്സ് കാർ കമ്പനിയായ ഫെരാരിയുടെ സ്ഥാപകൻ എൻസോ ഫെരാരി അന്തരിച്ചത് 1988 ഓഗസ്റ്റ് 14. ഒരു റേസിംഗ് ഡ്രൈവറായി കരിയർ ആരംഭിച്ച അദ്ദേഹം 1929 ഫോർമുല 1 റേസിംഗിനായി പ്രശസ്തമായ സ്കഡേറിയ ഫെരാരി റേസിംഗ് ടീം സ്ഥാപിച്ചു. പിന്നീട് 1947 മുതലാണ് ഫെരാരി എന്ന പേരിൽ റോഡ് കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. നാഗസാക്കി അണുബോംബ് സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ജപ്പാൻ പൂർണ്ണമായും കീഴടങ്ങാമെന്ന് സമ്മതിച്ചത് 1945 ഓഗസ്റ്റ് 14. ഇതോടെ വർഷങ്ങൾ നീണ്ട ഘോരമായ രണ്ടാം ലോക മഹായുദ്ധത്തിന് അവസാനമായി. ലോകമെമ്പാടും വിജയദിനമായി ഈ ദിവസം ആഘോഷിക്കപ്പെട്ടു. നവീന ലോകക്രമത്തിന്റെയും ശീതയുദ്ധ കാലഘട്ടത്തിന്റെയും തുടക്കം കുറിച്ച ദിനം കൂടിയായിരുന്നു ഇത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചർച്ചിലും ചേർന്ന് അറ്റ്ലാന്റിക് ചാർട്ടർ പുറപ്പെടുവിച്ചത് 1941 ഓഗസ്റ്റ് 14. യുദ്ധാനന്തര ലോകസമാധാനവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള നയരേഖയായിരുന്നു ഇത്. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകളിൽ ഒന്നാണിത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പുലർവട്ടത്തിൽ ഇപ്പോൾ ആയുരാരോഗ്യം.
5: ആയുരാരോഗ്യത്തിൽ ഇന്ന് ആരോഗ്യത്തിനും ക്ഷേമത്തിനും പരമ്പരാഗത ഭക്ഷണങ്ങളും പാചകരീതിയും, ഇതേക്കുറിച്ച് ഡയറ്റീഷ്യൻ നവമി വിജയൻ പി സംസാരിക്കുന്നു.
6: ആധുനിക ജീവിതത്തിന്റെ തിരക്കിനിടയിൽ നമ്മുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യം അവഗണിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ ആരോഗ്യമാണ് ഐശ്വര്യത്തിന്റെ അടിസ്ഥാനം. ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിൽ പരമ്പരാഗത ഭക്ഷണ രീതികളും ഭക്ഷണങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നു.

0: പ്രത്യേകിച്ച് നമ്മുടെ ദക്ഷിണേന്ത്യൻ പാചകരീതി രുചിമുകുളങ്ങൾക്കുള്ള വിരുന്നു മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിലേക്കും ക്ഷേമത്തിലേക്കുമുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ്. പോഷകസമ്പുഷ്ടമായ ചേരുവകൾ, സമീകൃത ആഹാരം, ശ്രദ്ധാപൂർവമായ പാചകരീതികൾ എന്നിവയിൽ ഊന്നൽ നൽകിക്കൊണ്ട് ദക്ഷിണേന്ത്യൻ പാചകരീതി ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണങ്ങളുടെ ഒരു നിധിശേഖരം വാഗ്ദാനം ചെയ്യുന്നു. പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയ ആരോഗ്യകരമായ ചേരുവകളിൽ നിന്നാണ് ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. ഓരോ പാരമ്പര്യ ഭക്ഷ്യവസ്തുക്കളും അവശ്യ പോഷകങ്ങളുടെയും ഒരു ശേഖരം തന്നെയാണ്. മഞ്ഞൾ, ജീരകം, മല്ലി, കുരുമുളക് തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ നമ്മുടെ പരമ്പരാഗത ഭക്ഷണങ്ങളിലെ പ്രധാന ചേരുവകളിൽ പെടുന്നവയാണ്. ഇവ സ്വാദിനു പുറമെ ഉപാപചയ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനും ദഹനത്തെ സഹായിക്കുന്നതിലും ഫലപ്രദമാണ്. ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ ദഹന എൻസൈമുകളുടെ സ്രവത്തെ ഉത്തേജിപ്പിക്കുകയും പോഷകങ്ങളുടെ ആഗിരണം കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പ്രോട്ടീൻ സമ്പുഷ്ടമായ പയറും നാരുകളടങ്ങിയ പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നു. പാരമ്പര്യ ദക്ഷിണേന്ത്യൻ പാചകരീതി ഭക്ഷണത്തിന് സമതുലിതമായ ഒരു സമീപനത്തിന് ഊന്നൽ നൽകുന്നു. ഇത്തരത്തിൽ സമീകൃതാഹാരത്തിന്റെ തത്വങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ അത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും സഹായിക്കുന്നു. പരമ്പരാഗതമായ പാചകരീതികളായ പുളിപ്പിക്കൽ, സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്ത് പുളിപ്പിക്കൽ എന്നിവ വിഭവങ്ങളുടെ രുചിയും മണവും വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അവയുടെ പോഷക മൂല്യം വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണമായി പുളിപ്പിക്കൽ ഭക്ഷണങ്ങളിലെ പോഷകങ്ങളുടെ ജൈവ ലഭ്യത വർദ്ധിപ്പിക്കുന്നു. അതേസമയം മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ രോഗപ്രതിരോധ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പരമ്പരാഗതമായ പാചകരീതികൾ അവലംബിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പോഷണവും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്നു. ഫാസ്റ്റ് ഫുഡിനും സൗകര്യത്തിനും മുൻഗണന നൽകുന്ന ഈ കാലഘട്ടത്തിൽ പരമ്പരാഗത ഭക്ഷണ രീതികൾ ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും ഒരു ദീപസ്തംഭമായി നിലകൊള്ളുന്നു. പരമ്പരാഗതമായ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും, ഉദാഹരണമായി പാചകത്തിന് മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നതും, പ്രകൃതിയുമായി ഇഴചേർന്ന് ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നു. മാത്രവുമല്ല, പരമ്പരാഗത ഭക്ഷണങ്ങളും ഭക്ഷണരീതികളും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ഉപാപചയം വർദ്ധിപ്പിക്കുന്നതിനും വീക്കം കുറയ്ക്കുന്നതിനും ഫലപ്രദമാണ്.
1: ആയുരാരോഗ്യത്തിലെന്ന് ആരോഗ്യത്തിനും ക്ഷേമത്തിനും പരമ്പരാഗത ഭക്ഷണങ്ങളും പാചകരീതിയും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ നവമി വിജയൻ പി.
2: പുലർവട്ടത്തിൽ ഇപ്പോൾ തൊഴിൽ അന്വേഷകർക്ക് വേണ്ടിയുള്ള പരിപാടി.
3: തൊഴിൽ ദർശനം.
4: വ്യോമസേനയിൽ അഗ്നിവീർ തിരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചു. വിജ്ഞാപന നമ്പർ 01/2027. അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. പ്രായം അപേക്ഷകർ 2005 ജനുവരി 1 2009 ജൂലൈ 1 ജനിച്ചവരായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത 10-ാം ക്ലാസ് വിജയം. തപാൽ മുഖേന അപേക്ഷ അയക്കണം. ഓരോ കേന്ദ്രത്തിലെയും തപാൽ വിലാസം ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iaf.recruitment.edcil.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iaf.recruitment.edcil.co.in. ഒരാൾ ഒരു അപേക്ഷ മാത്രമേ അയക്കാവൂ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 17. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO സയന്റിസ്റ്റ് എഞ്ചിനീയർ SC ഗ്രൂപ്പ് എ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 92 ഒഴിവുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കാണ് അവസരം. ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരം, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ വലിയമല എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ ഒഴിവുകൾ. കൂടാതെ ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ശ്രീഹരിക്കോട്ട, ഹാസൻ, മഹേന്ദ്രഗിരി എന്നിവിടങ്ങളിലെ ISRO സെന്ററുകളിലും നിയമനം ലഭിക്കും. വിഷയങ്ങളും ഒഴിവും ഇലക്ട്രോണിക്സ് 34, മെക്കാനിക്കൽ 26, കമ്പ്യൂട്ടർ സയൻസ് 13, സിവിൽ 10,

0: ഇലക്ട്രിക്കൽ 4, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് 2, ആർക്കിടെക്ചർ 2, സിവിൽ ഓട്ടോണോമസ് ബോഡി 1. യോഗ്യത 65% മാർക്കോടെയോ തത്തുല്യ ഗ്രേഡോടെയോ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഷയത്തിൽ ബിഇ ബിടെക് അല്ലെങ്കിൽ തത്തുല്യം. 2025-26 വർഷങ്ങളിലെ ഗേറ്റ് സ്കോറും. പ്രായം 2026 ഓഗസ്റ്റ് 17 28 വയസ്സ് കവിയരുത്. 250 രൂപയാണ് അപേക്ഷാ ഫീസ്. വനിതകൾക്കും എസ്സി എസ്ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തഭടന്മാർക്കും ഫീസ് ബാധകമല്ല. ഓഗസ്റ്റ് 19 വരെ അപേക്ഷാ ഫീസ് ഓൺലൈനായി അയയ്ക്കാം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോയും ഒപ്പും JPG ഫോർമാറ്റിലും ഗേറ്റ് സ്കോർ കാർഡ് PDF ഫോർമാറ്റിലും മാത്രമേ അപ്ലോഡ് ചെയ്യാവൂ. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.isro.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.isro.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 17. മുംബൈയിലെ ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രിബ്യൂണലിൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ 20 ഒഴിവിലേക്ക് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറിയുടെ 22 ഒഴിവിലേക്കും അപേക്ഷ ക്ഷണിച്ചു. രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലുള്ള ബ്രാഞ്ചുകളിലായിരിക്കും നിയമനം. യോഗ്യത ബിരുദവും മിനിറ്റിൽ 120 വാക്ക് ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് സ്പീഡും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. പ്രായം 35 വയസ്സ് കവിയരുത്. മൈക്രോസോഫ്റ്റ് ഓഫീസ്, എക്സൽ, പേജ് മേക്കർ തുടങ്ങിയ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളിൽ ഉൾപ്പെടെയുള്ള പ്രാവീണ്യം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 16. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://itat.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://itat.gov.in.
1: തൊഴിൽ ദർശനം.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. രാജ്യമെമ്പാടും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ ചരക്കുസേവന കയറ്റുമതി ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൌഹൃദമാക്കുന്നതിനുള്ള മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 20 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യദിനത്തോട് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാത്രി 7 മണിക്ക് അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. രാത്രി 9:30 പ്രാദേശിക ഭാഷകളിൽ അഭിസംബോധനയുടെ പ്രക്ഷേപണം ഉണ്ടാകും. ദൂരദർശനിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും അതാത് പ്രാദേശിക ഭാഷകളിലും രാഷ്ട്രപതിയുടെ അഭിസംബോധന സംപ്രേഷണം ചെയ്യും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തിൽ ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കുമെന്ന പ്രത്യേകതയും ഉണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർ ഘർ തിരംഗയുടെ ഭാഗമായ തിരംഗയാത്രകളും പുരോഗമിക്കുകയാണ്. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതും ഓരോ പൌരന്റെയും അന്തസ്സും നീതിയും ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതും നമ്മുടെ പവിത്രമായ കടമയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിഭജനത്തിന്റെ ഭീകരതയെ അനുസ്മരിക്കുന്ന ദിനമായ ഇന്ന് 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെടുകയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവരുടെയും ഓർമ്മ പുതുക്കി രാജ്യം ആദരാഞ്ജലികൾ അർപ്പിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീകരത അനുസ്മരണ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. രാജ്യത്തിന്റെ ചരക്ക് സേവന മേഖലകളിലെ കയറ്റുമതിയിൽ വൻ വർധന. ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി. കയറ്റുമതി 80.14 ബില്യൺ US ഡോളറിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
2: ചരക്ക് കയറ്റുമതിയിലെ മികച്ച പ്രകടനമാണ് രാജ്യത്തിന്റെ ഈ നേട്ടത്തിന് പ്രധാന കാരണമെന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി രാജ്യങ്ങളായ അമേരിക്ക, ചൈന, സിംഗപ്പൂർ, കെനിയ, മലേഷ്യ എന്നിവിടങ്ങളിലേക്കും UAE, നെതർലൻഡ്സ്, ജർമ്മനി, ദക്ഷിണാഫ്രിക്ക, ടാൻസാനിയ, ഓസ്ട്രേലിയ, ശ്രീലങ്ക, ഇറ്റലി, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിയിൽ ഈ വർഷം ജൂലൈയിൽ മികച്ച വളർച്ച രേഖപ്പെടുത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ 4 മാസങ്ങളിൽ സിംഗപ്പൂർ, ചൈന, ടാൻസാനിയ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നിവ കയറ്റുമതി മൂല്യത്തിൽ വൻ വർധനം രേഖപ്പെടുത്തിയ പ്രധാന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ആഗോളതലത്തിൽ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും പശ്ചിമേഷ്യൻ മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ജൂലൈയിൽ 8.62% അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 12.85% വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ന്യൂഡൽഹിയിൽ നടക്കുന്ന മുതിർന്ന പൌരന്മാർക്കായുള്ള ദേശീയ കൌൺസിലിന്റെ 5th യോഗത്തിൽ കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ഇന്ന് അധ്യക്ഷത വഹിക്കും. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. മന്ത്രാലയങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മുതിർന്ന പൌരന്മാർക്ക് സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത കൂടുതൽ ദൃഢമാക്കുന്നതിന് ചർച്ചകൾ സഹായിക്കുമെന്ന് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. നീതിന്യായ വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാൻ സുപ്രീംകോടതി പ്രതിജ്ഞാബദ്ധമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഈ പ്രതിജ്ഞാബദ്ധതയുടെ ഉദാഹരണമാണ് കോടതി നടപടികളുടെ തത്സമയ സംപ്രേഷണം എന്നും അദ്ദേഹം പറഞ്ഞു. ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം. കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു.
3: देश में जो केस पेंडेंसी है उसको लेकर के हमने विशेष कार्य करने का एक निश्चय किया. केस मैनेजमेंट का, डॉकेट मैनेजमेंट जिसको बोलते हैं कोर्ट में, उसके ऊपर हमने एक सुचारू रूप से एक योजना बनाई और कुछ ऐसे मामले जो बहुत ही संवेदनशील मामलों को पहले निर्णय करने का हमने फैसला किया.
1: ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. ചമോലി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. കുടുങ്ങിക്കിടന്നിരുന്ന 22 തൊഴിലാളികളിൽ 20 പേരെ രക്ഷപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് അടൂർ പ്രകാശ് എംപി പരിസ്ഥിതി മന്ത്രിക്ക് കത്ത് നൽകുകയും പിന്നീട് അനുമതി ലഭിച്ച വിവരം മന്ത്രാലയം അദ്ദേഹത്തെ അറിയിക്കുകയുമായിരുന്നു. കേരളത്തിൽ ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി.ഡി സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി BJP കൊച്ചി നഗരത്തിൽ സംഘടിപ്പിച്ച തിരങ്കായാത്ര കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിച്ച് മറൈൻ ഡ്രൈവ് വരെ നീണ്ട തിരങ്കായാത്രയുടെ ഭാഗമായി വന്ദേമാതരം ആലാപനമുൾപ്പെടെ അരങ്ങേറി. ഇന്ത്യൻ വ്യോമസേന ബാൻഡ് തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച സംഗീത വിരുന്ന് നഗരവാസികൾക്ക് വിസ്മയമായി. ചടങ്ങിൽ മുഖ്യമന്ത്രി വി.ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വ്യോമസേനയിലെയും മറ്റ് സേനാവിഭാഗങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണ വ്യോമസേനയുടെ സംഗീത വിരുന്ന് ആസ്വദിക്കാൻ വലിയ ജനാവലിയാണ് എത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്നു രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 മണിവരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി.ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിക്കുശേഷം തിരികെ പോകാൻ KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരളത്തിലേക്ക് 90 അധിക ബസ് സർവീസുകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഈ മാസം 21 മുതൽ 25 വരെയാകും കേരളത്തിലേക്ക് പ്രത്യേക ബസ് സർവീസുകൾ നടത്തുകയെന്ന് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വൃത്തങ്ങൾ ആകാശവാണിയോട് വ്യക്തമാക്കി. ഇതിനുശേഷം ഈ മാസം 30 മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരിച്ചും പ്രത്യേക സർവീസുകൾ ഉണ്ടാകും. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, പാലക്കാട്, തൃശൂർ, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാവും പ്രത്യേക ബസ് സർവീസുകൾ. 4 അതിലധികം പേരോ ഒരുമിച്ച് ബുക്ക് ചെയ്താൽ 5%, മടക്കയാത്ര കൂടി ഒരുമിച്ച് ബുക്ക് ചെയ്താൽ 10% ഇളവ് അനുവദിക്കുമെന്നും അറിയിച്ചു.
1: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക്കിന്. ഇന്നലെ രാത്രി ടൊറന്റോയിൽ നടന്ന ഫൈനലിൽ 7-ആം സീഡായ സ്വിയാടെക് 2-ആം സീഡ് താരം എലേന റൈബാക്കിനെയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം നേടി ഇന്ത്യ. Under-23 സീനിയർ വിഭാഗങ്ങളിലായി 13 സ്വർണവും 8 വെള്ളിയും 14 വെങ്കലവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യത്തിന് കോമൺവെൽത്ത് ഫെൻസിംഗ് ഫെഡറേഷൻ നൽകുന്ന വിൽക്കിൻസൺ സ്വാർഡ് ട്രോഫിയും ഇന്ത്യ കരസ്ഥമാക്കി. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2-ാം ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 80-ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. രാജ്യമെമ്പാടും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ ചരക്ക് സേവന കയറ്റുമതി ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൌഹൃദമാക്കുന്നതിനുള്ള മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 20 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7:35.

0: പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: കഥകളി ആചാര്യനായിരുന്ന കലാമണ്ഡലം കൃഷ്ണൻ നായർ 1914 ഏഴിമലയിൽ ജനിച്ചു. ഗുരു ചന്തുപണിക്കരായിരുന്നു ആദ്യ ഗുരു. തുടർന്ന് കലാമണ്ഡലത്തിൽ ചേർന്ന് പരിശീലനം പൂർത്തിയാക്കി. ഗുരു കുഞ്ചുകുറുപ്പ്, പട്ടിക്കാൻതുടി രാവുണ്ണിമേനോൻ, കവളപ്പാറ നാരായണൻ നായർ, മാണി മാധവ ചാക്യാർ തുടങ്ങിയവരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ. പച്ച കത്തി വേഷങ്ങളാണ് അദ്ദേഹം ഏറെയും ചെയ്തിരുന്നത്. രൗദ്രഭീമൻ, ഒന്നാം ദിവസത്തെ നളൻ, ധർമ്മപുത്ര തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിൻ്റെ മികച്ച വേഷങ്ങൾ. 1970 പത്മശ്രീ ലഭിച്ചു. 1990 ഓഗസ്റ്റ് 15 കലാമണ്ഡലം കൃഷ്ണൻ നായർ അന്തരിച്ചു.
2: എന്റെ ഗുരുനാഥൻ, ചന്തുപ്പണിക്കരുടെ ഗുരുനാഥനായിരിക്കുന്ന ഈശ്വരമേനോ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മഹൻ കരുണാകരമേനോ ഉണ്ടായിരുന്നു, മഹാവിദ്വാനായിരുന്നു. അദ്ദേഹത്തിന് അറിയാത്ത വിഷയമൊന്നുമില്ല കഥകളിയിൽ. പെട്ടി ചുമക്കൽ മുതൽക്ക് ചുട്ടി കുത്തുക, ചെണ്ട കൊട്ടുക, മദ്ദളം കൊട്ടുക, പാട്ട് പാടുക, വേഷം കെട്ടുക, ഇതൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ അമേരിക്കക്കാരി ഒരു സ്റ്റാൻ ഹാർഡിംഗ് എന്നും പറഞ്ഞൊരു മദാമ്മ, ഇന്ത്യയിലുള്ളതായ പുരാണ കലകളെ പറ്റി ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റും എടുത്ത് ഫിലിം ചെയ്ത് അമേരിക്കക്ക് അയക്കാൻ വേണ്ടി ഒരു മദാമ്മ വന്നിരുന്നു. അവരെന്നെ ക്ഷണിച്ചു. ആ കാലത്ത് കരുണാകരമേനോൻ ആശാന്റെ കൂടെയും ഞാൻ അഭ്യസിച്ചു.
3: അത് ശരി.
2: ഇത് കഴിഞ്ഞിട്ടാണ് എന്നെ വള്ളത്തോള് കണ്ടുമുട്ടുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ വേഷം കണ്ടു. ചിറക്കൽ വെച്ചാണ് കണ്ടത് വേഷം ആദ്യമായിട്ട്. അപ്പോൾ വള്ളത്തോളും മുകുന്ദ രാജാവും ഉണ്ടായിരുന്നു, മണക്കുളം മുകുന്ദ രാജാവ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ തൃപ്തി വന്നു. എന്താ നീ വരണില്ലേ, കഥകളിക്ക് മോഹം ഉണ്ടെങ്കിൽ കലാമണ്ഡലം ഒന്നും തുടങ്ങണ്ട്, ഞങ്ങൾ വരാമോ എന്ന് ചോദിച്ചു. വലിയ ഉപകാരം, ഇനി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അങ്ങ് പിരിഞ്ഞു. പിരിഞ്ഞ് ഉടൻ തന്നെ എനിക്ക് എഴുത്തു വന്നു, കലാമണ്ഡലം തുടങ്ങിയിരിക്കുന്നു, വരാം എന്നും പറഞ്ഞു. ഞാൻ കലാമണ്ഡലത്തിലേക്ക് വരിക. അന്ന് മുളവുന്നത്ത് കാവടുത്ത് തിരുത്തിപ്പറമ്പിലായിരുന്നു കലാമണ്ഡലം തുടങ്ങിയിരുന്നു. അവിടേക്കാണ് വന്നത്. കഥകളി ആദ്യം തുടങ്ങി. അന്ന് രാവുണ്ണിമേനാശാനാണ് അവിടുത്തെ ആശ. അങ്ങനെ രാവുണ്ണിമേനാശാൻ്റെ അഭ്യാസത്തിൽ കൂടി ഒരു 6-7 അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ചുകുറുപ്പാശാനായി, പിന്നെ കവളപ്പാറ നാരായണൻ നായര് ആശാനായി. ഇങ്ങനെ ഇവരൊക്കെ കൂടി അങ്ങനെ കഴിഞ്ഞ് 6 അവിടെ കഴിഞ്ഞിട്ടാണ് ചെറുതുരുത്തിക്ക് മാറിയത് കലാമണ്ഡലം.
3: അപ്പം ആകെ മൊത്തം ഈ കലാമണ്ഡലത്തിൽ എത്ര കൊല്ലം കഴിച്ചു കൂട്ടി?
2: കലാമണ്ഡലത്തിൽ 11 കഴിച്ചു കൂട്ടി.
3: അത് ശരി. അപ്പോഴത്തേക്കൊരു തികഞ്ഞ കഥകളി വേഷക്കാരനായി.
2: തികഞ്ഞത് എന്ന് പറയുമ്പോൾ ഞാൻ ആത്മപ്രശംസയാവില്ല, ഞാൻ അത്ര തികഞ്ഞിട്ടൊന്നും ഉണ്ടെന്ന് ബോധ്യം.
3: എല്ലാ വേഷങ്ങളും അഭിനയിക്കത്തക്ക,
2: എല്ലാ വേഷങ്ങളും ഒരു തരം കഴിവിൽ ഞാൻ പ്രയോഗിച്ചിരുന്നു.
3: അത് ശരി.
2: അതായത് വേഷം ഇന്നതേ വഹിക്കൂ എന്നൊന്നും ഇല്ലായിരുന്നു എനിക്ക്. ആദ്യം പൂതന എന്ന് കേട്ട് കാണും, പൂതനയിലാണ് എന്നെ അറിയപ്പെട്ടത് ആദ്യം. പിന്നെ പൂതന കഴിഞ്ഞാൽ ഒരു കളിക്ക് എന്നാൽ രൗദ്രഭീമനും കൂടെ വേണമെന്ന് പറയും. അപ്പൊ പൂതനയും രൗദ്രഭീമനുമായി, പിന്നെ അങ്ങനെ ഓരോന്നായി. രണ്ടാം ദിവസം നളനായി, കാലയോഗത്തിൽ അർജുനായി. ഇങ്ങനെ ഓരോന്നും എൻ്റെ കഴിവനുസരിച്ചൊക്കെ ഞാൻ ചെയ്യും.
1: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ശബ്ദം.
4: ിൽ സ്പെഷ്യൽ 2 ഇൻഡിപെൻഡൻസ് സെയിലിൽ നിങ്ങൾക്ക് നേടാം ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും ഡൌൺ പേയ്മെന്റും പലിശയുമില്ലാതെ ഇഷ്ടപ്പെട്ട തിരിച്ചടവ് കാലാവധിയോടുകൂടി പർച്ചേസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: പുലർവട്ടം തുടരുന്നു.
6: ഗ്രാമകേരളം
7: വേലികെട്ടുത്സവം.
8: ഗ്രാമീണ ജീവിതത്തിൽ ഒട്ടും തന്നെ വിസ്മരിക്കാനാകാത്ത അനുഭവങ്ങളാണ് മുതിർന്നവർക്ക് പുതിയ തലമുറക്കാരോട് പറയുവാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് അയൽവീടുമായുള്ള ബന്ധം. അയൽവീടുമായി ഇടയ്ക്കിടെ അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും അവയൊക്കെ പരസ്പര സമവായത്തിലൂടെ പരിഹരിച്ച് വേലികെട്ട് ഉത്സവമായി തന്നെയാണ് നടത്തിപ്പോന്നിരുന്നത്. വേലികെട്ടുന്നതിന് മുന്നോടിയായി വളർന്ന് പടർന്നു കിടക്കുന്ന പത്തലുകളൊക്കെ കോതി ഒരുക്കി ഇടയ്ക്കിടെ ഉറപ്പിക്കുന്നതിനായി വേലിയുടെ പൊക്കമനുസരിച്ച് അവ മുറിച്ചിട്ട് കെട്ടിവെക്കുമായിരുന്നു. ശീമക്കുന്ന, വേലിപ്പരത്തി, കടലാവണക്ക്, മുരിക്ക്, ഒതളം തുടങ്ങി മുൾച്ചെടികൾ വരെ വേലി കെട്ടുമ്പോൾ തയ്യാറാക്കി വെക്കാറുണ്ട്.

0: പ്രകൃതിദത്തമായ ഇത്തരം വേലിപ്പത്തലുകൾ നിരയായിട്ട് മുളയോ കമുക് വെട്ടിപ്പിളർന്ന് അലകുകളാക്കി വാരിയായോ ബന്ധിപ്പിച്ചിരുന്നു. ഉണങ്ങിയ മുളഞ്ചീടുകൾ നിരത്തിക്കെട്ടിയും വേലികൾ നിർമ്മിക്കാറുണ്ട്. ഇതിനെ മുളവേലി എന്നാണ് വിളിച്ചിരുന്നത്. മരച്ചീനി കൃഷി കഴിഞ്ഞാൽ അവയുടെ ഗുണമേന്മ കുറഞ്ഞ കമ്പുകൾ വേലിപ്പത്തലുകളായി ഉപയോഗിക്കുന്നു. ഇവ താൽക്കാലിക വേലികൾക്കായാണ് ഉപയോഗിച്ചിരുന്നത്. വേലിപ്പത്തലുകൾ കോതി ഒരുക്കി വേലി കെട്ടുമ്പോൾ ഉപയോഗിക്കുന്ന പത്തലുകൾക്ക് വിവിധ ഉപയോഗമാണ് ഉണ്ടായിരുന്നത്. ശീമക്കൊന്നയാണ് ഇവയിലേറെ പ്രധാനപ്പെട്ടത്. വേലിപ്പത്തലായി നടന്ന ഇവ മഴക്കാലമാകുമ്പോൾ വളരെ പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്നു. ഇവ മുറിച്ച് ഇല കോതിയിട്ട് കാർഷിക വിളകൾക്ക് പച്ചിലവളമായി ഉപയോഗിക്കാറുണ്ട്. മണ്ണിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ശീമക്കൊന്നയുടെ പച്ചിലവളം വരെ ഏറെ പ്രയോജനകരമാണ്. ശീമക്കൊന്നയില പെട്ടെന്നഴുകി മണ്ണുമായി ചേരുന്നു. തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയ്ക്ക് ഇവ മികച്ച ജൈവവളമാണ്. പറമ്പുകൾക്ക് അതിരുതിരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഈ പത്തലുകൾ മണ്ണിൽ കുത്തിയാൽ പെട്ടെന്ന് വേര് മുളച്ച് തഴച്ചു വളരുന്നു. ജൈവവേലി നിർമ്മാണത്തിനാവശ്യമായ ധാരാളം പത്തലുകൾ വർഷാവർഷം ഇതിൽ നിന്നും വെട്ടിയെടുക്കുവാനും കഴിയുന്നു. ഇവയുടെ ഇലകൾക്കും പത്തലിനും കയ്പും പ്രത്യേക ഗന്ധവുമുള്ളതിനാൽ കീടങ്ങളെ അകറ്റി നിർത്തുന്നതിന് സഹായകമാകുന്നു. ഔഷധഗുണം കൊണ്ടും സവിശേഷ രൂപഘടന കൊണ്ടും വ്യത്യസ്തതയുള്ളതാണ് വേലിപ്പരത്തി. കുറ്റിപ്പത്തലായി ഇതിനെ ഉപയോഗിക്കാറുണ്ട്. അതിർത്തികളിൽ വലിയ തോതിൽ പടർന്നു കയറുന്ന ഇത് പുരയിടത്തിലെ വളം വളരെയധികം വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ്. ഇടയ്ക്കിടെ ഇത് കോതി ഒതുക്കേണ്ടത് ആവശ്യമാണ്. കടലാവണക്ക് അഥവാ കാട്ടാവണക്ക് എന്ന വേലിച്ചെടി ഒരു ഔഷധസസ്യം കൂടിയാണ്. പറമ്പുകൾ അതിരുതിരിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ ചെടികളാണ്. ഇതിന്റെ തണ്ടോ ഇലയോ ഒടിച്ചാലുടൻ കറ ഒഴുകി വരാറുണ്ട്. കറുത്ത നിറത്തിലുള്ള വിത്തുകളുള്ള ഇവ വളരെ പ്രചാരത്തിലുള്ളവയായിരുന്നു. കടലാവണക്കിന്റെ ഇലയിൽ നിന്നും ബയോഡീസൽ ഉണ്ടാക്കുവാനാകുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കടലാവണക്കിന്റെ വിത്തിൽ മാരകമായ വിഷമുള്ളതായി പറയപ്പെടുന്നു. കമ്പ് മുറിച്ചു നട്ടാൽ വേഗത്തിൽ വളരുന്ന ചെടിയാണ് മുരുക്ക്. ഇത് രണ്ടു തരമുണ്ട്. ആൺമുരുക്കെന്നും പെൺമുരുക്കെന്നുമാണ് നാട്ടിൻപുറങ്ങളിൽ ഇവയെ അറിയപ്പെടുന്നത്. ആൺമുരുക്കിന് മുള്ളുകളുള്ളതിനാൽ മുള്ളുമുരുക്കെന്നാണ് അതിനെ വിളിക്കാറുള്ളത്. രണ്ടു തരത്തിന്റെയും ഇലകൾക്ക് ഒട്ടേറെ ആയുർവേദ ഗുണങ്ങളുണ്ട്. മുരുക്കിലകൾ ജൈവവളമായും ഉപയോഗിക്കുന്നു. വേനൽക്കാലത്ത് ഇത് ഇല കൊഴിക്കുന്നു. ചുവന്ന പൂക്കൾ ഇവയിലുണ്ടാകാറുണ്ട്. മുരുക്കിൻ പൂവിൽ ധാരാളം തേനുള്ളതിനാൽ പക്ഷികൾ അക്കാലത്ത് അതിൽ വന്നെത്താറുണ്ട്. കൃഷിയുടെ പരാഗണത്തിന് മുരുക്ക് ഏറെ പ്രയോജനകരമാണ്. വിഷക്കായ നിറഞ്ഞ ഓതളം, ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലാണ് സാധാരണ പത്തലിനായി ഉപയോഗിക്കുന്നത്. ഈ പത്തലുകളൊക്കെ നിരത്തിയിട്ട് കോഴിയും പട്ടികളുമൊന്നും കയറാത്ത വിധത്തിൽ കയർ കൊണ്ടുവരിയുന്നത് കുറേയേറെ പേരുടെ തൊഴിൽ മാർഗമായിരുന്നു. പനയോല, മെടഞ്ഞ തെങ്ങോല തുടങ്ങിയവയൊക്കെ വേലികെട്ടി സുഭദ്രമാക്കി മറിക്കുന്നതിന് ഈ വേലികെട്ട് ചടങ്ങുകൾ സഹായകമായിരുന്നു. വേലിയുടെ സ്ഥാനത്ത് ഇന്ന് മതിലുകളും ഷീറ്റുമതിലുമൊക്കെ കടന്നു കയറിയപ്പോൾ പഴമക്കാരുടെ അതിരു സംരക്ഷണത്തിന്റെ ഭാഗമായിരുന്ന വേലികെട്ടുകൾ കൂടി നാം ഓർമ്മിക്കേണ്ടതുണ്ട്.
1: വേലികെട്ടുത്സവം, രചന സുരേഷ് മണ്ണറശാല, ആഖ്യാനം ആർ രാജേശ്വരി, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിൽ ഇപ്പോൾ കേൾക്കാം നമുക്ക് ചുറ്റും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടികൾ നാളെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. രാവിലെ 9 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി അത്തപ്പൂക്കളം തിരുവാതിര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. 23-ന് തിരുവാതിര മത്സരവും 24-ന് അത്തപ്പൂക്കള മത്സരവും നടക്കും. ആദ്യ 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 20,000, 15,000, 10,000 രൂപ വീതം ക്യാഷ് പ്രൈസ് നൽകും. വിശദ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9995292907 അല്ലെങ്കിൽ 9497297311 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പറുകൾ ഒരിക്കൽ കൂടി 9995292907 അല്ലെങ്കിൽ 9497297311. കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ സെന്റർ 19-ാം തീയതി രാവിലെ 10 മണി മുതൽ സൌജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. പ്ലസ് ടു, ITI, ഡിപ്ലോമ, ബിരുദം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. രജിസ്ട്രേഷനായി 04712304577 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക്കിൽ പ്രോജക്ട് പ്രദർശനം ഇന്നോടെക് 2026 ഇന്ന് സംഘടിപ്പിക്കും. മന്ത്രി കെ മുരളീധരൻ വൈകിട്ട് 3 ഉദ്ഘാടനം ചെയ്യും. ജനസൌഹൃദ പോലീസ് സ്റ്റേഷന്റെ പുതിയ മുഖമായ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30 പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ പ്രവേശനത്തിനുള്ള താൽക്കാലിക റാങ്ക് ലിസ്റ്റ് www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹെൽപ്പ് ലൈൻ നമ്പർ 04712332120 അല്ലെങ്കിൽ 04712338487 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് ചുറ്റും ഇനി നാളെ രാവിലെ പുലർവെട്ടത്തിലൂടെ കേൾക്കാം. പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം
0: നഗരപുരാണം. വടക്ക് കണ്ണമ്പേരൂർ പാലവും തെക്ക് ചെന്നിത്തലയാറും കിഴക്ക് കവിയൂർ കൈത്തോടും പടിഞ്ഞാറ് ചാത്തങ്കരിയാറും അതിരുകളായുള്ള തിരുവല്ല ഗ്രാമം കേരളത്തിലെ 32 നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലുള്ള മലയിൻകീഴ്, ഒറ്റശേഖരമംഗലം, ആലപ്പുഴ ജില്ലയിലുള്ള നിരണം, പരുമല, കോട്ടയം ജില്ലയിലുള്ള വാഴപ്പള്ളി തുടങ്ങിയ വിദൂരദേശങ്ങളും തിരുവല്ലായുടെ ഉപഗ്രാമങ്ങളായാണ് കണ്ടിരുന്നത്. മതിൽ ഭാഗം എന്നറിയുന്ന ക്ഷേത്ര സംഗീതത്തിന്റെ കിഴക്കും തെക്കുമായി വല്ലപ്പുഴയാറ് ഒഴുകിയിരുന്നു. മണിമലയാറിന്റെ പഴയ പേരാണ് വല്ലപ്പുഴ. വല്ലവാഴ്, വല്ലവായ്, തിരുവല്ല എന്നീ പേരുകൾ ക്ഷേത്രം നിലകൊള്ളുന്ന സംഗീതത്തിനും പിന്നീട് ഗ്രാമത്തിനും ലഭിച്ചത് വല്ലപ്പുഴയിൽ നിന്നാകണം. അതിപുരാതനമാണ് തിരുവല്ല ക്ഷേത്രമെന്നും BC 57 മുതൽ ഇവിടെ ക്ഷേത്രമുണ്ടെന്നും പുരാവൃത്തം അവകാശപ്പെടുന്നു. സുഘടിത എടുപ്പുകളോടുകൂടിയ ക്ഷേത്രങ്ങളുടെ നിർമ്മാണകാലം 9-ാം നൂറ്റാണ്ടായതിനാൽ മുൻപുണ്ടായിരുന്ന ചെറു ആരാധനാലയത്തെ പറ്റിയാവാം പുരാവൃത്ത സൂചന. മലയാളത്തിലെ ആദ്യ ഗ്രന്ഥമെന്ന് ചരിത്രകാരനായ ഇളംകുളം വിശേഷിപ്പിക്കുന്നതാണ് തിരുവല്ല ചെപ്പേടുകൾ. മനുകുലാദിത്യൻ, വീരചോഴൻ, മാളുവക്കോൻ, ഉടയവർ, തെക്കുംകൂർ അടികൾ എന്നിവരെ കുറിച്ചുള്ള പരാമർശങ്ങൾ തിരുവല്ല ചെപ്പേടുകളിൽ കാണാനുണ്ട്. മഹോദയപുരത്തെ രാജാവിന്റെ കീഴിലായിരുന്നു വെമ്പൊലി നാട്. ദേശവാഴിയെന്നും ക്ഷേത്ര സംഗീതം പൂർണമായും ഊർ എന്നറിഞ്ഞിരുന്ന ബ്രാഹ്മണ സഭയുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്ന് തിരുവല്ല ചെപ്പേടുകൾ സൂചിപ്പിക്കുന്നു. വിപുലമായ പാടങ്ങളും കരഭൂമിയും സംഗീതത്തിന് വെളിയിലുള്ള ഗ്രാമത്തിലേക്കും വ്യാപിച്ചിരുന്നതിനാൽ തിരുവല്ലയുടെ നിയന്ത്രണവും ഫലത്തിൽ ഊരിൽ നിക്ഷിപ്തമായിരുന്നു. നൂറ്റി 160 അടി ചുറ്റളവുള്ള വിശാലമായ ഒരു ശ്രീകോവിലാണ് ശ്രീ വല്ലഭ ക്ഷേത്രത്തിനുള്ളത്.

0: ഒരു നേരം നമ്പൂതിരി സന്യാസി പൂജ നടത്തുന്ന പതിവ് മുൻപുണ്ടായിരുന്നു. കവുങ്ങുകളും പ്ലാവും തെങ്ങും വാഴകളും നിറഞ്ഞതാണ് തിരുവല്ലവാഴെന്ന് നന്മാഴ്വാർ പ്രസ്താവിക്കുന്നു. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നിന്ന് സുലഭമായി ലഭിച്ചിരുന്ന നെല്ലായിരുന്നു തിരുവല്ലയുടെ ഐശ്വര്യം. കരിമ്പ് കൃഷിയും ഒരു കാലത്ത് ഇവിടെ വ്യാപകമായിരുന്നു. രചന ഡോക്ടർ എം ജി ശശിഭൂഷൺ. ആഖ്യാനം കവിത അജിത്.
1: സ്പെഷ്യൽ ടു ഡേയ്സ് ഇൻഡിപെൻഡൻസ് സെയിലിൽ നിങ്ങൾക്ക് നേടാം ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും ഡൗൺ പേയ്മെന്റും പലിശയുമില്ലാതെ ഇഷ്ടപ്പെട്ട തിരിച്ചടവ് കാലാവധിയോടുകൂടി പർച്ചേസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്.
4: ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം കൊയ്യുന്നു.
3: മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

പുലർവെട്ടത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. ഒന്നാമൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: കിതപ്പോടുകൂടിയ ആ ചോദ്യം. നാം ഒഴുകുന്നതുപോലെ തോന്നുന്നു. എന്ത്? ഭൂമിയുടെ അറ്റത്തേക്ക് ഒഴുകുകയാണ്. അവൾ നെടുവീർപ്പിട്ടു. നിർഭരമായ അത്തരം നിമിഷങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അമ്മയുടെ കൂടെ ഒരു ചെറുപ്പക്കാരനെ കൂടി കണ്ടു. അമ്മ മകളെയും ആ ചെറുപ്പക്കാരനെയും പരിചയപ്പെടുത്തുകയായിരുന്നു. ഇത് കാർത്തികേയൻ, ഇതെൻ്റെ മകൾ ശാന്ത. നമസ്തേ. ശാന്ത വിശ്വത്തെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. ഡാൻസ് നന്നായി, വേണ്ടതുപോലെ സംഘടിപ്പിച്ചാൽ പട്ടണത്തിൽ നല്ല വരുമാനമുണ്ടാക്കാം, കാർത്തികേയൻ ശാന്തയോട് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞത് അമ്മയാണ്. അവളിത് ഒരു നേരം പോക്കിന് പഠിച്ചുവെന്നേ ഉള്ളൂ. എന്നാലും, കാർത്തികേയൻ ആ വാക്ക് മുഴുമിച്ചില്ല. തിരിച്ചു പോരുമ്പോൾ അമ്മ മകളോട് ആ യുവാവിൻ്റെ കേമത്തങ്ങൾ വിവരിക്കുകയായിരുന്നു. അതിബുദ്ധിമാൻ, വ്യവസായ പ്രമാണി, കൃഷ്ണൻ നമ്പിടിയുടെ മകൻ. അങ്ങനെ ഓരോ യോഗ്യതയെപ്പറ്റിയും വിസ്തരിച്ചു പറഞ്ഞു. അയാളുടെ ഒരു പല്ല് സ്വർണം കൊണ്ട് കെട്ടിച്ചതായിരുന്നുവെന്ന് മാത്രമാണ് വിശ്വം ഓർമ്മിച്ചത്. പുഞ്ചിരി കൊള്ളുമ്പോൾ തൊട്ടാരട്ടിയെ കടിച്ച പോലെ കിടന്നു തിളങ്ങും. പിറ്റേന്ന് മുതൽക്ക് വീട്ടിൽ എന്തൊക്കെയോ ചില ഗൂഢാലോചനകൾ നടന്നിരുന്നു. അമ്മയും ആശാനുമാണ് അതിലെ കക്ഷികൾ. അടുപ്പിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു, അമ്മ പതിഞ്ഞ സ്വരത്തിൽ പറയുന്നത് കേട്ടു. വേലുനായരാണ് അതിൻ്റെ ഒക്കെ ആൾ. അയാൾക്ക് പണമെറിഞ്ഞു കൊടുത്താൽ മതി. വലിയ ദുരയാണ്. ഇര ചിലവാക്കാതെ മീൻ പിടിക്കാൻ കഴിയോ? ശ്രമിക്കാം. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വേലുമ്മൻ വന്നു. എന്തൊക്കെയോ കുശുകുശുക്കലുകൾ നടന്നു. നാലാം ദിവസം ആ സ്വർണ്ണപ്പല്ലുകാരൻ തന്നെ അവിടെ എത്തി. എന്തു മധുരമായ സ്വീകരണം! പിന്നീട് മിക്ക സായാഹ്നങ്ങളിലും ആ ചെറുപ്പക്കാരൻ അവിടെ വന്നു. പട്ടണത്തിലെ ജീവിതത്തെപ്പറ്റിയും ബിസിനസ്സിലെ കുഴപ്പങ്ങളെപ്പറ്റിയും തന്നെയായിരുന്നു അയാളുടെ സംഭാഷണം. ഇയാളെന്തിനാണ് എപ്പോഴും ഇവിടെ വരുന്നത്? ഇവിടെയുള്ളവരെ കാണാൻ. വലിയ കാണലൊന്നും കാണില്ല. മൂളണ്ട, മൂളണ്ടെന്ന് വിശ്വം വീണ്ടും മൂളിയപ്പോൾ അവൾ ചൊടിച്ചു കടന്നുപോയി. കൈവളകൾ പൊട്ടിച്ചിരിച്ചു.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാരിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്.
1: ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം കൊയ്യുന്നു.
0: മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. സ്മൃതി മധുരം. ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത ചില നല്ല നിമിഷങ്ങൾ, ഓർമ്മകളിൽ നിറയുമ്പോഴുണ്ടാകുന്ന മനസ്സിന്റെ വിങ്ങലുകൾ, ഇവയെല്ലാം വരികളായി ഒഴുകിയെത്തുന്ന ചില മധുര നൊമ്പര ഗാനങ്ങളുമായി ഇന്നത്തെ സ്മൃതിമധുരം ആരംഭിക്കുന്നു. ആദ്യ ഗാനം ചില്ല് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

0: മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം.
1: സ്മൃതി മധുരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി ജി ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം നീ എത്ര ധന്യ.

0: ഇന്നത്തെ സ്മൃതിമധുരം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു പശ്ചാത്തലത്തിലെ ഗാനങ്ങളുമായി സ്മൃതിമധുരം ഇനി നാളെ രാവിലെ ഇതേ സമയം കേൾക്കാം. ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും മാനസിക സമ്മർദ്ദവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
3: ശരീരത്തിനും മനസ്സിനുമുള്ള ആശ്രയാശ്രയ ബന്ധം യോഗയിൽ എല്ലായിടങ്ങളിലും നിഴലിക്കുന്നുണ്ട്. ഇവ രണ്ടിനെയും കൂട്ടിച്ചേർക്കുന്ന തന്തുവായി പ്രാണവായുവും, അതുകൊണ്ട് തന്നെ പ്രാണവായുവിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവന് എന്തും സാധ്യമാണ് എന്ന് യോഗയിൽ പ്രതിപാദിക്കുന്നു. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കുട്ടികളിൽ പോലും സ്ട്രെസ് എന്ന ഘടകം വളരെയധികം കൂടുതലാണ്. അപ്പോൾ മുതിർന്നവരിൽ കഥ പറയേണ്ടതില്ലല്ലോ. പലപ്പോഴും എന്തു കാര്യത്തിനും

0: ആവശ്യമില്ലാത്ത ഒരു പരിഗണന കൊടുക്കുമ്പോഴാണ് അതിൻ്റെ നടത്തിപ്പിന് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അത് മനസ്സിനെ അമിത സമ്മർദ്ദത്തിൽ കൊണ്ട് എത്തിക്കുന്നത്. ഇതിൽ കുടുംബ പ്രശ്നങ്ങൾ, പരീക്ഷാ പേടി, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ജോലിഭാരം എന്ന് തുടങ്ങി പ്രത്യേക കാരണമൊന്നുമില്ലാതെ തന്നെ സ്ട്രെസ്സിൽ കഴിയുന്നവരാണ് കൂടുതലുള്ളത്. കേരളത്തിൽ യുവതലമുറയിൽ 5.43% ആൾക്കാരും സ്ട്രെസ് ബാധിതരാണ്. ശാരീരികമായോ മാനസികമായോ വൈകാരികമായോ ഉണ്ടായ സാഹചര്യ സമ്മർദ്ദത്തെ പ്രതിരോധിക്കാൻ ശരീരമുളവാക്കുന്ന ഒരു പ്രതികരണമാണ് സ്ട്രെസ്. ഇത്തരം സമയങ്ങളിൽ തലച്ചോറിലെ നാഡീവ്യൂഹങ്ങൾ പ്രവർത്തനോന്മുഖമായി സ്ട്രെസ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ ഹാർട്ട് റേറ്റ്, ശ്വസനം, രക്തസമ്മർദ്ദം ഇവയെല്ലാം വർദ്ധിപ്പിക്കുന്നു. മാംസപേശികൾ മുറുകുകയും ഇന്ദ്രിയങ്ങൾ ജാഗരൂകരാവുകയും ചെയ്യുന്നു. പെട്ടെന്നുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ഈ പ്രതികരണം അനിവാര്യമാണ്. എന്നാൽ ഇവ തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ തുടർച്ചയായി തലവേദന, ഉറക്ക സംബന്ധമായ രോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, കുറഞ്ഞ രോഗപ്രതിരോധ ശേഷി, ഉത്കണ്ഠ, വിഷാദം എന്നീ അവസ്ഥകളെ ഉണ്ടാക്കുന്നു. യോഗയിലൂടെ സ്ട്രെസ് ഹോർമോണുകളായ അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്നിവയുടെ അളവിനെ കുറച്ചു കൊണ്ടുവരാനും അതുവഴി പെട്ടെന്നുള്ള അമിതമായ സമ്മർദ്ദാവസ്ഥ കുറയ്ക്കാനും കഴിയുന്നു. കുറഞ്ഞ കോർട്ടിസോൾ നില നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തി ഉത്കണ്ഠ കുറയ്ക്കുകയും സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട മറ്റ് അവസ്ഥകളെ പരിഹരിക്കാനും സഹായിക്കുന്നു. തുടർച്ചയായും പ്രാണായാമം ശീലിക്കുന്നത് വഴി ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് സന്തുലനാവസ്ഥ പുനഃക്രമീകരിക്കുകയും അതുവഴി സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നു. മസ്തിഷ്കത്തിലെ ആൽഫ തരംഗങ്ങളെ ഉണർത്തി മനഃശാന്തിയും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. ധ്യാനവും റിലാക്സേഷൻ പ്രക്രിയകളും തുടർച്ചയായി ശീലിക്കുമ്പോൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഘടകങ്ങളോട് ശരീരം പ്രതികരിക്കാതെ വ്യക്തമായി പ്രതിരോധം കൈക്കൊള്ളുകയും ചെയ്യും. സ്ട്രെസ് ഉള്ള പേഷ്യൻസിൽ ശവാസനം ദിവസേന ചെയ്യുന്നതിലൂടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും അതിന്റെ ഭാഗമായി കോർട്ടിസോൾ ലെവൽസ് കുറയുകയും ചെയ്യുന്നു. ബാലാസനം നെർവസ് സിസ്റ്റം ശാന്തമാക്കി വാഗസ് നെർവ് ഉത്തേജനം ഉണ്ടാക്കുന്നു. ഇതിനു പുറമെ അധോമുഖ ശ്വാനാസനം, സേതുബന്ധാസനം, പശ്ചിമോത്താനാസനം എന്നിവയിലൂടെയെല്ലാം ഉത്കണ്ഠയും അമിതമായ സ്ട്രെസ്സും നിയന്ത്രിച്ചു കൊണ്ടുവരാം.
1: യോഗയും മാനസിക സമ്മർദ്ദവും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എൻ്റെ സൂര്യപുത്രിക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

0: മനം തേടും തായ് മനം.
1: ഹലോ
2: രാജേഷ് അല്ലേ, ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നത്?
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി
2: 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പത്തഞ്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ സംഗീതം പകർന്ന് ശങ്കർ മഹാദേവനും റിമി ടോമിയും പാടിയത് ചിത്രം മീശ മാധവൻ.

0: ശരീരഭാരം കൂടുന്നത് വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? വെരിക്കോസ് വെയിൻ, കാരണങ്ങളും പരിഹാരങ്ങളും. ഡോക്ടർ മീർ ചിസ്തി എം സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9:00.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നു പോവുകയായിരുന്നല്ലോ കഴിഞ്ഞ അധ്യായങ്ങളിൽ. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ച കരി നിയമത്തിനെതിരെ സമരം ചെയ്ത സത്യാഗ്രഹികളെ പല രീതിയിൽ ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റ് വേട്ടയാടി. ചിലരെ നാടുകടത്തി. ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ടവരിൽ പലരും ദക്ഷിണാഫ്രിക്കയിൽ തന്നെ ജനിച്ചു വളർന്നവരായിരുന്നു. അവരുടെ സഹായത്തിന് ഗാന്ധിജി പി കെ നായിഡുവിനെ കൂടി ഇന്ത്യയിലേക്ക് അയച്ചു. തുടർന്നുള്ള സംഭവങ്ങൾ അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു. നായിഡു ജനിച്ചത് തെക്കേ ആഫ്രിക്കയിലാണ്. മുമ്പൊരിക്കലും ഇന്ത്യയിലേക്ക് പോയിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പക്കൽ നടേശന് ഒരു ശുപാർശ കത്ത് കൊടുക്കുകയും കൂടാതെ ഒരു കമ്പി സന്ദേശം അയക്കുകയും ചെയ്തു. അന്യദിക്കുകളിലെ ഇന്ത്യക്കാരുടെ സങ്കടങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന ഒരാൾ, അവരുടെ ഒരു വിലപ്പെട്ട സഹായി, അവരുടെ കാര്യം ക്രമപ്രകാരം വേണ്ടത്ര അറിവോടുകൂടി പറയുന്ന ഒരാൾ. ഈ നിലയ്ക്കൊക്കെ അക്കാലത്ത് നടേശൻ

ഏകനായിട്ടാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത്. എനിക്ക് അദ്ദേഹവുമായി മുറയ്ക്ക് കത്തിടപാടുകൾ ഉണ്ടായിരുന്നു. നാടുകടത്തപ്പെട്ടവർ മദ്രാശിയിലെത്തിയപ്പോൾ നടേശൻ അവർക്ക് പൂർണ്ണ സഹായം നൽകി. നാടുകടത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നായിഡുവിനെപ്പോലെ പ്രാപ്തനായ ഒരാളുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൂടുതൽ സുഖകരമായി. അദ്ദേഹം മദ്രാശിയിൽ ധനം ശേഖരിച്ചു. നാടുകടത്തപ്പെട്ടവർക്ക് ഒരു നിമിഷത്തേക്കെങ്കിലും തങ്ങൾ നാടുകടത്തപ്പെട്ടവരാണെന്ന് തോന്നുവാൻ അദ്ദേഹം സാഹചര്യമുണ്ടാക്കിയില്ല. ട്രാൻസ്വാൾ ഗവൺമെന്റിന്റെ ഈ നാടുകടത്തലുകൾ ക്രൂരമെന്ന പോലെ നിയമവിരുദ്ധവുമായിരുന്നു. ഗവൺമെന്റുകൾ പലപ്പോഴും മനഃപൂർവ്വം സ്വന്തം നിയമങ്ങളെ ലംഘിക്കാറുണ്ടെന്ന് സാമാന്യ ജനത്തിന് അറിയണമെന്നില്ല. അടിയന്തര സന്ദർഭങ്ങളിൽ പുതിയ നിയമം നിർമ്മിക്കാൻ സമയമില്ല. അതിനാൽ ഭരണകൂടം നിയമം ലംഘിച്ച് അവർക്കിഷ്ടമുള്ളത് കാട്ടുന്നു. ഇതിനുശേഷം ഒന്നുകിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആ നിയമലംഘനത്തെ ജനങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. ട്രാൻസ്വാൾ ഗവൺമെന്റിന്റെ ഈ തോന്നിവാസത്തിനെതിരെ ഇന്ത്യക്കാർ ശക്തിയായി പ്രക്ഷോഭം ആരംഭിച്ചു. ഗവൺമെന്റിന്റെ പ്രവൃത്തിയെ ഇന്ത്യയിലും കഠിനമായി വിമർശിക്കുകയുണ്ടായി. അതുകൊണ്ട് സാധുക്കളായ ഈ ഇന്ത്യക്കാരെ നാടുകടത്തുക എന്നത് ഓരോ ദിവസം കഴിയുന്തോറും ഗവൺമെന്റിന് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി തീർന്നു. ഇന്ത്യക്കാർ നിയമാനുസൃതമായ എല്ലാ മാർഗങ്ങളും എടുത്ത് ഈ നാടുകടത്തലിനെതിരായി അപ്പീൽ ബോധിപ്പിച്ചു. അതുകൊണ്ടുതന്നെ ഇന്ത്യയിലേക്ക് നാടുകടത്തുന്ന സമ്പ്രദായം ഗവൺമെന്റിന് നിർത്തേണ്ടി വന്നു. പക്ഷേ ഈ നാടുകടത്തുന്ന നയത്തിന് സത്യാഗ്രഹി സൈന്യത്തിൻ്റെ മേൽ അതിൻ്റേതായ ഫലമുണ്ടാകാതിരുന്നില്ല. ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെടുമെന്ന ഭയത്തെ ജയിക്കുവാൻ എല്ലാവർക്കും സാധിച്ചില്ല. പിന്നെയും ധാരാളം പേർ സത്യാഗ്രഹത്തിൽ നിന്ന് പിന്മാറി. യഥാർത്ഥ ഭടന്മാർ മാത്രം ബാക്കിയായി. ഇന്ത്യക്കാരുടെ സ്ഥൈര്യം നശിപ്പിക്കുവാൻ ഗവൺമെന്റ് കൈക്കൊണ്ട വഴി ഇതുമാത്രമല്ല. സത്യാഗ്രഹി തടവുകാരെ ഉപദ്രവിക്കുവാൻ ഗവൺമെന്റ് അതിനെക്കൊണ്ടാവുന്നതൊക്കെ ചെയ്തു. കല്ലുടയ്ക്കൽ ഉൾപ്പെടെ എല്ലാത്തരം പണികളിലും ഇന്ത്യക്കാരെ ഏർപ്പെടുത്തി. അതുകൊണ്ടുമായില്ല, തുടക്കത്തിൽ എല്ലാ തടവുകാരെയും ഒരുമിച്ചാണ് പാർപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് അവരെ വെവ്വേറെയാക്കുന്ന നയം കൈക്കൊള്ളുകയും എല്ലാ ജയിലിലും അവരോട് കഠിനമായി പെരുമാറി തുടങ്ങുകയും ചെയ്തു. ട്രാൻസ്വാളിലെ വർഷകാലം തുലവും കടുത്തതാണ്. രാവിലെ പണിയെടുക്കുമ്പോൾ കൈ മരവിച്ചു പോകത്തക്കവണ്ണം അത്ര കഠിനമായ തണുപ്പ്. അതിനാൽ തടവുകാർക്ക് വർഷകാലം കഷ്ടപ്പാടുള്ള ഒന്നായിരുന്നു. അവരിൽ ചിലരെ റോഡിനടുത്ത് ഒരു ക്യാമ്പിലാണ് പാർപ്പിച്ചിരുന്നത്. അങ്ങോട്ട് ആർക്കും ചെല്ലാനോ അവരെ കാണാനോ പാടില്ലായിരുന്നു. ഈ തടവുകാരിലൊരുവൻ നാഗപ്പൻ എന്നു പേരുള്ള 18 വയസ്സായ ഒരു യുവ സത്യാഗ്രഹി. അവൻ എല്ലാ ജയിൽ നിയമങ്ങളെയും അനുസരിക്കും, ഏൽപ്പിച്ച പണി ചെയ്യും. എല്ലാ ദിവസവും നന്നേ രാവിലെ അവനെ റോഡിൽ പണിക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് അവന് സന്നിപാത ജ്വരം പിടിപെടുകയും ജയിൽ വിമുക്തനായതിനു ശേഷം അവൻ 1909 ജൂലൈ 7 ആ രോഗം കൊണ്ട് മരണപ്പെടുകയും ചെയ്തു. അവൻ മരിക്കുന്നതുവരെ സമരത്തെപ്പറ്റി മാത്രമാണ് വിചാരിച്ചിരുന്നതെന്ന് നാഗപ്പന്റെ കൂടെയുണ്ടായിരുന്നവർ പറയുന്നു. ജയിലിലേക്ക് പോയതിനെപ്പറ്റി അവൻ ഒരിക്കലും പശ്ചാത്തപിച്ചില്ല. അവൻ സ്വരാജ്യത്തിനു വേണ്ടി മരണത്തെ ഒരു സുഹൃത്തിനെ എന്ന പോലെയാണ് ആലിംഗനം ചെയ്തത്. നമ്മുടെ മാനദണ്ഡങ്ങളനുസരിച്ച് നാഗപ്പൻ പരിചയം കൊണ്ട് അവൻ ഇംഗ്ലീഷും സുലു ഭാഷയും സംസാരിക്കും. ഒരുപക്ഷെ അവൻ പൊട്ടിപ്പൊളിഞ്ഞ ഇംഗ്ലീഷും എഴുതും. എന്നാൽ അവൻ ഒരു തരത്തിലും അഭ്യസ്തവിദ്യനായിരുന്നില്ല. എങ്കിലും നമ്മൾ അവൻ്റെ ധൈര്യത്തെയും അവൻ്റെ ക്ഷമയെയും അവൻ്റെ സ്വരാജ്യസ്നേഹത്തെയും മരണം വരെയുള്ള അവൻ്റെ സ്ഥൈര്യത്തെയും പറ്റി ആലോചിച്ചാൽ അതിൽ കൂടുതലൊന്നും അവന് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയില്ല. സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ചവർ ചേർന്നിരുന്നില്ല എങ്കിലും അത് വിജയകരമായി തന്നെ നടന്നു പോന്നു. എന്നാൽ നാഗപ്പനെപ്പോലുള്ള ഭടന്മാരുണ്ടായിരുന്നില്ലെങ്കിൽ അതിൻ്റെ സ്ഥിതി എന്താകുമോ ആവോ. ജയിലിലെ ഉപദ്രവമയമായ പെരുമാറ്റം കൊണ്ട് നാഗപ്പൻ മരിച്ചതുപോലെ നാടുകടത്തലിലെ കഷ്ടപ്പാടുകൾ നാരായണസ്വാമിയുടെയും മരണകാരണമായി. 1910 ഒക്ടോബർ 10 അത്. എന്നിട്ടും ഇന്ത്യക്കാർ അചഞ്ചലമായി തന്നെ പ്രവർത്തിച്ചു. ദുർബലന്മാരെ വഴുതി വീണുള്ളൂ. എന്നാലും ദുർബലന്മാരും അവരെക്കൊണ്ട് കഴിയുന്നത് ചെയ്തു. നാം അവരെ അപഹസിക്കരുത്. മുന്നോട്ടു നടക്കുന്നവർ പിന്നിൽ വീണവരെ നിന്ദിച്ചേക്കുവാനും തങ്ങളെ സ്വയം വീരന്മാരായി കരുതിയേക്കുവാനും ഇടയുണ്ട്. വാസ്തവമാകട്ടെ, പലപ്പോഴും ഇതിന് നേർ വിപരീതമായിരിക്കും. 50 രൂപയെ കൊടുക്കുവാൻ കഴിവുള്ളവർ 25 രൂപയെ മാത്രം കൊടുക്കുകയും

0: 5 റുപ്പിക മാത്രം കൊടുക്കുവാൻ കഴിവുള്ളവർ ആ സംഖ്യ മുഴുവൻ കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ 5 റുപ്പിക കൊടുക്കുന്നവനാണ് അയാളുടെ 5 ഇരട്ടി കൊടുക്കുന്നവനേക്കാൾ കരുതലുള്ള ദാതാവായി കണക്കാക്കപ്പെടേണ്ടത്. എങ്കിലും പലപ്പോഴും 25 കൊടുക്കുന്നവൻ 5 റുപ്പിക കൊടുത്തവനേക്കാൾ കേമനാണെന്ന വിചാരം കൊണ്ട് അനാവശ്യമായി സ്തുതിക്കപ്പെടുന്നു. ഇതുപോലെ തന്നെ ദൗർബല്യം കൊണ്ട് പിന്നിൽ വീണുപോയവൻ അയാളെക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ പിന്നിലായിപ്പോയിയെങ്കിലും യാത്രയിലേക്ക് തന്റെ മുഴുവൻ ആത്മാവിനെയും നൽകിയിട്ടില്ലാത്ത ഒരുവനേക്കാൾ തീർച്ചയായും മുകളിലാണ്. അതിനാൽ കാര്യങ്ങൾ തങ്ങൾക്ക് ദുസ്സഹമായിരുന്നപ്പോൾ വിട്ടുമാറിപ്പോയവരും സത്യാഗ്രഹികളെ സേവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്ഷമയെയും ധൈര്യത്തെയും പരീക്ഷിച്ച ഒരു സന്ദർഭം വന്നു. എന്നിട്ടും ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർ മോശക്കാരാണെന്ന് തെളിഞ്ഞില്ല. തങ്ങളുടെ സ്ഥാനം വിടാതെ നിന്ന് കരളുറപ്പുള്ളവർ, അവരോട് ആവശ്യപ്പെട്ട സേവനത്തിന് തക്ക പ്രാപ്തിയുള്ളവരായിരുന്നു. ഇങ്ങനെ നാൾക്കുനാൾ സമരം ഇന്ത്യക്കാർക്ക് ഏറെയേറെ ബുദ്ധിമുട്ടുള്ളതായി വന്നു. സത്യാഗ്രഹികൾ പ്രയോഗിക്കുന്ന ശക്തിക്കനുസരിച്ച് ഗവൺമെന്റ് അധികമധികം ഹിംസാപരമായി തീർന്നു. ആവൽക്കാരികളായ തടവുകാരെ അല്ലെങ്കിൽ ഗവൺമെന്റിന് തലവേദനയായ തടവുകാരെ പാർപ്പിക്കുന്ന പ്രത്യേക ജയിലുകൾ ഏതു കാലത്തുമുണ്ടായിരിക്കും. ഇവ ട്രാൻസ്വാളിലുമുണ്ടായിരുന്നു. അവയിലൊന്നായിരുന്നു ഡീപ് ക്ലൂഫ് ജയിൽ. അവിടെ നിർദ്ദയനായൊരു ജയിലർ ഉണ്ടായിരുന്നു. അവിടെ തടവുകാരെ കൊണ്ട് എടുപ്പിച്ചു വന്ന ജോലികളും കഠിനമായിരുന്നു. എങ്കിലും തങ്ങൾക്ക് നീക്കിവച്ച ജോലി വിജയപൂർവ്വം നിർവഹിച്ച ഇന്ത്യക്കാരുമുണ്ട്. അവർ ജോലിയെടുക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിലും ജയിലറിന്റെ അവമതിപ്പുള്ള പെരുമാറ്റം സഹിക്കുന്നവരായിരുന്നില്ല. അതുകൊണ്ടവർ നിരാഹാരവ്രതം അനുഷ്ഠിച്ചു. ജയിലറെ ജയിലിൽ നിന്ന് നീക്കം ചെയ്യുന്നതുവരെയോ അല്ലെങ്കിൽ തങ്ങളെ മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്നതുവരെയോ തങ്ങൾ ഭക്ഷണം തൊടുകയില്ല എന്ന് അവർ സഗൗരവം പ്രഖ്യാപിച്ചു. ഇത് തികച്ചും ന്യായമായ ഒരാവശ്യമായിരുന്നു. ഈ വ്രതമെടുത്തവർ തികഞ്ഞ സത്യസന്ധരായിരുന്നു. അവരാരും സ്വകാര്യമായി ഭക്ഷണം കഴിച്ചില്ല. ഇത്തരമൊരു കാര്യം ഇന്ത്യയിൽ ഉളവാക്കുന്നത് പോലുള്ള പൊതുജന പ്രക്ഷോഭണത്തിന് ട്രാൻസ്വാളിൽ വളരെയൊന്നും സൗകര്യമില്ലെന്ന് നിങ്ങൾ ഓർക്കണം. മാത്രമല്ല ട്രാൻസ്വാളിലെ ജയിൽ നിയമങ്ങൾ പ്രത്യേകിച്ച് കഠിനങ്ങളുമത്രേ. ഇത്തരം സന്ദർഭങ്ങളിൽ പോലും പുറമേയുള്ളവർ തടവുകാരുമായി സംഭാഷണങ്ങൾക്ക് ശ്രമിച്ചില്ല. ഒരു സത്യാഗ്രഹി ജയിലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കാര്യം അയാൾ തന്നെ നോക്കിക്കൊള്ളണം. സമരം ദരിദ്രന്മാർക്കു വേണ്ടിയാണ്. ദരിദ്രന്മാരുടെ ഒരു പ്രസ്ഥാനമെന്ന നിലയ്ക്കാണ് അത് നടത്തിയതും. അതിനാൽ ഈ വ്രതക്കാർ ചെയ്ത പ്രതിജ്ഞ വലിയ അപകടമുള്ള ഒന്നായിരുന്നു. എങ്കിലും അവർ ഒരനക്കവുമില്ലാതെ പ്രവർത്തിക്കുകയും 7 ദിവസത്തെ നിരാഹാരവ്രതത്തിനു ശേഷം തങ്ങളെ മറ്റൊരു ജയിലിലേക്ക് മാറ്റിക്കിട്ടുന്നതിൽ വിജയിക്കുകയും ചെയ്തു. നിരാഹാരവ്രതങ്ങൾ അക്കാലത്ത് അസാധാരണ സംഗതിയായതുകൊണ്ട് മുന്നോട്ടുള്ള വഴിവെട്ടിത്തെളിച്ചവർ എന്ന നിലയ്ക്ക് ഈ സത്യാഗ്രഹികൾ സവിശേഷമായ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇങ്ങനെ തുടർന്ന സമരത്തിന് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: സഞ്ചാരി സിനിമ മനുഷ്യനെ എന്നും കൊതിപ്പിക്കുകയും രസിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലയാണ്. സങ്കല്പങ്ങളുടെ ചിറകിലേറി ഒരു മായാലോകത്ത് പ്രേക്ഷകരെ കൊണ്ട് എത്തിക്കുന്ന കല. സഞ്ചാരി ടീം ഇന്ന് സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോവുകയാണോ എന്ന് ചിന്തിക്കരുത്. ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് സിനിമാ പ്രേമികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്താണ്. എവിടെയാണെന്നല്ലേ? ചിത്രാഞ്ജലി സ്റ്റുഡിയോ. അപ്പോൾ ഈ സ്റ്റുഡിയോ കാഴ്ചകളുമായി നമുക്ക് യാത്ര തുടങ്ങിയാലോ? ചിത്രാഞ്ജലി തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചലച്ചിത്ര നിർമ്മാണ സ്റ്റുഡിയോ. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള തിരുവലം എന്ന സ്ഥലത്താണ് ഈ സ്റ്റുഡിയോ. കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ മനോഹരമായ കാഴ്ചകളുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇനി അറിയാൻ പോകുന്നത്. സിനിമയ്ക്ക് മാത്രമല്ല സീരിയലുകളുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പേര് പറയാമോ?
2: എന്റെ പേര് സതീഷ് എന്നാണ്. ഞാനിപ്പോ ഇവിടെ സ്റ്റുഡിയോ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. തിരുവല്ലത്ത്, അതായത് പരശുരാമ ക്ഷേത്രത്തിനടുത്ത് 75 ഏക്കറോളം ഉള്ള സ്ഥലത്ത് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു കുന്നിന്റെ മുകളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ സിനിമ ഷൂട്ടിംഗ് ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് ഞങ്ങൾ കൂടുതൽ കൊടുക്കുന്നത്. സിനിമ സീരിയൽ ഷൂട്ടിംഗ് സെറ്റ്സ് ഉണ്ട്. അതല്ലാതെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട്

0: വന്ന സ്റ്റേജിനാണ് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എഡിറ്റിംഗ് തൊട്ട് എഡിറ്റിംഗ്, ഡബ്ബിങ്, എഫക്ട്സ് റെക്കോർഡിങ്, ഫൈനൽ മിക്സിങ്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പഴയ ലാബ് ഉണ്ടായിരുന്നപ്പോൾ ലാബ് എന്ന് പറയും, അത് ലാബിന് പകരം ഇപ്പോൾ വന്ന ഇതാണ് ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ് എന്ന് പറയും, DI, കളർ കറക്ഷനാണ്. ആ കളർ കറക്ഷൻ ഇത്രയും ടെക്നിക്കൽ ഫെസിലിറ്റീസ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്.
1: ചിത്രാഞ്ജലിയിലെ ഈ കാഴ്ചകളൊക്കെ കാണാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ടോ?
0: നമുക്ക് ഇതിനകത്ത് പബ്ലിക്കിന് ഇവിടെ അഡ്മിഷൻ എപ്പോഴും നമ്മൾ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ആർക്ക് വേണോ 30 രൂപ പാസ് എടുത്തു കഴിഞ്ഞാൽ വർക്കിംഗ് ഡേയ്സിൽ 10:30 മുതൽ 4 മണി വരെ ഏത് ദിവസം വന്നാലും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ വരുന്ന സമയത്ത് സിനിമാ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ സിനിമാ ഷൂട്ടിംഗ് കാണാൻ പറ്റും. സീരിയൽ ഷൂട്ടിംഗ് എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്, അത് കാണാൻ പറ്റും. അതിന് വേറെ ചാർജസ് അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റും. മോഹൻലാലിന്റെ നേരെ എന്ന് പറഞ്ഞ ജിത്തു ജോസഫ് പടം ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു 8 ദിവസം. പിന്നെ വെബ് സീരീസിന്റെ ഇതായിട്ട് അജു വർഗീസ് ഷൂട്ട് ചെയ്തിട്ടുള്ള രജപുത്രയുടെ ഫിലിം ഉണ്ടായിരുന്നു. ഇന്ദ്രജിത്തും ബിജു മേനോനും കൂടെയുള്ള പടം ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കാറുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും ഇതായിട്ട് പറയേണ്ടത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ആണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നസീർ സാർ, സത്യൻ മാഷ് തൊട്ടുള്ളവരുടെയൊക്കെ 1800 പടങ്ങളോളം ഷൂട്ട് ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പൊ അവിടെ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സൺസെറ്റും ഇതുമൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. സിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഇതാണ്. പിന്നെ എയർപോർട്ടിന്റെ ഇതായിട്ട് ലാൻഡിംഗ് കാണാൻ പറ്റും. ടേക്ക് ഓഫ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ലാൻഡിംഗ് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ.

0: സിനിമ അത് ശക്തമായ ഒരു ആശയവിനിമയ മാധ്യമം കൂടിയാണ്. എഴുത്തുകാരന്റെ തൂലികയിൽ നിന്ന് പിറവിയെടുക്കുന്ന സ്വപ്നത്തിന്റെ തിരക്കഥ, അതിന് ജീവൻ പകരുന്ന ആർട്ടിസ്റ്റുകൾ, സിനിമാ രംഗങ്ങളെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളും അതിന്റെ സെറ്റുകളും തന്നെയാണ്. ഇങ്ങനെയുള്ള സെറ്റുകൾ ചിത്രാഞ്ജലിയിൽ ഉണ്ടോ? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ചിത്രാഞ്ജലിയുടെ രണ്ട് ഷൂട്ടിംഗ് ഫ്ലോറുകളാണ് ഉള്ളത്. അതിൽ ഒരു ഷൂട്ടിംഗ് ഫ്ലോർ 1975 ബിൽഡ് ചെയ്താണ്. അന്ന് ബിൽഡ് ചെയ്ത സമയത്ത് 85-88 വരയ്ക്കും ഒരു സമയത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫ്ലോറാണ്. മണിരത്നത്തിന്റെ പടം ഇരുവരൊക്കെ ഇവിടെ സെറ്റിട്ട് ഷൂട്ട് ചെയ്താണ്. പിന്നെ അനുപം ഖറും ഇതുള്ള തേൻമായും കൊമ്പത്തിന്റെ ഹിന്ദി അതിവിടെ സെറ്റിട്ട് ഷൂട്ട്. അങ്ങനെ ഒരുപാട് വലിയ വലിയ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നു. ഓ ഫാബി എന്ന് പറഞ്ഞൊരു പടം വലിയ ഇതിട്ട് സെറ്റിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഇവിടെ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ള കുറെ പടങ്ങളുടെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഒന്ന് പടയോട്ടം, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, പിന്നെ അനന്തരം, ചിദംബരം, ഒരിടത്ത് ടി വി ചന്ദ്രൻ സാറിന്റെ തന്നെ ഒരുപാട് പടങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡാനി, മംഗമ്മ, പൂത്തിരുവാതിരാവിൽ, ഒരു മെയ് മാസ പുലരിയിൽ, ഒട്ടനവധി ചിത്രങ്ങൾ ഇവിടെ ചെയ്തു പോയതാണ്. അതൊക്കെ ദേശീയ അന്തർദേശീയ തലത്തിൽ വളരെയധികം ബഹുമതി കിട്ടിയിട്ടുള്ള പടങ്ങളും ഒക്കെ തന്നെയാണ്. അതേപോലെ കാഴ്ച നമ്മുടെ ഇവിടെ ചെയ്തിട്ടുള്ള, എനിക്കിപ്പോഴും ഓർമ്മ, 2004 ഓണത്തിന് റിലീസ് ചെയ്ത പടമാണ്.
0: സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിന്നൊക്കെ എപ്പോഴൊക്കെയോ ഓടിമാഞ്ഞു പോയ ഒരുപാട് സ്ഥലങ്ങളും കെട്ടിടങ്ങളും എല്ലാം കോർത്തിണക്കി കൊണ്ടുവരാൻ സിനിമയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ സിനിമയിൽ കാണുന്ന പല സ്ഥലങ്ങളും നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ ഉളവാക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ചിത്രാഞ്ജലിയിൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: പബ്ലിക്കിന് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പല ഷൂട്ടിംഗ് സെറ്റ്സുകളും ഉണ്ട്. പഴയ പോലീസ് സ്റ്റേഷൻ, കുളങ്ങൾ അങ്ങനത്തെ ഇത്, പിന്നെ ഫോറസ്റ്റ് ഏരിയ, പിന്നെ ടെമ്പിൾസ് സെറ്റ്, പിന്നെ പഴയ വില്ലേജ് ഓഫീസിന്റെ, വില്ലേജ് ഹൌസിന്റെ ഒക്കെ സെറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. 75 ഏക്കറിൽ ഇത്രയും ഇത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കിടപ്പുണ്ട്.
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒരു പ്രായമില്ല. എല്ലാ കാലഘട്ടത്തിലുള്ളവരും ഒരേപോലെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ചും യുവതലമുറ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും സിനിമ തന്നെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് മനസ്സിലാക്കാനുമുള്ള സൌകര്യം ചിത്രാഞ്ജലിയിലുണ്ടോ?
1: ജേർണലിസം ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് ഇതിനു വേണ്ടി വരാറുണ്ട്. അവർ ഇന്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ഷോർട്ട് ഫിലിം ഇതാണെങ്കിൽ അവർക്കുള്ള ടെക്നിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്. പേയ്മെന്റ് ഇതിലാണ്, നോമിനൽ എമൗണ്ട് ആണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് അടച്ചിട്ട് ആർക്ക് വേണോ ഇവിടെ വന്ന് ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. എക്സ്പെരിമെന്റൽ ഫിലിം എന്നൊക്കെ പറയുന്ന പോലെ ഓറിയന്റേഷൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതൊക്കെ ഉള്ള ചാനലുകളിലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അതും അനുവദിക്കാറുണ്ട്. കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ ഇതൊക്കെ ആയിട്ട് ഇപ്പൊ കെ ആർ നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വരുന്നവര്, അല്ലാതെ മദ്രാസ് എന്നൊക്കെ വരുന്ന പലരുടെ ഇതുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പെർമിറ്റ് ചെയ്യാറുണ്ട്. നമുക്കിവിടെ വളരെ മനോഹരമായ ഒരു ഫിലിം മ്യൂസിയം ഉണ്ട്, സെല്ലിലോയിഡ് എറ എന്ന് പറഞ്ഞാൽ, അതായത് ഡിജിറ്റൽ എറ വരുന്നതിന് മുമ്പേ ഉള്ള സെല്ലിലോയിഡ് എറ. പണ്ടത്തെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റും കളർ ഫിലിംസും ഒക്കെ ഷൂട്ട് ചെയ്ത് നെഗറ്റീവ് പ്രോസസ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന, അതിന്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എക്യുപ്മെന്റ്സ്, അത് ഷൂട്ട് ചെയ്യുന്ന ക്യാമറ തൊട്ട് ഡെവലപ്പ് ചെയ്യുന്ന മെഷീൻ, എഡിറ്റ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, മൂവിയോള, പിന്നെ നാഗ്ര റെക്കോർഡർ, അതേപോലെ റെക്കോർഡ് ചെയ്യാനുള്ള മൾട്ടി ട്രാക്ക് റെക്കോർഡർ, 4 ട്രാക്ക്, 6 ട്രാക്ക് റെക്കോർഡർ, അങ്ങനെയുള്ള അതെല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗൈഡിനെ വെച്ച് നമ്മൾ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. പഴയ സെല്ലിലോട് ഇറയിലുള്ളതായ പലർക്കും മനസ്സിലാവില്ല എക്യുപ്മെന്റ്സ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ. അത് നല്ലൊരു ചാൻസ് ആണ്. നമ്മളിപ്പോ കനകക്കുന്നിലൊക്കെ പ്രദർശിപ്പിച്ചപ്പോൾ ഒരുപാട് പേര് പഴയ എക്യുപ്മെന്റ്സ്, ഇനി ഒരിടത്തും അത് കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ ടൈപ്പ് ക്യാമറയും പ്രൊജക്ടറുകൾ, ലെൻസസ്, ടേപ്സ്, 35mm, 16mm, 8mm നെഗറ്റീവുകൾ, അതിനുപയോഗിച്ചുകൊണ്ടിരുന്ന റെക്കോർഡറുകൾ എല്ലാം ഉണ്ടായിരുന്നു. മൾട്ടി ട്രാക്ക് റെക്കോർഡറുകളൊക്കെ ഉള്ള ഒരു ഇതാണ്. ടാറിയാത്ത റോഡും പഴയ കാലഘട്ടങ്ങളൊക്കെ ഒരുപാട് ഇപ്പോഴും സിനിമയിലും സീരിയലിലും ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അത് മാക്സിമം പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും DOPs ഇവിടുത്തെ ഇതാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക്കൽ പോസ്റ്റ്, ടെലിഫോൺ ലൈനുകൾ, ടാറിയാത്ത റോഡ്, പിന്നെ ഒരു തിൻ ഫോറസ്റ്റ്, തിക്ക് ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, തിൻ ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഇതൊക്കെ ഉണ്ട്. അതും മാക്സിമം പ്രൊഡ്യൂസേഴ്സ് എല്ലാം വന്ന് അവിടെ ഈ ഫോട്ടോഷൂട്ടും ഈ സേവ് ദ ഡേറ്റും അങ്ങനെ ഇതെല്ലാം നടക്കാറുണ്ട്. അതിനെല്ലാം സിനിമാ സീരിയലിനും അതും ഷൂട്ടിങ്ങിനെ കൊടുക്കാറുണ്ട്. അതും

ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 ഏക്കറോളം സ്ഥലത്തോടും അതിങ്ങനെ പല പല വഴികളിലായിട്ട് ഈ ടാറിയാത്ത റോഡുകളും ഇതും മനോഹരമായ ഇത് ഉണ്ട്. കാട് പിടിച്ച് രണ്ട് സൈഡിലായിട്ട് അങ്ങനെ ഉള്ള ഒരു ഏരിയ ഉണ്ട്.

ചിത്രാഞ്ജലി 1975 തുടങ്ങിയതാണ്. 1975 തുടങ്ങിയെങ്കിലും 1980 ലാബും റെക്കോർഡിംഗ് തിയേറ്ററും ഫുൾ ഫർണിഷ്ഡ് ആയിട്ട് വന്നു തുടങ്ങിയത്. അപ്പൊ അതിന്റെ ആ ഒരു ഇതിനു ശേഷം ചിത്രാഞ്ജലി ഇപ്പോ ഏറ്റവും വലിയ ഒരു 150 crores ഒരു കിഫ്ബി പ്രോജക്റ്റിൽ ഒരു റിനോവേഷൻ പ്രോസസ്സിലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിൽ ഇപ്പൊ ഡോൾബി അറ്റ്മോസ് മിക്സിംഗ് സ്റ്റുഡിയോ വരും. പല ടൈപ്പിലുള്ള സെറ്റ്സിന്റെ അതിന്റെ പണികളൊക്കെ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു. പല ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇത് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയൊക്കെ ഷൂട്ട് ചെയ്യാൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ പള്ളി, ബസ് സ്റ്റാൻഡ്, റെയിൽവേ ട്രാക്കുകൾ അങ്ങനെയുള്ളതെല്ലാം നമ്മളിപ്പോ സെറ്റ്സ്, പിന്നെ ഈ ഡോൾബിയുടെ പിന്നെ പർച്ചേസ് ഓഫ് ന്യൂ ക്യാമറ ലൈറ്റ്സ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള LED ടൈപ്പ് ലൈറ്റ്സുകളും ക്യാമറ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട്

0: ഇത് ഈ 150 കോടിയുടെ ആദ്യമായിട്ടാണ് ചിത്രാഞ്ജലി വന്നേശം ഇത്രയും വലിയൊരു ഡെവലപ്മെന്റ്. അത് കിഫ്ബി പ്രോജക്ടിന്റെ കീഴിൽ വരുന്നതാണ്, അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വർക്ക്. ഇനി എനിക്ക് തോന്നുന്നു ഒരു 10 മാസം കൊണ്ടൊക്കെ അത് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് സിനിമാക്കാർക്കും സീരിയലുകാർക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വിശ്വാസം.
1: ചിത്രാഞ്ജലിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. മനോഹരമായ പുൽത്തകിടികൾ, പൂമരങ്ങൾ, ചെറിയ പാലം, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ചിത്രാഞ്ജലിക്ക്. നാട്ടിൻപുറത്തിന്റെയും കുന്നിൻ മുകളിലെ മനോഹരമായ കാഴ്ചകളും ഒക്കെ കൊണ്ട് ചിത്രാഞ്ജലി വ്യത്യസ്തമാകുന്നു. ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങളിലും ഈ മനോഹരമായ ലാൻഡ്സ്കേപ്പ് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. ഫോട്ടോഷൂട്ടുകൾക്കും മറ്റും കൊടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: സേവ് ദ ഡേറ്റിനൊക്കെ ഇപ്പൊ ഒരുപാട് പേർക്ക് ഫോട്ടോ ഷൂട്ടിനുണ്ട്. റെന്റൽ ബേസിൽ നമ്മുടെ ആൽബംസ്, നൃത്താവിഷ്കാരം, അങ്ങനെ എന്താണെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ റെന്റ് ഫിക്സ് ചെയ്യുന്നു. വളരെ നോമൽ ആയിട്ടുള്ള റെന്റാണ്. അത് അടച്ചിട്ട് ആർക്ക് വേണോ ഷൂട്ട് ചെയ്യാം. ഒരു 2 ദിവസം മുന്നേ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഫീസിൽ വന്ന് എന്റെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും.

0: ഇപ്പോ സഞ്ചാരി ടീം നിൽക്കുന്നത് ചിത്രാഞ്ജലിയുടെ ഫിലിം മ്യൂസിയത്തിലാണ്. ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളതെന്ന് ഇവിടുത്തെ സാറിനോട് ചോദിക്കാം.
1: എന്റെ പേര് വിനോദ് കെ വിശ്വൻ. ചിത്രാഞ്ജലി ഫിലിം മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ പറ്റും. ഈ സിനിമകളെ കുറിച്ച് പി എസ് സിയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് പലതിനും ഉത്തരം നിങ്ങൾക്കിത് കണ്ടുകഴിഞ്ഞാൽ എഴുതാനും പറ്റും. കണ്ടം വെച്ച കോട്ട് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമയാണെന്ന് അറിയണമെങ്കിൽ ചിത്രാഞ്ജലി ഫിലിം മ്യൂസിയം കാണണം. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ബാലനെ കുറിച്ചറിയാം. അതുപോലെ തന്നെ മലയാളത്തിൽ ആദ്യമായി പിന്നണി ഗാനം ഏത് സിനിമയിലാണ്? ആ സിനിമയുടെ പേര് നിർമ്മല. അതുപോലെ തന്നെ 1969 പ്രഥമ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ആദ്യമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത് കുമാരസംഭവം. കുമാരസംഭവത്തെ കുറിച്ചും ആ വർഷം പ്രഥമ സംസ്ഥാന അവാർഡ് കിട്ടിയ നടൻ സത്യൻ, നടി ഷീല, ഗാനരചയിതാവ് വയലാർ, അപ്പൊ അങ്ങനെ അവരെ കുറിച്ചൊക്കെ നമുക്ക് ഈ മ്യൂസിയത്തിൽ വന്നാൽ അറിയാൻ പറ്റും.
2: ഇവിടെ നിൽക്കുമ്പോ ഒരുപാട് ക്യാമറകളുണ്ട്, ഇതിന് ഓരോന്നിനും ഓരോ പേരുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാം. സാർ, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
1: ഇവിടെ ഇരിക്കുന്ന ക്യാമറകളെല്ലാം 2010 മുൻപ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിന്റെ കാരണം 2010 മലയാള സിനിമ ഡിജിറ്റൽ ആവുന്നത്. മൂന്നാമതൊരാൾ എന്ന ഡിജിറ്റൽ സിനിമ 2010 റിലീസാവുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറകൾ, അതും പല തരത്തിലുള്ള ക്യാമറകൾ. മിക്സൽ ക്യാമറ എന്ന് പറയുന്നൊരു ക്യാമറയുണ്ട്, ആ ക്യാമറ നമുക്ക് ഇവിടെ വന്നാൽ കാണാം. ഡബിൾ റോൾ പോലുള്ള ആദ്യകാലങ്ങളിൽ ഷൂട്ട് ചെയ്തിരുന്നതാണ്. അതിന്റെ ഒരു സൈഡിൽ ആർട്ടിസ്റ്റും മറ്റേ സൈഡിൽ ഡമ്മിയും നിൽക്കുകയും ആ ഫിലിം തന്നെ റീവൈൻഡ് ചെയ്തിട്ട് ആർട്ടിസ്റ്റ് ഇപ്പുറം വരികയും ഡമ്മി അപ്പുറം പോവുകയും ചെയ്യുന്ന ടെക്നോളജി ആദ്യകാലത്തുണ്ടായിരുന്നു. ആ ടെക്നോളജി ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മിക്സൽ ക്യാമറ. അതുപോലെ തന്നെ 35mm ക്യാമറ നമ്മുടെ മ്യൂസിയത്തിലുണ്ട്. പിന്നീട് ബ്ലിംബ് എന്ന് പറയുന്നൊരു ഉപകരണമുണ്ട്. അതായത് ഈ ചാനലുകാർ ഇന്റർവ്യൂ എടുക്കുമ്പോഴും പത്രക്കാരൊക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോഴും ഇതുപോലെ ആകാശവാണി എന്നൊക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോഴും ആ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഒരു മോട്ടറിന്റെ സൗണ്ട് കാണും. ഇപ്പോഴത്തെ ടെക്നോളജിയിൽ അതില്ല, അന്ന് ഈ മോട്ടറിന്റെ സൗണ്ട് ഉണ്ടാവും. അപ്പൊ ആ സൗണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഉപകരണത്തിനകത്ത് ക്യാമറ എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യും. അപ്പോഴാണ് ഇതിന്റെ മോട്ടറിന്റെ സൗണ്ട് ഇല്ലാതാവുന്നത്. അപ്പൊ അതെന്ത് നമുക്ക് ലൈവായിട്ടപ്പോ റെക്കോർഡ് ചെയ്യാനും ഇന്റർവ്യൂ എടുക്കാനും പറ്റും. അത്തരത്തിലുള്ള ഉപകരണമാണ് ബ്ലിംബ്. അതിവിടെ ഉണ്ട്. പിന്നെ ഒരു ക്യാമറ ബോളക്സ് ക്യാമറ എന്ന് പറയും. ആ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ കറണ്ട് പോവുകയോ അതല്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്തിരുകയോ ചെയ്താൽ കൈകൊണ്ട് ഇത് ചലിപ്പിച്ച് ആ സീൻ മുഴുവൻ ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ആ ആർട്ടിസ്റ്റുകൾക്കോ മറ്റാർക്കോ ഡിസ്റ്റർബൻസ് വരത്തില്ല. അങ്ങനെ ഒരു ടെക്നോളജി ആദ്യകാലത്തുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ക്യാമറ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്.

0: ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമ്മൾ അതിന്റെ ഷൂട്ടിംഗ് കാണാൻ പോകുമ്പോൾ അതിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളും എല്ലാം തന്നെ വളരെ കൗതുകത്തോടെ നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ക്ലാപ്പ് ബോർഡ്. പെരുന്തച്ചൻ സിനിമയിലെ ക്ലാപ്പ് ബോർഡ് ഞങ്ങൾ കണ്ടു. അതിനകത്ത് സീനും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ ക്ലാപ്പ് ബോർഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം.
1: ഒരു സിനിമയിൽ ക്ലാപ്പ് ബോർഡ് ഉപയോഗിക്കുന്നത് എന്തെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്ലാപ്പ് ബോർഡ് പെരുന്തച്ചൻ എന്ന് പറയുന്ന സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക് കുറെ ദേശീയ അവാർഡും, തിലകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ദേശീയതലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഭാവചിത്ര ചെയ്ത പെരുന്തച്ചൻ, അത് ബഹുമാനപ്പെട്ട തോപ്പിൽ ഭാസിയുടെ മകൻ അജയൻ സാറാണ് പെരുന്തച്ചൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്. അദ്ദേഹമാണ് ഉപയോഗിച്ചിരുന്ന ക്ലാപ്പ് ബോർഡ്. ക്ലാപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സീൻ, അത് കഴിഞ്ഞ ഷോട്ട്, ടേക്ക്. ഈ എടുക്കുന്ന ടേക്ക് മാറി മാറി എഴുതിക്കൊണ്ടിരിക്കും. ഏത് ടേക്കാണോ ഓക്കെ ആവുന്നത്, ആ ഓക്കെ ആവുന്ന ടേക്ക് രേഖപ്പെടുത്തിയ ശേഷം അതാണ് പിന്നീട് നമ്മൾ കൊണ്ടുവന്ന് ആ ഓക്കെ ടേക്കാണ് എഡിറ്റ് ചെയ്ത് സിനിമയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, ക്ലാപ്പ് ബോർഡ് ആദ്യകാലങ്ങൾ ഉപയോഗിക്കുമ്പോൾ ക്ലാപ്പ് ബോർഡിനോടൊപ്പം ഒരു സൗണ്ട് കൂടിയുണ്ട് ഫ്രണ്ടിൽ. ക്ലാപ്പ് ബോർഡ് മാത്രമല്ല, ഈ സൗണ്ട് എന്താണെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിനെ അലർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൗണ്ട് ഉപയോഗിക്കുന്നത്. തൊട്ട് മുമ്പിൽ ഒരു അഭിനയിക്കുന്ന നടൻ നിൽക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ വീട്ടിലാരെങ്കിലും മരണപ്പെട്ടേക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ എന്തെങ്കിലും വിഷമിച്ച് നിൽക്കുകയാണെങ്കിലും ക്ലാപ്പ് അലർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പിന്നീട് ആർട്ടിസ്റ്റ് ആവുകയാണ്. അതിനുവേണ്ടി കൊടുക്കുന്നതാണ് ഈ ക്ലാപ്പ് ബോർഡ്. ഇപ്പോഴും ക്ലാപ്പ് ബോർഡ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ സൗണ്ട് ക്ലാപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ക്ലാപ്പ് തന്നെയാണ് എപ്പോഴും സിനിമയിൽ ഈ സീനും ഷോട്ടും ടേക്കും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
0: ഒരു സിനിമയുടെ

0: വിജയം എന്ന് പറയുന്നത് അതിലെ കാസ്റ്റിംഗ്, എഴുത്ത്, സംവിധാനം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേരുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈറ്റ്. സിനിമകളിലെ പല സീനുകളും നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ആകർഷിക്കപ്പെടുന്നത് അതിന്റെ ലൈറ്റനിങ് സംവിധാനം തന്നെയാണ്. ഇവിടെ വന്നപ്പോഴും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് ലൈറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാൻ പറ്റി. ഇതിനെ ഓരോന്നിനെ കുറിച്ച് ചോദിക്കാം.
1: ഈ മ്യൂസിയത്തിലുള്ള ലൈറ്റുകളിൽ രസകരമായ ലൈറ്റുകളുണ്ട്. രസകരമായ ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ 10 kV ലൈറ്റ്, വളരെ ദൂരെ വരെ പ്രകാശം എത്തിക്കുന്ന ഈ ലൈറ്റ്. ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കൂൾ ലൈറ്റുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അന്നത്തെ കാലത്തെ 10 kV ലൈറ്റുകൾക്ക് ചൂടും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആർട്ടിസ്റ്റുകൾ അത്രയും ഈ ചൂടും പ്രകാശവും എല്ലാം കൂടെ അനുഭവിച്ചിട്ടാണ് അതിനകത്ത് നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മിനി ബ്രൂട്ട് എന്ന് പറഞ്ഞ ലൈറ്റ്. മിനി ബ്രൂട്ട് ലൈറ്റ് ഇപ്പോഴും നമ്മുടെ മ്യൂസിയത്തിലുണ്ട്. പിന്നെ ജൂനിയർ ലൈറ്റുകൾ, ബേബി ലൈറ്റുകൾ തുടങ്ങി അന്നത്തെ കാലത്ത് പിന്നെ ടങ്സ്റ്റൺ ലൈറ്റുകൾ, HMI 1.2 ലൈറ്റ്, HMI 2.5 ലൈറ്റ്, ഇതൊക്കെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുന്ന ലൈറ്റിന്റെയൊക്കെ പേര് വേറെയാണ്. M80 അക്വിച്ചർ ലൈറ്റുകൾ, ഇങ്ങനെ കുറെ പുതിയ പുതിയ ടെക്നോളജി കുറെ ലൈറ്റുകളുണ്ട്. പക്ഷെ ആ ലൈറ്റുകൾ ഇപ്പോൾ വന്നെങ്കിൽ പോലും ആ ലൈറ്റുകൾ വന്നപ്പോൾ ഇത് ഔട്ടായി. അപ്പൊ ഇത്ര ലൈറ്റുകളായിരുന്നു ആദ്യകാലത്ത് വെച്ചിരുന്നത്. അപ്പൊ ആ 10 kV ലൈറ്റ് തന്നെ രണ്ടുപേരും മൂന്നുപേരും ഒക്കെ ആണ് എടുത്തുകൊണ്ട് പോകാൻ. പക്ഷെ ഇപ്പം ആള് കുറയും. ഇപ്പൊ ലൈറ്റ് വളരെ ഒരാൾ എടുത്താൽ മതി. അങ്ങനെ ആൾക്ക് വന്ന കാലഘട്ടത്തിലുള്ള ലൈറ്റുകളുടെ ഒരു ശേഖരം ഈ മ്യൂസിയത്തിനകത്തുണ്ട്.
0: ഒരു സിനിമ തിയേറ്ററിൽ എത്തണമെങ്കിൽ അതിന് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഈ മ്യൂസിയം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം.
1: മൂവിയോള എന്ന് പറഞ്ഞാൽ ഈ എഡിറ്റിന് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്സ് ആണ്. ഇത് നമ്മള് ഫിലിം ഇട്ടതിനു ശേഷം ആ ഫിലിം ഇവിടെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. ആ ലെൻസിലൂടെ നമ്മൾ എന്താണോ ആ ഫിലിമിൽ നിന്ന് കാണും. ഒരു ഡയറക്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞ് ആർട്ടിസ്റ്റ് അഭിനയിച്ച് തുടങ്ങുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഗ്യാപ്പ് നമുക്ക് ആവശ്യമില്ലാത്തതുണ്ടായിരിക്കാം. ആവശ്യമില്ലാത്തത് മൂവിയോളിൽ വെച്ച് മാർക്ക് ചെയ്യും. ഈ മൂവിയോളിൽ വെച്ച് മാർക്ക് ചെയ്തതിനു ശേഷം അടുത്ത സ്ലൈസർ എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്. ആ സ്ലൈസറിലേക്ക് അത് വെക്കും. ആ ഉപകരണമാണ് അത് അവിടെ ഇരിക്കുന്ന സ്ലൈസർ. സ്ലൈസറിലേക്ക് വെച്ചതിന് ശേഷം സിമെന്റ്, ഫിലിം സിമെന്റ് എന്ന സിമെന്റ് വെച്ച് തേച്ച് സ്ലൈസർ പഞ്ച് ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഫിലിം റോളിലേക്ക് മാറുന്നത്.
0: ഇതെന്താണ്?
1: ഇത് നാഗ്ര റെക്കോർഡർ. ഈ നാഗ്ര റെക്കോർഡർ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്ന ഷോട്ടാണെന്ന് വെക്കാം. അപ്പൊ ആ ഷോട്ടിൽ ട്രെയിൻ വന്ന് നിൽക്കുന്നത് അതിന്റെ ഫ്രണ്ട് വ്യൂ ആയിരിക്കാം, ചിലപ്പോൾ അതിന്റെ മധ്യഭാഗമായിരിക്കാം, ചിലപ്പോൾ അതിന്റെ ബാക്ക് സൈഡ് ആയിരിക്കാം. ഏത് സൈഡാണോ സ്ക്രീനിൽ കാണുന്നത് ആ സൈഡ് തന്നെ പോയി റെക്കോർഡിസ്റ്റുകളും ആ സൗണ്ട് ഷൂട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗണ്ട്, ശബ്ദം ഇതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടും മ്യൂസിക് സമയത്തും ഈ ഡാൻസ് പാട്ടൊക്കെ മ്യൂസിക് പ്ലേ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അന്ന് നാഗ്ര റെക്കോർഡർ ഉപയോഗിച്ചിരുന്നത്. അവിടെ ഒരു ഫോട്ടോ ഉണ്ട്, അതിനകത്ത് ദേവദാസ് സാറും അടുഭാഷൻ സാറുടെ ഒരു തീവണ്ടിയുടെ പാളത്തിൽ നാഗ്ര റെക്കോർഡ് നിന്ന് എങ്ങനെയാണോ ട്രെയിൻ പോകുന്നതിന്റെ സൗണ്ട് ഷൂട്ട് ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മ്യൂസിയത്തിലുണ്ട്.

75 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റുഡിയോ സിനിമാക്കാർ അവരുടെ കലാസൃഷ്ടി കൊണ്ട് മായാപ്രപഞ്ചം തീർക്കുകയാണ് ചിത്രാഞ്ജലിയിൽ. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ മാത്രമല്ല, നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ഒത്തിരി കഥാപാത്രങ്ങളുടെ ഓർമ്മകൾ ഉണർത്തുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. മനസ്സിലുടക്കിയ ആ ഓർമ്മകളെ ഉണർത്താൻ സഞ്ചാരികളെ, ഈ വഴിയിലൂടെ നിങ്ങൾ എപ്പോഴാണ് വരിക?

ശരീരഭാരം കൂടുന്നത് വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? വെരിക്കോസ് വെയിൻ, കാരണങ്ങളും പരിഹാരങ്ങളും. ഡോക്ടർ മീർ ചിസ്തി എം സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: ആകാശവാണി, സമയം 10 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്,
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അൻസർ സുഹദ് സേഠ്.
3: നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: സ്തനാർബുദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
4: കാരണങ്ങൾ ചില, ഏറ്റവും പ്രധാനപ്പെട്ടത് അമിതവണ്ണം. സാധാരണയായിട്ട് അമിതവണ്ണമുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്തനാർബുദം കാണുന്നത്. അതിൻ്റെ കാരണം, സ്തനാർബുദം എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ഡിപ്പെൻഡൻറ്റ് ട്യൂമറാണ്. അതായത് ഹോർമോണും വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്യൂമർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു സ്ത്രീ ആക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജനും പ്രൊജസ്റ്റെറോണുമാണ്. അതിൻ്റെ സ്വീകരണികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ശരീരത്തിലെ കൊഴുപ്പിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തൊക്കിനടിയിലുള്ള കൊഴുപ്പിലാണ് ഈ സ്വീകരണികൾ ഉള്ളതെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ്ട്രജനും പ്രൊജസ്റ്റെറോണും കൂടുതൽ ഇതുമായിട്ട് പ്രതിപ്രവർത്തിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്നു. അങ്ങനെ വണ്ണമുള്ള സ്ത്രീകളിൽ കൂടുതലായിട്ട് ഈ റിസപ്റ്റേഴ്സ് കാണുന്നത് കൊണ്ട് കൂടുതലായിട്ട് സാധ്യത അവരിൽ കാണുന്നു. അപ്പോൾ അമിതവണ്ണമാണ് ഏറ്റവും പ്രധാന ഘടകം. പിന്നെയുള്ളത് ചില പ്രത്യേക ട്യൂമറുകൾ, സാധാരണ നിർദോഷങ്ങളാണെന്ന് പറയപ്പെടുന്ന ചില മുഴകൾ വളരെ കാലം നിലനിൽക്കുകയാണെങ്കിൽ ക്യാൻസറായിട്ട് മാറാം. ഉദാഹരണത്തിന്, മാറിൽ ഓടി നടക്കുന്ന മുഴ എന്നറിയപ്പെടുന്ന മൗസ് ഇൻ ബ്രസ്റ്റ് എന്നറിയപ്പെടുന്ന ഫൈബ്രോ അഡിനോമ വളരെ അപൂർവമായിട്ട് ക്യാൻസറായിട്ട് മാറാം. അതുപോലെ സ്ക്ലീറോസിങ് അഡിനോസിസ് എന്ന് പറഞ്ഞാൽ സ്തനത്തിൻ്റെ ഉൾവലിവുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് സ്ക്ലീറോസിങ് അഡിനോസിസ് എന്ന് പറയുന്നത്. ഈ സ്ക്ലീറോസിങ് അഡിനോസിസ് വളരെ അപൂർവമായിട്ട് ക്യാൻസറായിട്ട് മാറാം. അതുപോലെ ഇതിൻ്റെ മാറിന് അത് വളരെ സോഫ്റ്റായിട്ടുള്ള, വളരെ മൃദുവായിട്ടുള്ള ഒരു അവയവമായതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നാരുകൾ പോലുള്ള ഘടകങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ നാരുകളുടെ അംശവും അതേപോലെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ചേർന്നുള്ള ഒരു വളർച്ച, ഒരു ട്യൂമർ ഉണ്ടാകാറുണ്ട്. അതിന് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ബ്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിനെ മൂന്നിനെയും പ്രീ മെലിഗ്നൻ്റ് എന്നാണ് പറയുന്നത്. അതായത് വളരെ അപൂർവമായിട്ട് അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്യൂമറുകൾ ക്യാൻസറായിട്ട് മാറാം. പിന്നെ ഒരു പരിധിവരെ പാരമ്പര്യ ഘടകം, 5-10% വരെ ബ്രസ്റ്റ് ക്യാൻസറുകൾ പാരമ്പര്യജന്യമായി നിയന്ത്രിക്കപ്പെടുന്നു. ജനിതകപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ചില ആൾക്കാരിൽ പാരമ്പര്യജന്യമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ ഫാമിലികളിൽ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അത് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, അണ്ടാശയ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇത് മൂന്നും ഒരുമിച്ചാണ് കുടുംബങ്ങളിൽ കണ്ടുവരുന്നത്. അപ്പം അതായത് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ ആ ആളുമായി രക്തബന്ധമുള്ള ആർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം. അതുപോലെ അണ്ടാശയത്തിൻ്റെ ക്യാൻസർ അഥവാ ഒവേറിയൻ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ അഥവാ എൻഡോമെട്രൽ ക്യാൻസർ, ഇവ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും കൂടെ ചേർന്ന് കണ്ടുവരുന്ന ലിഞ്ച് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം തന്നെ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ പാരമ്പര്യ ഘടകമൊന്ന്. ഇനിയുള്ളത് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന റേഡിയേഷൻ്റെ അളവ് വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ, ആ വളരെ കൂടുതലായിട്ടുള്ള റേഡിയേഷനുമായി നിരന്തര സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ വളരെ അപൂർവമായി നമ്മുടെ ശരീരത്തിൽ ചില സ്ഥിതി ചെയ്യുന്ന ചില ഓങ്കോജീനുകളുണ്ട്. ആ ഓങ്കോജീനുകളുടെ ഘടനയിൽ വരുന്ന വ്യത്യാസം, ആ ജീൻ മ്യൂട്ടേഷൻ ബ്രസ്റ്റ് ക്യാൻസറിന് വഴിതെളിക്കാം. നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ബ്രസ്റ്റ് ക്യാൻസർ 1, ബ്രസ്റ്റ് ക്യാൻസർ 2 ജീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജീനുകളുടെ സാന്നിധ്യവും അതിൻ്റെ ഘടനാ വ്യതിയാനവും ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, അതും ഈ ജനിതക വ്യതിയാനങ്ങൾക്ക് ഇടയാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്മോക്കിംഗ്. നമ്മുടെ നാട്ടിലെ സ്മോക്കിംഗ് അത്രയും കൂടുതലല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകളിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലും കൂടി വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യം പ്രത്യേകിച്ച് വളരെ സമയം മുഷിച്ചിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഈ ഉറക്കമളച്ചിരിക്കാൻ വേണ്ടി പലപ്പോഴും സ്മോക്കിങ്ങിൻ്റെ ശീലമൊക്കെ വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ പോലെ തന്നെ ഇന്ത്യയിലും അത് പ്രസക്തമായി തുടങ്ങിയിട്ടുണ്ട്. സ്മോക്കിംഗ് ഒരു വിഷയമാണ്. ആൽക്കഹോളിസം. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഗർഭനിരോധന ഗുളികകൾ, അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. സാധാരണ ഇപ്പോൾ മെൻസ്ട്രേഷനിൽ, പീരീഡ്സിൽ ആർത്തവ ചക്രത്തിന് വരുന്ന വ്യതിയാനങ്ങൾക്ക് വേണ്ടി ആ വ്യതിയാനങ്ങൾ ശരിക്കും അത് കൺട്രോൾ ചെയ്ത് ആ ചക്രം പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി പലപ്പോഴും ഗൈനക്കോളജിസ്റ്റുകൾ ഹോർമോൺ ഗുളികൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഗൈനക്കോളജിസ്റ്റിൻ്റെ ആ ഉപദേശത്തിൻ്റെ ആ കാലാവധി കഴിഞ്ഞിട്ടും ഇവരിത് ചിലപ്പോൾ തുടർന്നു പോയെന്ന് വരാം. പിന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈ ആർത്തവം താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി ഈ ടാബ്ലറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അത് പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കില്ല. അപ്പോൾ അത് പലതവണ ആ സന്ദർശനം ആവർത്തിക്കുമ്പോഴേക്കും പലതവണ ഈ ടാബ്ലറ്റ്സ് ഉള്ളിൽ ചെന്നിട്ടുണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ ഡോക്ടറിന് റോള് പോലും ഉണ്ടാവില്ല, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അത് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഗർഭനിരോധന ഗുളികകളുടെ അമിതമായിട്ടുള്ള, ശരിക്കും അതിൻ്റെ ലോജിക്കില്ലാത്ത ഉപയോഗവും ഒരു കാരണമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
3: സാർ, എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത്?
4: ചലനരഹിതമായ, വേദനാരഹിതമായ മുഴയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ മുലക്കണ്ണിൽ നിന്ന് ചിലപ്പോൾ സ്രവമുണ്ടായെന്ന് വരാം. സാധാരണഗതിയിൽ ഇപ്പോൾ ഹോർമോൺ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളിനെ സംബന്ധിച്ച്, ഹോർമോണിൻ്റെ സ്വാധീനമുള്ള സാധാരണ ആർത്തവചക്രത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് മുലക്കണ്ണിൽ കൂടി ആ ആർത്തവ സമയത്ത് ചിലപ്പോൾ ഒരു ഡിസ്ചാർജ് പോലെ വന്നു എന്ന് വരാം. അത് ഹോർമോൺ വ്യത്യാസത്തിൻ്റെ മാത്രമാണ്. പക്ഷേ ആ സ്രവത്തിൻ്റെ നിറം ചുവപ്പ് കളറിലാകുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യത്യാസമാണ്. ആ ചുവപ്പ് കളറിലുള്ള ഡിസ്ചാർജ് പലപ്പോഴും പരിശോധനയ്ക്ക് കൊടുത്ത് ആ പരിശോധനയിലെ അർബുദകോശങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേദനാരഹിതമായ ചലനരഹിതമായിട്ടുള്ള മുഴ, നിപ്പിൾ ഡിസ്ചാർജ്, മുലക്കണ്ണുകളുടെ വലിപ്പ വ്യത്യാസം. സാധാരണഗതിയിൽ ഇടത് മുലക്കണ്ണും വലത് മുലക്കണ്ണും ഏകദേശം ചെറിയ വ്യത്യാസം സ്വാഭാവികമായിട്ട് ഫിസിയോളജിക്കൽ ഡിഫറൻസ് തന്നെയുണ്ട്. പക്ഷേ അതിൽ കൂടുതലായിട്ട് വ്യത്യാസം കാണുന്നു. ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് കുറച്ച് ഉള്ളിലേക്കുള്ളൊരു വലിവ് കാണുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് കാണുന്ന ചില വ്യത്യാസങ്ങൾ, സ്കിൻ ചേഞ്ചസ്, അതിനകത്ത് അതിൻ്റെ തൊലിപ്പുറത്ത് കാണുന്ന വ്യത്യാസങ്ങൾ, തൊലിപ്പുറത്ത് ഒരു അണുബാധയുടെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ചില പ്രത്യേക പാടുകൾ, അല്ലെങ്കിൽ പുറത്തേക്ക് ദൃശ്യമാകാവുന്ന ചില മുഴകൾ, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ഇത് കണ്ടു എന്ന് വരാം. പിന്നെ ഇത് സാധാരണഗതിയിൽ മാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുഴകളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതേസമയത്ത് മാറിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ആ ഏത് ഭാഗത്തേക്ക് പടർന്നു പിടിച്ചു എന്നുള്ളതനുസരിച്ചായിരിക്കും അത്തരം ആൾക്കാരിലെ രോഗലക്ഷണം ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് കരളിലേക്ക് പടർന്നു പിടിച്ച ഒരു രോഗമാണെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ടായിരിക്കും ആ രോഗിക്ക് ആദ്യമായിട്ട് വരിക. തലച്ചോറിലോട്ട് പടർന്നു പിടിച്ച ഒരാളുടെ നാലാം ഘട്ടത്തിലെ അസുഖമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപസ്മാരമായിട്ടോ അല്ലെങ്കിൽ ബോധക്ഷയമായിട്ടോ പാരാലിസിസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലുകളിലേക്ക് വ്യാപിച്ച ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തുള്ള എല്ലുകളിലുള്ള വേദനയായിട്ടായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ അങ്ങനെ ആ രോഗത്തിൻ്റെ മുലക്കണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുഖമാണെങ്കിൽ ആ ലക്ഷണങ്ങൾ, വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ. അതല്ല, മാറിൻ്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ്, അതായത് ലസികാ കുഴലുകളും ലസികാ നോട്ട്സും, അത് സ്ഥിതി ചെയ്യുന്നത് കക്ഷത്തിലാണ്. അപ്പം അതുകൊണ്ട് കക്ഷ

0: വൃക്ഷത്ത് ചിലപ്പോൾ കഴലകൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, കഴല വീക്കമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അത് വിയപ്പ് ഗന്ധി എന്നുള്ള ഒരു അണുബാധയിൽ നിന്നാണ് ആ കഴല വീക്കം ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നതെങ്കിലും വളരെ അപൂർവമായി ഈ കഴല വീക്കം മാറിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. ആൻറ്റിബയോട്ടിക്സിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടും പലപ്പോഴും മാറാതെ നിൽക്കുന്ന മുഴ കുത്തി പരിശോധിച്ച് നോക്കുമ്പോൾ അത് അതിനകത്ത് അർബുദകോശങ്ങളുടെ സാന്നിധ്യം പലപ്പോഴും സ്ഥിരീകരിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയാം.
1: സർ, ഈ സ്തനാർബുദം പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ, പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗ നിർണയമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഒരു മുഴയുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വയം പരിശോധനയിൽ ഒരു മുഴ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള തുടർ പരിശോധന ചെയ്ത് ആ പരിശോധനയിൽ കൂടി ഉരുത്തിരിഞ്ഞു വരുന്ന ഫലത്തിനനുസരിച്ചുള്ള ചികിത്സ കൃത്യമായി നൽകുക. പിന്നെ അമിതവണ്ണം ഉണ്ടാകാൻ പാടില്ല. അമിതവണ്ണമുള്ള സ്ത്രീകളിലാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അമിതവണ്ണം ഉണ്ടാകാതിരിക്കാനുള്ള പോംവഴി എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ്. അതായത് അമിത ആഹാരം കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് കുറയ്ക്കുക, മിതമായിട്ടുള്ള വ്യായാമം സ്ഥിരമായിട്ട് ശീലിക്കുക. നമ്മുടെ സ്ത്രീകളുടെ പൊതുവെ ഒരു ധാരണയുണ്ട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അങ്ങനെയല്ല സ്ത്രീകൾ. പക്ഷേ ഇപ്പം അത് മാറി വരുന്നുണ്ട്. ഒത്തിരി പുതിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ഫലപ്രദമായിട്ടുള്ള ഇടപെടലതാണ്. ഇപ്പം എല്ലാവരും വർക്കൗട്ടൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നെ ഒരു അയാളും ചെയ്യുന്നു ഇയാളും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോയി ചെയ്യുന്നത് അവിടെ വെച്ച് നിന്ന് പോകരുത്. മിതമായിട്ടുള്ള വ്യായാമം, അമിതവണ്ണം ഒഴിവാക്കൽ, അതേപോലെ തന്നെ നിരന്തര റേഡിയേഷൻ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കൽ, പിന്നെ ഗർഭനിരോധന ഗുളികകളുടെ വിവേചനരഹിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ നിയന്ത്രിക്കുക തന്നെ വേണം. എന്നുവെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഡോക്ടർ പറഞ്ഞാലല്ലാതെ ആ പറഞ്ഞ കാലയളവിലല്ലാതെ തോന്നിയ പോലെ കഴിക്കാൻ പാടില്ല. അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയം മറച്ചു വെക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഫാമിലിയിൽ ക്യാൻസർ ഉള്ളവർ, ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ ഒരു ആളിൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിമാർക്ക് രക്തബന്ധമുള്ള ഒരാൾക്ക് ക്യാൻസർ രോഗം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടി അല്ലെങ്കിൽ ആ അസുഖം വന്ന് മരണപ്പെട്ടു പോയി, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾ ഗർഭാശയ ക്യാൻസറും അണ്ടാശയ ക്യാൻസറിൻ്റെയും ലക്ഷണങ്ങൾ കൂടി അവർ പരിഗണിക്കണം. മാറിൻ്റെ മാത്രം പോയി നോക്കിയാൽ പോലെ, വയറിലൊരു അസ്വാഭാവികത ഉണ്ടെങ്കിൽ, ആർത്തവചക്രത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിൽക്കാതെ ബ്ലീഡിങ് ഉണ്ടാവുമെങ്കിൽ, ഈ ലക്ഷണങ്ങളൊന്നും അവഗണിക്കാൻ പാടില്ല. അപ്പോൾ രോഗലക്ഷണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക, ഉചിതമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചികിത്സ കൃത്യസമയത്ത് കൃത്യ കാലയളവിൽ കൃത്യമായി അത് ചെയ്തു തീർക്കുക. അത് കാരണം ശരീരം അനുവദിക്കുന്ന രീതിയിൽ, ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ കൗണ്ട് നോക്കുമ്പോൾ കൗണ്ട് കുറവാണെങ്കിൽ ചിലപ്പോൾ കീമോ ഇഞ്ചക്ഷൻ വേണ്ടാന്ന് വെച്ചു എന്ന് വരും. പക്ഷെ അതല്ല വിഷയം, വെച്ചാൽ ആ ഇങ്ങനെയാണ് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത്. ആ ട്രീറ്റ്മെൻറ്റ് മുടക്കമില്ലാതെ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷമുള്ള ചെക്കപ്പ് അത്യാവശ്യമാണ്. കാരണം രണ്ടാമത് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് എന്നുള്ളൊരു ബോധം മനസ്സിലുണ്ടെങ്കിൽ ചെക്കപ്പ് കറക്റ്റായിട്ട് പോകും. പിന്നെ അതേപോലെ ഇപ്പോൾ മാറിൻ്റെ ശസ്ത്രക്രിയ ചെയ്ത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ലിംഫഡീമ എന്ന് പറയുന്ന മന്ത് പോലത്തെ ഒരു നീര് വരാറുണ്ട്, പ്രത്യേകിച്ച് വണ്ണമുള്ള സ്ത്രീകളിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്യാത്തവരാണ്. ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്തു പോയെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. ഈ ഫിസിയോതെറാപ്പിയൊക്കെ ആദ്യത്തെ ഒരു ഉത്സാഹം ഉണ്ടാവും, ഡോക്ടർ പറഞ്ഞു വിടുന്ന അത്രയും കാലങ്ങൾ, ഒരു വർഷം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഗുളിക മാത്രം ആവുന്നൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഫിസിയോതെറാപ്പിയൊക്കെ മറക്കും, പിന്നെ വീണ്ടും കയ്യിൽ മന്ത് പോലായിട്ടായിരിക്കും പിന്നെ ആ ആൾ നമ്മുടെ മുന്നിൽ വരിക. അപ്പോൾ ആ അസുഖത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അവബോധം, പിന്നെ അസുഖം എന്ന് പറയുന്നത് ഒരു പാപമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ട് അസുഖത്തിനുള്ള സ്റ്റിഗ്മ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ക്യാൻസർ എന്തോ മുജ്ജന്മ പാപത്തിൻ്റെ ഫലമാണ് എന്ന് കരുതി നമ്മളതിനെ കവറപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. രോഗം ആരുടെയും കുറ്റമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത്.
1: സ്തനാർബുദത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ അൻസർ സുഹത് സേട്ടിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം

0: എന്നതിലുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല, അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാകൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

രാഗാമൃതത്തിൽ ഇന്ന് കലമോൾ എൻ ജി പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവശർമ്മ വയലിൻ, ശംഭു പി എം മൃദംഗം. ആദ്യം കലാവതി രാഗത്തിൽ സിദ്ധിവിനായകനെ എന്നാരംഭിക്കുന്ന കൃതി, ആദിതാളം, കവി കുഞ്ചരഭാരതി രചിച്ചത്.

അടുത്തതായി പാട വേണ്ടുമേ എന്നാരംഭിക്കുന്ന എം ദണ്ഡപാണി ദേശികർ രചിച്ച കൃതി, രാഗം ഹംസനാദം, രൂപകതാളം.

അവസാനമായി നീലാംബരി രാഗത്തിൽ നാരായണതീർത്ഥർ തരംഗം മാധവ മാമവ എന്നാരംഭിക്കുന്നു ആദിതാളം.

ഇതുവരെ പാടിയത് കലമോൾ എം ജി, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശംഭു പി എം മൃദംഗം. രാഗാമൃതത്തിൽ അടുത്തതായി മൈസൂർ ടി ചൗഡയ്യ വയലിനിൽ വായിച്ച ത്യാഗരാജകൃതി കേൾക്കാം. കലിഗിയുണ്ട് എന്നാരംഭിക്കുന്നു രാഗം കീരവാണി ആദിതാളം.

0: 5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കോപ്പൻ ഓഫർ.
1: നിങ്ങൾ കുടിക്കുന്നത് ശുദ്ധമായ വെള്ളമാണോ? നിങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം. എല്ലാ ഗ്രാമീണ വീടുകളിലും പൈപ്പ് വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. ഇതിലൂടെ ഗുണനിലവാരമുള്ള വെള്ളം ഉറപ്പാക്കുന്നു. ഓരോ വ്യക്തിക്കും ദിവസം കുറഞ്ഞത് 55 ലിറ്റർ വെള്ളം പൈപ്പ് കണക്ഷനിലൂടെ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. അതോടൊപ്പം വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനും മലിനീകരണം ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളും പദ്ധതിയുടെ ഭാഗമാണ്.
2: ആകാശവാണി സമയം 11 മണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ആണ് ഗ്രാമപൂർണിമയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി.
2: വള്ളിക്കാവ് എന്ന എന്റെ ഗ്രാമത്തെക്കുറിച്ചാണ് ഞാനിവിടെ ഓർക്കുന്നത്. എന്റെ തൂലികാനാമത്തിന് മുൻപേ നടക്കുന്ന പേരാണ് എന്റെ ഗ്രാമം. ഞാൻ ജനിച്ച ആ ഗ്രാമത്തെ ഇന്നും ഞാൻ പിന്തുടരുന്നു ദിനംപ്രതി. വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ, എഴുത്തുവഴികളിൽ പ്രകാശം വരുത്തുന്നതിൽ, കാഴ്ചപ്പാടുകളെ ക്രമപ്പെടുത്തുന്നതിൽ, അഭിവീക്ഷണത്തെ നവീകരിക്കുന്നതിൽ ഗ്രാമം ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഒരു തിലകക്കുറിയായി ഞാൻ വള്ളിക്കാവിനെ ശിരസിലേറ്റുന്നു. കുലശേഖരപുരം, ക്ലാപ്പന, ആലപ്പാട് എന്നീ പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമാണ് വള്ളിക്കാവ്. ഒരു വാർഡായോ ഒരു പഞ്ചായത്തായോ ഒരു താലൂക്കായോ ഒന്നും വള്ളിക്കാവ് നിലകൊള്ളുന്നില്ല. എന്നാൽ ഗ്രാമീണരുടെ മനസ്സിൽ ഇതിനെല്ലാം ഉയരെ വള്ളിക്കാവ് ഗ്രാമം ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നു. വടക്കു ഭാഗത്ത് ക്ലാപ്പന പഞ്ചായത്ത്, തെക്കും കിഴക്കും കുലശേഖരപുരം പഞ്ചായത്ത്, പടിഞ്ഞാറ് ഭാഗത്ത് കായലും അതിനപ്പുറം ആലപ്പാട് പഞ്ചായത്തും അതിൻ്റെയും അപ്പുറം അറബിക്കടലുമാണ്. കാർഷിക സമൃദ്ധി ഉണ്ടായിരുന്ന ഗ്രാമമായിരുന്നു വള്ളിക്കാവ്. ഇരിപ്പു കൃഷി ഇറക്കിയിരുന്ന വിശാലമായ വയലുകൾ, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിങ്ങനെ മൂന്ന് തരം കൃഷികൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ നടപ്പിലാക്കിയിരുന്നു. വെള്ളത്തിൽ കുതിർത്ത് കുരിപ്പിച്ച നെൽവിത്ത് പാകി മുളപ്പിച്ചാണ് 20-25 ദിവസത്തിനുള്ളിൽ പറിച്ച് നടാൻ പാകത്തിനുള്ള ഞാറുകൾ വളർത്തിയെടുക്കുന്നത്. നിലമൊരുക്കുന്നത് ഇങ്ങനെയാണ്: പാടത്ത് വെള്ളം കയറ്റി ഉഴുതു നിരപ്പാക്കി ചെളി പാകത്തിൽ ഒരുക്കിയെടുക്കുന്നു. ഞാറുനടിയിൽ രസാവഹമാണ്. നിശ്ചിത

അകലത്തിൽ പെണ്ണാളുകൾ വരിവരിയായി നിന്ന് തള്ളവിരൽ കൊണ്ട് ഞാറ്റടി ചെളിയിൽ തിരുകി നിരപ്പൊപ്പിച്ച് ഞാറ് നട്ടുകയറുന്നു. പാടത്ത് ഉത്സവ പ്രതീതിയിലാണ് അന്ന് ഞാറുനടിയിൽ നടന്നിരുന്നത്. ചിങ്ങമാസം ആരംഭിക്കുന്നതോടെയാണ് ഈ കാഴ്ചകൾ തുടങ്ങുന്നത്. ഞാറു പറിക്കാനും ഞാറു നടാനും പാടവരമ്പിലൂടെ വരിവരിയായി പോയിരുന്ന കർഷക പെണ്ണാളുകൾ മായാത്ത കാഴ്ചയായി മനസ്സിൽ നിൽക്കുന്നു. 20 മുടി ചേർത്താണ് ഒരു കെട്ട് ഞാറുണ്ടാക്കുന്നത്. ഇത് ഓലക്കാൽ കൊണ്ട് ചുറ്റിക്കെട്ടിയിട്ട് ഒരുക്കിയ വയലിൽ പലയിടത്തായി ഇട്ടുകൊടുക്കും. പെണ്ണാളുകൾ മുന്നിൽ നിന്നും ഞാറ് നട്ടുനട്ട് പിന്നിലേക്ക് നടന്ന് കണ്ടം മുഴുമിപ്പിക്കുന്നു. ചക്രം ചവിട്ടി വയലിലെ വെള്ളം വറ്റിക്കുന്ന രസാവഹവും ശാസ്ത്രീയവുമായ പ്രാചീന കാർഷിക സമ്പ്രദായം ഇപ്പോഴും ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അന്നത് സർവ്വസാധാരണമായിരുന്നു. ഞാറു നട്ട് കഴിഞ്ഞാൽ വരമ്പുകൾക്കിടയിൽ കീഴാറുണ്ടാക്കി പതുക്കെ ജലം കണ്ടങ്ങളിലേക്ക് കയറ്റും. ഞാറ്റടി ഇളകാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം. കർക്കിടകത്തിലെ മഴയും ചിങ്ങം ആദ്യമുള്ള കൊയ്ത്തും കഴിഞ്ഞാൽ ചിങ്ങം പകുതിയിൽ ഞാറ് നടുകയായി. കർക്കിടകത്തിലെ കറുത്തവാവ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ചയാണ് ഇല്ലം നിറ. അശ്വതി ഞാറ്റുവേലയിൽ തുടങ്ങി ആയില്യം മകം ഞാറ്റുവേലകളിൽ തീരുന്നതാണ് പ്രധാന വിളവെടുപ്പ് കാലം. തെക്കൻ തിരുവിതാംകൂറിൽ ഓണത്തെ നെല്ലിന്റെ പിറന്നാൾ ദിനമായി കരുതുന്നുമുണ്ട്. ഇനി എന്റെ ഗ്രാമം സജീവമാകുന്ന മൂന്നിടങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒന്ന് ക്ഷേത്രം, മറ്റൊന്ന് വായനശാല, അടുത്തത് ആശുപത്രി. ഒന്നുകൂടിയുണ്ട്, അത് നാട്ടു ചന്തയാണ്. വള്ളിക്കാവ് ദേവീക്ഷേത്രമുണ്ട്. ഉത്സവത്തിന് നാനാജാതി മതസ്ഥർ ഒത്തുകൂടും. മതഭേദമന്യെ എല്ലാവരും ഉത്സവം ആഘോഷങ്ങളിൽ പങ്കെടുക്കും. വള്ളിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഉത്സവത്തിന് പടിഞ്ഞാറ് ബോട്ട് ജെട്ടിയിലേക്കുള്ള എതിരേൽപ്പ് ആഘോഷപൂർവ്വം ഗ്രാമം മുഴുവൻ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ്. വിവിധ തരം കുതിരയെടുപ്പുണ്ടാകും. കഥകളി, ഓട്ടൻതുള്ളൽ, പാഠകം, കൂത്ത് എന്നിവ കണ്ടുപരിചയിച്ചത് ക്ഷേത്രമുറ്റത്താണ്. തീർന്നില്ല, നാടകമുണ്ട്, കഥാപ്രസംഗമുണ്ട്, ബാലയുണ്ട്, നൃത്തനൃത്യങ്ങളുണ്ട് എന്നിവയെല്ലാം ക്ഷേത്രമുറ്റത്ത് കണ്ടുപരിചയിച്ചു. വ്യത്യസ്തമായ ഒരു കലാരൂപമായി കാക്കാരിശി നാടകമുണ്ടായിരുന്നു അന്ന്. കാക്കാനും കാക്കാത്തിമാരും തമ്പുരാനും ചേരുന്ന കാക്കാരിശി നാടകം കൃത്യമായ ആക്ഷേപഹാസ്യ നാടകം തന്നെയായിരുന്നു. ഭാഷ കൊണ്ടുള്ള കളികളുണ്ടായിരുന്നു. ഉദാഹരണം, മാവേലിക്കര എന്ന സ്ഥലത്തെ കാക്കാരിശി നാടകത്തിലെ കാക്കാൻ വിശേഷിപ്പിക്കുന്നത് ചൂതമൂഷികക്കര എന്നാണ്. ഇങ്ങനെ കൗതുകകരമായ ഭാഷയിലെ വ്യത്യാസങ്ങളും അന്ന് കണ്ടിരുന്നു. മറ്റൊന്ന്, എൻ്റെ ഗ്രാമത്തിലെ സെയിൻറ് ജോർജ് ദേവാലയമാണ്, ക്ലാപ്പനയിലെ സെയിൻറ് ജോർജ് ദേവാലയം. അവിടുത്തെ തിരുനാളിന് ഗ്രാമമാകെ പങ്കെടുക്കുന്ന തിരുരൂപവും വഹിച്ചുകൊണ്ടുള്ള നഗര പ്രദക്ഷിണമുണ്ടായിരുന്നു. എല്ലാ മതസ്ഥരും സ്വീകരിക്കാൻ കാത്തുനിൽക്കും. ക്ഷേത്ര എതിരേൽപ്പ് പോലെ എല്ലാവരും അതിനെ കരുതും. ഗ്രാമത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് എല്ലാ മതങ്ങളെയും ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതായിരുന്നു. ക്ലാപ്പന വടക്കേ മുസ്ലിം പള്ളിയിലെ വലിയ പെരുന്നാളും നാടിനാകെ ഉത്സവമാണ്. അന്യോന്യമുള്ള ഗൃഹസന്ദർശനങ്ങൾ അന്ന് പതിവുണ്ടായിരുന്നു. മതേതര മനസ്സ് അവിടെയും നമുക്ക് തെളിഞ്ഞു കാണാനാവും. ഇനിയൊരിടം ഗ്രാമത്തിലെ ഗ്രന്ഥശാലയാണ്. ഗ്രന്ഥശാലയുടെ പേര് സംസ്കാര സന്ധായിനി വായനശാല എന്നാണ്. എൻ്റെ കുടുംബവുമായി നേർബന്ധമുള്ള ഗ്രന്ഥശാലയിൽ 9 പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ ഇന്നും ഒരു നിത്യ സന്ദർശകനാണ്. 10-ാം വയസ്സിൽ ആ ഗ്രന്ഥശാലയിൽ പ്രവേശിക്കുന്നതോടെയാണ് എൻ്റെ വായനയും എഴുത്തും സജീവമായത്. ഗ്രാമത്തിലെ ഒട്ടുമിക്ക പേരും അംഗങ്ങളായ ഗ്രന്ഥശാലയിൽ മുമ്പ് കയർ തൊഴിലാളി സ്ത്രീകൾ പുസ്തകമെടുക്കാൻ വന്നിരുന്നത് ഓർമ്മയിലുണ്ട്. ഗ്രന്ഥശാലയിൽ പ്രവർത്തിച്ചിരുന്ന ഉപാസന എന്ന പ്രതിമാസ സാംസ്കാരിക സംഗമത്തിലാണ് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി ഒരു കഥ എഴുതി അവതരിപ്പിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തും അക്കാലത്തെ പ്രശസ്തനായ കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ AP കളക്കാടെന്ന ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ്റെ സാന്നിധ്യത്തിലായിരുന്നു എൻ്റെ ആദ്യ കഥാവതരണം എന്നും അഭിമാനത്തോടെ ഓർക്കുന്നു. ഒപ്പം ക്ലാപ്പന ഷൺമുഖൻ എന്ന നാട്ടിലെ ജ്യേഷ്ഠകവിയെയും ഞാൻ ഓർക്കുകയാണ്. എന്നാൽ എൻ്റെ എഴുത്തുവഴിയിലേക്കുള്ള ആദ്യ പ്രവേശനം കുലശേഖരപുരം UP സ്കൂളിൽ പഠിക്കുമ്പോൾ നടത്തിയ മോർണിംഗ് അസംബ്ലിയിലെ ലഘുപ്രസംഗത്തിലൂടെയായിരുന്നു. അന്നത്തെ ഹെഡ്മാസ്റ്ററായിരുന്ന രാജേന്ദ്രൻ സാറിനെയും ഇവിടെ ഓർക്കുക തന്നെ വേണം. മലയാളം, ഇംഗ്ലീഷ് എന്നിവയുടെ കൃതികളുടെ വായന ഗ്രന്ഥശാലയിലൂടെയാണ് നടത്തിയിരുന്നത്. അവയെല്ലാം യൗവനാരംഭത്തിൽ തന്നെ വായിച്ചു തീർന്നതോടെ പിന്നീട് കോളേജ് ലൈബ്രറിയായി ശരണം. ക്രമേണ കരുനാഗപ്പള്ളി നഗരത്തിലുള്ള ലാലാജി സ്മാരക കേന്ദ്ര ഗ്രന്ഥശാലയിലേക്ക് ചേക്കേറി. തുടർന്നുള്ള ദീർഘവർഷങ്ങളിൽ ലാലാജിയിലെ വായനക്കാരനും പ്രവർത്തകനും ഭാരവാഹിയുമായി മാറി. ഇന്നും അത് തുടരുന്നു. ഇപ്പോൾ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സേവിക്കാനായതിനു പിന്നിലും 10-ാം വയസ്സ് മുതൽ ആരംഭിക്കുന്ന എൻ്റെ ഗ്രാമത്തിലെ ലൈബ്രറിയുമായുള്ള ബന്ധമാണെന്ന് ഞാൻ നന്ദിയോടെ ഓർക്കട്ടെ. സാംസ്കാരിക സന്ധായിനി ഗ്രന്ഥശാലയിൽ നിന്നും എടുത്തു വായിച്ച ലഘുനാടകങ്ങളാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് നാടകാഭിനയത്തിലേക്കും സംവിധാനത്തിലേക്കും കടക്കാൻ പ്രേരണയായത്. കോളേജിലെത്തിയതോടെ സ്വയം നാടകം എഴുതി അവതരിപ്പിക്കുവാൻ തുടങ്ങി. കോളേജ്, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ സമ്മാനിതനായിട്ടുണ്ട്. ഇപ്പോഴും നാടകബന്ധം തുടരുന്നു. 2000 മുതൽ KPAC ഭരണസമിതി അംഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ, KPAC ഔദ്യോഗിക ചരിത്ര രചയിതാവ് എന്ന നിലയിൽ നാടകവുമായിട്ടുള്ള ബന്ധം ഞാൻ ഇന്നും തുടരുകയാണ്. വീട്ടിൽ മാസത്തിലൊരിക്കൽ വന്നിരുന്ന അച്ചുകുത്തുപിള്ളയുടെ ഓർമ്മയിലാണ് ആശുപത്രി ഗ്രാമത്തിലെ കുട്ടികളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. വർഷത്തിൽ 2 തവണ വരുന്ന ഈ തൊലിപ്പുറം നോക്കുന്ന ഒരാൾ. എന്നാൽ മുൻപ് ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട

0: രോഗാതുരായവരെ സംരക്ഷിക്കുന്ന ഇടം ആശുപത്രി മാത്രമായിരുന്നു. സ്ഥിരമായി ആശുപത്രിയിലേക്ക് എത്തുന്ന ഡോക്ടർമാരൊന്നും ഉണ്ടായിരുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ഡോക്ടർമാരാണ് അന്നുണ്ടായിരുന്നത്. ഇനി വള്ളിക്കാവ് ചന്തയെക്കുറിച്ച് കൂടി പറയണം. എല്ലാവരും വരുന്നൊരു സ്ഥലമാണ് ചന്ത. ജാതിഭേദമന്യേ, വർഗഭേദമന്യേ, വർണ്ണഭേദമന്യേ, എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു സ്ഥലമാണ് ചന്ത എന്ന കാര്യം അന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നു. കയർ വ്യവസായം നിലനിന്നിരുന്നപ്പോൾ തൊണ്ടുതല്ലി കയർ പിരിച്ച് സ്ത്രീകൾ എല്ലാ വൈകുന്നേരങ്ങളിലും പിരിക്കയർ വിൽക്കാൻ കൊണ്ടുവരും. അത് വാങ്ങുന്ന മുതലാളിമാർ ത്രാസുകളുമായി ചന്തയുടെ വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിക്കും. വലിയ കൂനകളായി കൂട്ടിയിട്ടിരുന്ന കപ്പയുടെ കൂനകൾക്കരികിൽ ചീനി വിൽപ്പനക്കാരുണ്ടാകും. മത്സ്യം വിൽക്കുന്നിടത്തു നിന്ന് മുച്ചത്തുള്ള വിളികൾ കേൾക്കാം. ചന്ത എപ്പോഴും ചലനാത്മകമായിരുന്നു. നാട്ടുകാരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഇടവുമായിരുന്നു ചന്ത. സമത്വം നിലനിന്ന ഒരു ഇടമാണ് ചന്ത. ഇങ്ങനെ ഗ്രാമം വിവിധ തരത്തിൽ സജീവമായിരുന്നു. മനുഷ്യന്റെ ജീവിതം, മനുഷ്യരുടെ സ്വപ്നങ്ങൾ, മനുഷ്യരുടെ ആഗ്രഹങ്ങൾ, മനുഷ്യരുടെ പ്രതീക്ഷകൾ, ഇവയെല്ലാം സംരക്ഷിക്കുന്ന ഒരു പൊതു ഇടമായി ഗ്രാമമാകെ നിറഞ്ഞു നിന്നിരുന്നു. വള്ളിക്കാവ് എന്ന ഗ്രാമത്തെ എപ്പോഴും ഓർക്കാതിരിക്കാൻ എനിക്കാവുകയില്ല. കാരണം എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ബന്ധമുണ്ടായിരുന്ന ഒരിടമായിരുന്നു വള്ളിക്കാവ്. ഇന്നും ഞാൻ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ വള്ളിക്കാവ് എന്ന പ്രദേശത്തെയും ഗ്രാമത്തെയും മനസ്സിൽ സൂക്ഷിക്കുന്നു.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
3: ബേബി, ഈ മരച്ചൂട്ടിലിരുന്ന് കാറ്റുമേറ്റ് പുസ്തകം മറിക്കാനും വർത്തമാനം പറയാനും എന്ത് രസമാണല്ലേ. അനാമികയുടെ ഈ ഐഡിയ കേട്ട് ഇങ്ങനൊരു മരക്കൂട് വെച്ചത് എന്തായാലും വെറുതെ ആയില്ല.
4: ഗംഗാരേട്ട, ഒന്ന് നോക്കിക്കേ, നമ്മുടെ പിള്ളേരൊക്കെ വലിപ്പ ചെറുപ്പം ഇല്ലാതെ ഇവിടെ ഇരുന്ന് അക്ഷരങ്ങളിൽ മുഴുകുന്നത്. ഇതൊക്കെ കാണുമ്പോ മനസ്സിനൊരു പ്രത്യേക കുളിർമയാ.
3: അതെ അതെ,
5: അതാ ഞാൻ പറഞ്ഞത് ബേബി ചേച്ചി. അക്ഷരങ്ങളെ ആ പൂപ്പൽ മണക്കുന്ന ലൈബ്രറിയുടെ ചുവരുകൾക്കുള്ളിൽ തളച്ചിടാതെ ഇങ്ങോട്ട് ഇറക്കി വെച്ചപ്പോൾ പുസ്തകങ്ങൾക്കും ജീവൻ വെച്ചില്ലേ.
4: ശരിയാ.
6: പിന്നല്ലാതെ ഉച്ച കഴിഞ്ഞ വെറുതെ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞ് സമയം കളയാതെ ഇത്തിരി കാര്യമുള്ളത് വായിക്കാമല്ലോ.
3: അല്ല, ഇതെന്താ പെട്ടെന്ന് അന്തരീക്ഷത്തിനൊരു മാറ്റം? ആകാശമാകെ കറുത്തു പുകഞ്ഞു വരുന്നുണ്ടല്ലോ.
4: അത് പിന്നെ കർക്കിടകമല്ലേ ഗംഗാരേട്ടാ, വറുതിയും പഞ്ഞവും നിറഞ്ഞ കറുത്ത കർക്കിടകം. പറമ്പിൽ പണിയില്ലാതെ ആളുകൾ വലയുമ്പോ ആകാശവും അതേപോലെ മുഖം കറുപ്പിച്ച് നിൽക്കുകയാ.
5: അയ്യോ, ഇതാ പെയ്തു തുടങ്ങി. ബേബി ടീച്ചറേ, കുട്ടപ്പായി, ആ പുസ്തകങ്ങൾ വേഗം എടുക്ക്, നനഞ്ഞു കുതിർന്നു പോകും.
4: ശരി ശരി ശരി.
7: കുട്ടികളെ, എല്ലാവരും സാവധാനം സ്കൂൾ വരാന്തയിലേക്ക് കയറിക്കേ.
6: അമ്മോ, ഒരൊറ്റ മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ പുസ്തകമെല്ലാം കുതിർന്ന് കഞ്ഞിയായ. പക്ഷെ എന്തൊരു മഴയാണിത് ഗംഗാരേട്ടാ, ആകാശം പിളർന്നൊഴുകയാണെന്ന് തോന്നുന്നു.
8: പ്രകൃതി ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ് കുട്ടപ്പായി. കർക്കിടകമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പഞ്ഞത്തെയും വെറുതെയും കുറിച്ചല്ലേ ചിന്തിക്കാറുള്ളൂ. പക്ഷെ ഈ കൊത്തി ഒഴുകുന്ന മഴയ്ക്ക് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്.
3: ഇതിലൊക്കെ എന്ത് രഹസ്യം കാണാനാ ഫാദറേ? കൊല്ലം കൊല്ലമായി പെയ്യുന്ന മഴയല്ലേ ഇത്?
8: അക്ഷരങ്ങൾ കൂട്ടി വായിച്ചുണ്ടാക്കുന്ന അറിവ് മാത്രം പോരെ ഗംഗാധര. നമുക്ക് ചുറ്റുമുള്ള കാടും പുഴയും കുന്നും സംസാരിക്കുന്ന ആ ഭാഷയും നമ്മൾ വായിക്കാൻ പഠിക്കണം.
5: ഫാദറിന്റെ ഭാഷ ചിലപ്പോ കടു കെട്ടിയാണ് കേട്ടോ.
8: എഴുത്തുകാരിയുടെ അത്ര വരുമോ?
5: കളിയാക്കത് ഫാദർ. അല്ല, ഫാദർ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി കേട്ടോ.
8: ആ മഴയല്ലേ ഞാൻ പറഞ്ഞു വന്നത്. ഈ കർക്കിടകത്തിലെ കനത്ത മഴയിലാണ് ഭൂമി അതിൻ്റെ മുഴുവൻ ദാഹവും തീർക്കുന്നത് എന്നാണ്. വർഷം മുഴുവൻ നമ്മളിട്ടുകൊടുത്ത മാലിന്യങ്ങളും ചെളിയുമൊക്കെ ഈ മഴവെള്ളത്തിൽ കഴുകിക്കളഞ്ഞ് ഐശ്വര്യമുള്ളൊരു ചിങ്ങമാസത്തെ വരവേൽക്കാൻ പ്രകൃതി സ്വയം ഒരുങ്ങുകയാണിവിടെ.
9: ഇതൊക്കെ ശരിയാ ഫാദർ, പക്ഷേ ഇനിയുള്ള കാലത്ത് ഈ മഴയെ കണ്ട സന്തോഷം തോന്നുമോ അതോ പേടി തോന്നുമോന്നാ എന്റെ ഒരു സംശയം.
4: അതെന്താ അഭിരാമി പെട്ടെന്നൊരു പേടി?
9: അല്ല, നമ്മളിവിടെ ഈ അക്ഷരങ്ങളുടെയും പ്രകൃതിയുടെയും ഭംഗിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴേ ആ മലയടിവാരത്ത് എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? മനോഹരൻ സാറും ആ കോൺട്രാക്ടറും ഒക്കെ കൂടി കുറെ കെട്ടിടങ്ങളൊക്കെ പണിയണമെന്നും പറഞ്ഞിട്ട് മലയിലെ 50-100 കൊല്ലം പഴക്കമുള്ള വൻമരങ്ങളാ മുഴുവൻ വെട്ടാൻ പോണത്.
4: എന്താ അഭിരാമി ഈ പറയുന്നത്? കേൾക്കുമ്പോ തന്നെ നെഞ്ചിൽ തീ കോരിയിടുന്നത് പോലെ.
9: നമുക്കെല്ലാം അറിയാലോ

0: ഇത്രയും കാലം നമ്മൾ ഈ കൊടുങ്കാറ്റിലും പെരുമഴയിലും സുരക്ഷിതമായിരുന്നത് എന്തുകൊണ്ടാണെന്ന്? ആ മലയോരത്തെ കാടുകളും വേരുകളും അല്ലേ നമ്മുടെ ഈ നാടിനെ തന്നെ താങ്ങി നിർത്തിയത്?
1: ഇന്ന് അവന്മാര് കുറച്ച് പണത്തിനു വേണ്ടിയും തടിയുടെ ലാഭത്തിനു വേണ്ടിയും ആ മരങ്ങളെല്ലാം വെട്ടിവെളുപ്പിച്ച നാളെ ഇതുപോലൊരു പെരുമഴ പെയ്യുമ്പോ എന്താ സംഭവിക്കുക?
2: എന്തു സംഭവിക്കാനാ? വെള്ളം മുഴുവൻ ചേറും കല്ലും മണ്ണും കൂട്ടി താഴേക്ക് ഇരച്ചു വരും.
3: എന്റെ ദൈവമേ, നമ്മളൊന്നും ബാക്കിയുണ്ടാവില്ലല്ലോ.
4: അതാണ് ഞാൻ പറഞ്ഞ പ്രകൃതിയുടെ രഹസ്യം. ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ കണ്ടില്ലെന്ന് നടിക്കും.
3: ഇന്ന് നമ്മൾ ചെയ്യുന്ന കൊച്ചനാസ്ഥകളും ലാഭക്കൊതിയും നാളെ വലിയൊരു ദുരന്തമായി നമ്മുടെ മക്കളുടെ തലയിലേക്ക് വീഴും. ഇന്നൊരു മരം വെട്ടുമ്പോൾ നമ്മൾ ചിരിക്കും, പക്ഷേ നാളെ ഈ ഗ്രാമം മുഴുവൻ വെള്ളത്തിനടിയിലാകുമ്പോൾ കരയാൻ പോലും നമ്മൾ ബാക്കിയുണ്ടാവില്ല.
1: പക്ഷേ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഓരോരുത്തർ ഭരണത്തിലിരുന്ന് നാടിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങളല്ലേ. ഞാനൊന്ന് നേതാവായി വരട്ടെ, അപ്പൊ കാണാം.
5: എന്തെങ്കിലും ചെയ്യാൻ വലിയ നേതാവാകണമെന്ന് ആര് പറഞ്ഞു കുട്ടപ്പായി? ഒരു സാധാരണ പൗരനായി ഇരിക്കുമ്പോൾ നാടിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ആദ്യം ചെയ്യുക, പിന്നെയല്ലേ അധികാരവും ഭരണവും.
2: അതെ, അക്ഷരങ്ങൾ വായിച്ച് നമ്മുടെ കണ്ണുകൾ തുറന്നെങ്കിൽ ആ തിരിച്ചറിവ് നാളെ വരാൻ പോകുന്ന ഈ വലിയ അപകടത്തെക്കുറിച്ച് നാടിന് മുന്നറിയിപ്പ് നൽകാൻ തന്നെ നമ്മൾ ഉപയോഗിക്കണം. സ്കൂളിൽ തുടങ്ങിയ ഈ ഒത്തൊരുമ ഇനി ആ മലയും കാടും സംരക്ഷിക്കാനുള്ള വലിയൊരു പ്രസ്ഥാനമായി പടരണം.
6: ഇതൊക്കെ കേൾക്കാൻ നല്ലതാ ഗംഗാരേട്ടാ, പക്ഷേ ആ പ്രമാണികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ?
3: ആരെങ്കിലും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണോ ബേബി ചേച്ചി ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസുമൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്? സുബ്രഹ്മണ്യ ഭാരതി പാടിയതുപോലെ തലയ്ക്കുമേലെ ആകാശം ഇടിഞ്ഞു വീണാലും ഭയമില്ലാതെ സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കാൻ നമുക്കാവണം. ആരും കൂടെയില്ലെങ്കിലും ശരിയെന്ന് തോന്നുന്നത് ഉത്തമ ബോധ്യത്തോടെ ചെയ്യാനും, ധർമ്മത്തിന്റെ പക്ഷത്താണ് നമ്മളെങ്കിൽ കൂടെ നിൽക്കേണ്ടവർ ഒടുവിലൊപ്പം കൂടിക്കോളും.
5: ലോകം മാറ്റിയ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ വൻ ജനക്കൂട്ടമല്ല അതിനൊക്കെ തുടക്കമിട്ടതെന്ന് മനസ്സിലാവും. ഉറച്ച നിലപാടുള്ള ഏതാനും ചില മനുഷ്യരാണ് അത് ചെയ്തത്. ഒന്നുമല്ലെങ്കിലും നാടിനെ സ്നേഹിക്കുന്ന നമ്മൾ ഇത്രയും പേരില്ലേ ഇവിടെ. ഈ ഒരുമ പോരെ നമുക്ക്.
4: അതെ, നമ്മുടെ ഉള്ളിലെ ഈ വെളിച്ചമാണ് ഈ നാടിന്റെ പ്രതീക്ഷ. ഈ ഭൂമി നമ്മൾ നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് സമ്മാനമായി നേടിയതല്ല, വരും തലമുറകളിൽ നിന്ന് കടമെടുത്തതാണ് എന്ന് ഗാന്ധിജി പറഞ്ഞത് നമുക്ക് മറക്കാതിരിക്കാം. നാളെ ഈ നാടും നമ്മളുടെ മക്കളും ഒരു വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ അക്ഷരങ്ങളുടെ വെളിച്ചവും നെഞ്ചിലേറ്റിയ ആത്മവിശ്വാസവുമായി ഇന്ന് നമ്മൾ ആ മരങ്ങൾക്ക് കാവൽ നിന്നേ പറ്റൂ.
1: ഈ ഭൂമിയെ മുറിവേൽപ്പിക്കുന്ന ഏതവനായാലും അവന് മുന്നിൽ ഒരു മരമായി വേരായി ഞാൻ തടഞ്ഞു നിൽക്കും ഫാദർ. വരും തലമുറയ്ക്കായി ഈ പ്രകൃതിയെ കാക്കാൻ നമ്മൾ അങ്ങ് ഇറങ്ങുകയാണ് ഫാദറെ.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
8: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
9: അടുക്കളയിൽ നിന്ന്
8: കർക്കിടക മാസത്തെ വരവേൽക്കാനായി പണ്ടുകാലത്ത് അടുക്കളയിൽ വളരെയധികം മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ആഹാരകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ തന്നെ നൽകിയിരുന്നു. ഇതേക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധ ഡോക്ടർ എസ് ജയശ്രീ സംസാരിക്കുന്നു.
10: കർക്കിടകത്തിൽ മാത്രമല്ല, എല്ലാ കാലാവസ്ഥാ മാറ്റങ്ങൾക്കും അനുസരിച്ച് ജീവിതക്രമത്തിലും ആഹാരക്രമത്തിലും ചില ചിട്ടകൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്നു. അത് മുത്തശ്ശിമാരിൽ കൂടിയും അമ്മമാരിൽ കൂടിയും കൈമാറി വന്നിരുന്നു. അവർക്ക് ഇത് പകർന്നു കിട്ടിയത് വളരെ ജനകീയരായ സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടായിരുന്ന അന്നത്തെ ഡോക്ടർമാർ, അതായത് അന്നത്തെ ആയുർവേദ വൈദ്യന്മാരിൽ നിന്നായിരുന്നു. അങ്ങനെ അവരുടെ നിർദ്ദേശമാണ് നാട്ടുവൈദ്യം, ഗൃഹവൈദ്യം, അടുക്കള അറിവുകൾ എന്ന ശാഖയായി

0: മാറിയത്. അന്നവിചാരം മുന്നവിചാരമാണെന്നല്ലോ ചൊല്ല്. അതുകൊണ്ട് ആഹാരത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കേരളത്തിൽ മഴ ഇടവ മിഥുന മാസങ്ങളിൽ തുടങ്ങുമെങ്കിലും കർക്കിടകം അവസാനം വരെ ഉണ്ടാവും, ഓണം വരെ. ഈ കാലാവസ്ഥയിൽ പലവിധ പനികളുടെയും വയറിളക്ക അതിസാര രോഗങ്ങളുടെയും സ്വാഭാവികമായി സംഭവിക്കാവുന്ന അവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അടുക്കളയിൽ തുടങ്ങണം. മഴയുടെ തണുപ്പുകൊണ്ട് വിശപ്പുണ്ടാകുമെങ്കിലും പലപ്പോഴും ജഠരാഗ്നി മന്ദീഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആഹാരം അളവിലും ഗുണത്തിലും അധികമാകരുത്. വെളിയിൽ ഉള്ള നടപ്പും മറ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറയുന്നത് കൊണ്ട് അന്നജം കുറച്ചു മതിയാകും. പ്രോട്ടീൻ തണുപ്പ് കാരണം കൂടുതൽ വേണ്ടതാണ് എന്നാണ് അവസ്ഥ. പഴയ കാലത്ത് നേരത്തെ ഉണക്കി സൂക്ഷിച്ചിരുന്ന പൊടിയരി കൊണ്ടുള്ള കഞ്ഞി, ചുട്ടപ്പപ്പടം, ചുട്ടരച്ച ചമ്മന്തി എന്നിവയ്ക്കായിരുന്നു മുഖ്യസ്ഥാനം. ധനിക കുചേല ഭേദമന്യേ എല്ലാ വീട്ടിലും ഇത് ഉണ്ടായിരുന്നു. ഉച്ചക്കത്തേക്കാണെങ്കിൽ തേങ്ങ വറുത്തരച്ച പുളിങ്കറി അതിലൊന്നായിരുന്നു. വയറിന് സുഖം കിട്ടാനും രോഗം വരാതിരിക്കാനുമായി ഉപ്പുമാങ്ങ അരച്ച കറി, കൂടാതെ ഉപ്പുമാങ്ങയുടെ അണ്ടി അരച്ചുണ്ടാക്കുന്ന ഒഴിച്ചുകറി എന്നിവ സാധാരണമായിരുന്നു. കർക്കിടകത്തിലെ ആദ്യ 10 12 ദിവസം മാത്രം 10 തരം ഇലക്കറികൾ, അതും അവയുടെ തളിരിലകൾ കൊണ്ട് ഉച്ചയ്ക്ക് കറി കൂട്ടാം. ഒരു കാലത്തും ഇലക്കറികൾ രാത്രി കഴിക്കാൻ പാടില്ല, ദഹിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ആണ് അങ്ങനെ പറയുന്നത്. മുരിങ്ങയില വളരെ പോഷക സമ്പന്നമായതുകൊണ്ട് തന്നെ കർക്കിടകത്തിലെ മഴയും ശീതവും അടങ്ങിയ ഈ കാലത്ത് എടുക്കാറില്ല, നന്നല്ല. മണ്ണിലെ ഈർപ്പവും അന്തരീക്ഷത്തിലെ ഈർപ്പവും കൊണ്ട് പോഷകങ്ങൾ വർദ്ധിച്ച് ദഹനപ്രിയയ്ക്ക് പ്രയാസമുണ്ടാക്കി ഒരു വിഷവസ്തുവായി മുരിങ്ങയില ഈ കാലത്ത് മാറും. അതാണ്, അത് ഒഴിവാക്കണം. ബാക്കി പല ഇലകൾ ഉപയോഗിക്കുന്നെങ്കിലും ഇത് ഒഴിവാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അരി വറുത്ത് പൊടിച്ച് തേങ്ങയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന അരിയുണ്ട, എള്ളും ശർക്കരയും തേങ്ങയും ചേർത്തുണ്ടാകുന്ന എള്ളുണ്ട എന്നിവ കർക്കിടകത്തിൽ മാത്രമല്ല എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ്. ഈ എള്ളുണ്ടയും അരിയുണ്ടയും കർക്കിടക സായാഹ്നങ്ങളെ മധുരതരമാക്കിയിരുന്നു. മഴ നോക്കിയിരുന്ന് കട്ടൻ കരിപ്പെട്ടിക്കാപ്പിയും അരിയുണ്ടയും എള്ളുണ്ടയും കഴിച്ച് സഹോദരങ്ങളോടും അയൽവാസികളോടും ഒപ്പം അക്ഷരസോകം ചൊല്ലി മഴ നോക്കിയിരുന്ന ആ വൈകുന്നേരങ്ങൾ, ഹായ് എന്ത് സുന്ദരമായിരുന്നു. അവ ഈ ആഹാരങ്ങൾ നമുക്ക് മനഃശാന്തിയും മനസ്സന്തോഷവും നൽകുന്നതിനോടൊപ്പം ആരോഗ്യത്തെയും എത്രമാത്രം സംരക്ഷിച്ചിരുന്നു. അതോടൊപ്പം കനലിൽ ചുട്ട ചക്കക്കുരുവും പുളിങ്കുരുവും ആഹാരമാക്കിയിരുന്നു. പ്രോട്ടീൻ സമ്പുഷ്ടമായ, അതായത് മാംസ്യ സമ്പുഷ്ടമായ അവ ഈ കാലാവസ്ഥയിൽ എത്ര പ്രയോജനകരമാണ്. മറ്റു സാധനങ്ങൾ ഇല്ലായിരുന്നു എന്നതു മാത്രമല്ല, കർക്കിടകത്തെ മഴക്കാലത്തേക്കായി ഇവ നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് സംസ്കരിച്ച് സൂക്ഷിച്ചു വച്ചിരുന്നു. എരിവും പുളിയും മാംസ്യവും ചേർന്ന ആഹാരങ്ങളാണ് മഴക്കാലത്ത് വേണ്ടത്, എന്നാൽ എളുപ്പം ദഹിക്കുന്നതുമാകണം. അതാണ് ഈ ആഹാര കാര്യങ്ങളുടെ അടിയിൽ ഒളിച്ചിരിക്കുന്ന വസ്തുത. ചുക്കുവെള്ളവും കുടംപുളി കൊണ്ടുള്ള രസവും മറ്റു വേറെ ചില ആഹാരങ്ങളായിരുന്നു. ഇങ്ങനെ മഴക്കാലത്തെ, പ്രത്യേകിച്ച് കർക്കിടകത്തെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ആഹാരങ്ങൾ നമ്മുടെ അടുക്കളയിൽ സുലഭമായിരുന്നു.
1: വായനശാലകളിലൂടെ
2: കോട്ടയം വിഴിക്കത്തോട് പി വൈ എം എ ലൈബ്രറിയുടെ സെക്രട്ടറി കെ ബി സാബു വായനശാല വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: 1957 രൂപം കൊണ്ട ലൈബ്രറിയാണിത്. വിഴിക്കത്തോട് എന്ന ഗ്രാമത്തിലെ പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് പബ്ലിക് എംഗമെന്റ്സ് അസോസിയേഷൻ എന്ന നിലയ്ക്ക് രൂപീകരിച്ച ഒരു സംഘടനയും അന്നിനെ രൂപീകരിച്ച ഒരു ലൈബ്രറിയുമാണ് പി വൈ എം എ ലൈബ്രറി. തീർത്തും അവികസിതമായ ഒരു ഗ്രാമത്തെ വികസന മാർഗത്തിലേക്ക് നയിക്കുവാൻ ഈ ലൈബ്രറിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഈ ലൈബ്രറിയുടെ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും നല്ല ലൈബ്രറികളിൽ ഒന്നായി മാറുവാൻ ഈ ലൈബ്രറിക്ക് കഴിഞ്ഞിട്ടുണ്ട്. A+ ലൈബ്രറി വരെ, ആ ഗ്രേഡ് വരെ എത്തിയ ഒരു ലൈബ്രറിയാണ്. ഇപ്പോൾ ഇത് A ഗ്രേഡിൽ പ്രവർത്തിക്കുന്നു. 21,500 പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിലുണ്ട്. കുട്ടികൾക്കായി പ്രത്യേക ലൈബ്രറി വിഭാഗമുണ്ട്, കുട്ടികളുടെ ലൈബ്രറിയനുണ്ട്, റെഫറൻസ് ലൈബ്രറി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ലൈബ്രറി ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ കേവലം പുസ്തക വായനയ്ക്ക് മാത്രമുള്ളത് എന്നതിനപ്പുറത്തേക്ക്

0: എല്ലാ വിഭാഗം ആളുകൾക്കും ദൈനംദിനം ബന്ധപ്പെടുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരു ബഹുജന പ്രസ്ഥാനമാക്കി നമ്മുടെ ലൈബ്രറിയെ മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിഭാഗം മുതൽ മുതിർന്ന ആളുകളുടെ വിഭാഗം വരെ അതിശക്തമായി പ്രവർത്തിക്കുന്നു. ബാലവേദി, അതുപോലെ തന്നെ വനിതാവേദി, അതോടൊപ്പം തന്നെ യൂത്ത് ക്ലബ്ബ്, ഫാർമേഴ്സ് ക്ലബ്ബ്, ഫാർമേഴ്സ് ക്ലബ്ബിൽ തന്നെ എസ് എച്ച് ഗ്രൂപ്പുകൾ, ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ഫോറം, സാംസ്കാരിക വിഭാഗം തുടങ്ങി എല്ലാ വിഭാഗങ്ങളും ഈ ലൈബ്രറിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അതിലേറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് കുട്ടി കർഷക ഗ്രൂപ്പാണ്. അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടി കർഷക ഗ്രൂപ്പ് കുട്ടികളെ മണ്ണിലിറക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൊറോണ കാലത്ത് രൂപീകൃതമായ ഒരു വിഭാഗമാണ് കുട്ടി കർഷക ഗ്രൂപ്പ്. ബാങ്ക് ഓഫ് ബറോഡയുടെയും അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്തുകളുടെയും നമ്മുടെ കൃഷി വകുപ്പിന്റെ ഒക്കെ സഹായ സഹകരണത്തോടുകൂടി കുട്ടികളെ കൃഷി ചെയ്യിപ്പിക്കുവാനും അതിൽ ഏറ്റവും നല്ല കർഷകരെ കുട്ടി കർഷകരെ കണ്ടെത്തുവാനും അവർക്ക് അവാർഡ് നൽകുവാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരെ കൊണ്ട് തേനീച്ച കൃഷി നടത്തിക്കുന്നു, വിജയകരമായി തന്നെ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നു, ഏത്തവാഴ കൃഷി നടത്തിയിരിക്കുന്നു, പച്ചക്കറി കൃഷി നടത്തിയിരിക്കുന്നു, അതുപോലെ തെങ്ങ് കൃഷി കേരാമൃതം എന്ന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു നേട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്ലാവിന്റെ വളർത്തുന്ന ഒരു പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നു. ആ പ്ലാവിൽ ആദ്യം ഫലം കായ്ക്കുമ്പോൾ ആദ്യ ഫലം മഹോത്സവം സംഘടിപ്പിക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും പരിപാടികളും നമ്മുടെ ലൈബ്രറിയിൽ നടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ ലൈബ്രറിയിൽ പുസ്തക വിതരണത്തിനായി പ്രത്യേക വിഭാഗമുണ്ട്. അതുപോലെ തന്നെ 10 ദിനപത്രങ്ങൾ, 8 മലയാളം പത്രങ്ങളും 2 ഇംഗ്ലീഷ് പത്രങ്ങളും ഉൾപ്പെടെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയും തുറക്കുന്നു പ്രവർത്തിക്കുന്ന പത്രപാരായണ വിഭാഗമുണ്ട്. അയൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പോലും 500 ആളുകൾ ഒരു ദിവസം ഈ ലൈബ്രറിയിലെ പത്രപാരായണ വിഭാഗത്തിൽ വന്ന് വായിച്ചു പോകുന്നു എന്നാണ് നമ്മുടെ കണക്ക്. അതോടൊപ്പം തന്നെ പുസ്തക വിതരണത്തിന് വീടുകളിൽ പുസ്തകം എത്തിക്കുന്നതിനുള്ള വനിതാ വയോജന പുസ്തക വിതരണ പരിപാടി നമ്മൾ നടപ്പിലാക്കുന്നു. പബ്ലിക്കിന്റെ ആരോഗ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ ക്ലബ്ബ് അതിന് സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കുന്നു. അതുപോലെ തന്നെ ആയുഷിന്റെ ആയുർവേദ ആശുപത്രിയുമായിട്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു. അതോടൊപ്പം നമുക്ക് രക്തദാന സേന പ്രവർത്തിക്കുന്നു. ശ്രദ്ധേയമായ ഒരു വിഭാഗമാണ് പാലിയേറ്റീവ് കെയർ. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പാവങ്ങളായിട്ടുള്ള കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവർക്ക് കിടക്കുന്നതിന് അനിവാര്യമായ കട്ടില്, കിടക്കകള്, അതോടൊപ്പം തന്നെ വോക്കറ്, വോക്കിംഗ് സ്റ്റിക്ക് തുടങ്ങി എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാനും അവരുടെ ആവശ്യത്തിന് ശേഷം വീണ്ടും തിരിച്ച് എത്തിക്കാനും വീണ്ടും ആവശ്യക്കാർക്ക് കൊടുക്കാനും കഴിയുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അത് അടുത്ത ഗ്രാമപഞ്ചായത്തുകളിൽ പോലും ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ സേവനം നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിഴിക്കത്തോട് ഗ്രാമത്തിലുള്ള എല്ലാ പൊതു സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ ആളുകളുടെയും പ്രാതിനിധ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ഭരണസമിതിയാണ് മുന്നോട്ട് പോകുന്നത്. ലൈബ്രറിയുടെ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ സ്കൂളിന്റെ വികസന പ്രവർത്തനത്തിനാണെങ്കിലും വിഴിക്കത്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പിജിഐക്കൊപ്പം നിന്നുകൊണ്ട് ലൈബ്രറി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഒരു ലൈബ്രറി ഒരു ഗ്രാമത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെടുവാനും ബന്ധപ്പെടുവാനും അവരെ നയിക്കുവാനും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനും കഴിയുന്നു എന്നുള്ള സുന്ദരമായ ഒരു രീതിയിലൂടെയാണ് PYMA ലൈബ്രറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
3: ിൽ സ്പെഷ്യൽ 2 ഡേയ്സ് ഇൻഡിപെൻഡൻസ് സെയിലിൽ നിങ്ങൾക്ക് നേടാം ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും ഡൗൺ പേയ്മെന്റും പലിശയുമില്ലാതെ ഇഷ്ടപ്പെട്ട തിരിച്ചടവ് കാലാവധിയോടുകൂടി പർച്ചേസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം.
4: ഏജൻസീസ്.
5: ഹലോ,
6: രാജേഷ് അല്ലേ ഇത്? പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
5: വീണ്ടും
6: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
5: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
7: സർ, ഇത്രയും രൂപ.
5: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.

0: ലക്ഷം.
1: എന്തു പറ്റി അച്ഛ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാർസലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
0: കട്ട് ചെയ്തു.
1: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
1: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: കർഷക ദിനമായ August 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്.
4: ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം കൊയ്യുന്നു.
3: മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ August 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ശരീരഭാരം കൂടുന്നത് വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? വെരിക്കോസ് വെയിൻ, കാരണങ്ങളും പരിഹാരങ്ങളും. ഡോക്ടർ മീർ ചിസ്തി എം സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11:30. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അസുരൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനരചന രാമചന്ദ്രൻ പൊന്നാനി, സംഗീതം എ ടി ഉമ്മാർ.

ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, പാടിയത് ബൽറാമും സുജാതയും.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. പാർത്ഥൻ കണ്ട പരലോകം എന്ന ചിത്രത്തിനു വേണ്ടി ജാസി ഗിഫ്റ്റ് പാടിയത്. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: ആകാശവാണി സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം
1: മാപ്പിളപ്പാട്ടുകൾ. ആദ്യം സി എ അബൂബക്കറും സംഘവും അവതരിപ്പിക്കുന്നു.

സി എ അബൂബക്കറും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ഇനി എൻ കനകമണി അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

ിൽ സ്പെഷ്യൽ ടു ഡേയ്സ് ഇൻഡിപെൻഡൻസ് സെയിലിൽ നിങ്ങൾക്ക് നേടാം ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും ഡൗൺ പേയ്മെന്റും പലിശയുമില്ലാതെ ഇഷ്ടപ്പെട്ട തിരിച്ചടവ് കാലാവധിയോടുകൂടി പർച്ചേസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണി.

0: ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃതത്തിൽ.
1: ആകാശവാണി. ഇപ്പോൾ ലക്ഷ്മി കെ എസ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം രാജീവ് ശിവ. ആദ്യം ശ്രാവണ പൊയ്കയിൽ ആമ്പൽപ്പൂ എന്ന് തുടങ്ങുന്നു. രചന ഡോക്ടർ വിനിത കെ എൽ.

0: പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 1057 ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാത്രി 7 മണിക്ക് അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. രാത്രി 9:30 പ്രാദേശിക ഭാഷകളിൽ അഭിസംബോധനയുടെ പ്രക്ഷേപണം ഉണ്ടാകും. ദൂരദർശനിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും അതാത് പ്രാദേശിക ഭാഷകളിലും രാഷ്ട്രപതിയുടെ അഭിസംബോധന സംപ്രേഷണം ചെയ്യും. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. വന്ദേ മാതരത്തിന്റെ 150th വാർഷികത്തിൽ ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി ദേശീയഗീതം ആലപിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. പോലീസ്, ഫയർ സർവീസ്, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, ജയിൽ വകുപ്പ് എന്നീ വിഭാഗങ്ങളിലെ 1057 ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരം. 301 പേർ ഗാലണ്ടറി പുരസ്കാരത്തിനും 92 പേർ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിനും അർഹരായി. 664 ഉദ്യോഗസ്ഥർക്ക് സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകളും ലഭിച്ചു. കേരളത്തിൽ നിന്നും എസ് പി ശശിധരൻ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് അർഹനായി. പോലീസ്, ഫയർ സർവീസ്, ജയിൽ വകുപ്പ് എന്നിവയിൽ നിന്നുള്ള 10 ഉദ്യോഗസ്ഥർ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലിനും അർഹരായി. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതും ഓരോ പൌരന്റെയും അന്തസ്സും നീതിയും ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതും നമ്മുടെ കടമയാണെന്ന് ഗവർണർ ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്ന് രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 മണിവരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിക്ക് ശേഷം തിരികെ പോകാൻ KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പോലെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
1: പോലീസ് ഒരു സുഹൃത്താണ്, നമുക്ക് ഒരു സഹായം വേണ്ടി വരുമ്പോൾ ഓടിയെത്തുന്ന ഒരു ബന്ധുവാണ് എന്നുള്ള നിലയിലേക്ക് കേരള പോലീസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മൈ പോലീസ് സ്റ്റേഷൻ. ആധുനിക കാലത്ത് ഏറ്റവും മോഡേൺ കൺസെപ്റ്റാണ് മൈ പോലീസ് സ്റ്റേഷനിലൂടെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇന്ന് കുറ്റവാളികൾ തന്നെ വളരെ അഡ്വാൻസ്ഡാണ്, സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്, അതനുസരിച്ച് പോലീസിനെ എക്യുപ്പ് ചെയ്യുക.
0: സമൂഹത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി സമൂലമായ മാറ്റങ്ങൾ പോലീസിലും ആവശ്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റായി യോഗ്യത നേടി വ്യോമസേന സ്ക്വാഡ്രൺ ലീഡർ ഭാവന കാന്ത്. ഗോളിയോറിലെ ടാക്സ്റ്റിക് ആന്റ് എയർ കോംബാറ്റ് ഡെവലപ്മെന്റ് കേന്ദ്രത്തിൽ നിന്നും ഫൈറ്റർ കോംബാറ്റ് ലീഡറായി യോഗ്യത നേടുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന ചരിത്ര നേട്ടമാണ് ബീഹാർ സ്വദേശിയായ ഭാവന കാന്ത് സ്വന്തമാക്കിയത്. കോഴിക്കോട് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ വഴി സൌജന്യ വൈഫൈ സംവിധാനം ഒരുക്കാൻ പദ്ധതിയുമായി BSNL. ഗവൺമെന്റ് സബ്സിഡിയോടെ സൌജന്യ വൈഫൈ മോഡവും ഇൻസ്റ്റലേഷനും ലഭിക്കുന്ന ഭാരത് നെറ്റ് ഉദ്യമി പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എല്ലായിടത്തും എത്തിക്കുകയാണ് ലക്ഷ്യം. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ബാലുശ്ശേരി MLA VT സൂരജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുതിയ കണക്ഷനുകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഗ്രാമസഭകൾ, വാർഡുതല സാമൂഹ്യ മാധ്യമ സംവിധാനങ്ങൾ, കുടുംബശ്രീ പരിപാടികൾ, ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലുള്ള മറ്റു പരിപാടികൾ എന്നിവ വഴി വേദിയൊരുക്കാനും തീരുമാനമായി. പദ്ധതി പ്രകാരം

0: 1 GB PS വരെ സ്പീഡുള്ള അതിവേഗ ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കും. മുമ്പ് വിച്ഛേദിച്ചു പോയ അതേ നമ്പറുകൾ തന്നെ ലാൻഡ് ഫോൺ കണക്ഷൻ എടുക്കാനുള്ള സൗകര്യവും ഉണ്ടാകും.
1: ഇന്ന് വിഭജന ഭീതി അനുസ്മരണ ദിനം. 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവർക്കും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവർക്കും രാജ്യം ആദരാഞ്ജലി അർപ്പിച്ചു. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. വിഭജനം മൂലം ദുരിതമനുഭവിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ വൈകിട്ട് 5 തുറക്കും. പുതിയ തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാകും സന്നിധാനത്തെ ചടങ്ങുകൾ ആരംഭിക്കുക. തിങ്കളാഴ്ച രാവിലെ 5 മുതൽ പൂജകൾ നടക്കും. ചിങ്ങമാസ ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പുരോഗമിക്കുകയാണ്. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം മറ്റന്നാൾ. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ രാവിലെ 9 മുഖ്യമന്ത്രി VD സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. സ്വകാര്യ കാറ്ററിംഗ് ഗ്രൂപ്പുകൾക്കൊപ്പം കുടുംബശ്രീയും ഓണസദ്യ രംഗത്ത് സജീവമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാനത്തുടനീളമായുള്ള 400 വനിതാ കാറ്ററിംഗ് യൂണിറ്റുകളുടെ സംരംഭകരാണ് ഓണസദ്യ തയ്യാറാക്കുന്നതെന്ന് കുടുംബശ്രീ വൃത്തങ്ങൾ അറിയിച്ചു. കുറഞ്ഞത് 5 പേർക്കുള്ള സദ്യയെങ്കിലും ബുക്ക് ചെയ്യണം. ജില്ലാതലത്തിലെ കോൾ സെന്ററുകൾ വഴിയും CDSകൾ വഴിയും ബുക്കിംഗ് നടത്താം. ഈ ഓർഡറുകൾ ബുക്ക് ചെയ്യുന്നവരുടെ സമീപത്തെ കുടുംബശ്രീകൾക്ക് നൽകും. അതാത് പഞ്ചായത്തുകളിലെ കുടുംബശ്രീ സംരംഭകരുടെ പക്കൽ നിന്ന് സദ്യ വാങ്ങുകയും ചെയ്യാം.
1: മൊബൈൽ റീചാർജുകൾ എളുപ്പത്തിൽ ചെയ്യാൻ പുതുതായി അവതരിപ്പിക്കുന്ന BSNL സെൽഫ് കെയർ ആപ്പിലൂടെ സാധിക്കുമെന്ന് BSNL കേരള ചീഫ് ജനറൽ മാനേജർ ടെലികോം R സജികുമാർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിനോദ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കാനും പുതിയ സെൽഫ് കെയർ ആപ്പ് സഹായിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലെ ആനമതിൽ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രിമാരുടെ സംയുക്ത സംഘം അടുത്തമാസം ആറളം ഫാം സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, KA തുളസി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആറളം ഫാം സന്ദർശിക്കുക. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ആനമതിൽ നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് വിഭാഗം വിലയിരുത്താനും തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം നിർദ്ദേശം നൽകി. ആനമതിൽ നിർമ്മാണം സാധ്യമല്ലാത്ത പ്രദേശങ്ങളിൽ ശക്തമായ മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ആറളം ഫാമിനു ചുറ്റും പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുമ്പോൾ മറ്റ് ജനവാസ മേഖലകളിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കാനുള്ള മാർഗങ്ങളും യോഗം വിലയിരുത്തി.
1: ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ തുടക്കം. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 2 പരമ്പരയിലെ 2 ഈ മാസം 23 മുതൽ 27 കൊളംബോയിൽ നടക്കും. മഴക്കാല പന്തുകളിയായ ഷൂട്ട് ദി റെയിൻ ഫുട്ബോൾ മത്സരങ്ങൾക്ക് എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ തുടക്കമായി. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. 38 ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. മത്സരങ്ങൾ നാളെ സമാപിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 303 ഇടിഞ്ഞ് 77,773, നിഫ്റ്റി 72 നഷ്ടത്തിൽ 24,321 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 1057 ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ തുറക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ശരീരഭാരം കൂടുന്നത് വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? വെരിക്കോസ് വെയിൻ, കാരണങ്ങളും പരിഹാരങ്ങളും. കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മീർ ചിസ്തി എം സംസാരിക്കുന്നു.
1: സിരകൾ അഥവാ വെയിൻസ് വികസിച്ച് ചുരുണ്ട് വലുതാകുമ്പോൾ അവയെ വെരിക്കോസ് വെയിൻസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായി കാണുന്ന ഒരു അസുഖം ആണ് വെരിക്കോസ് വെയിൻസ്. ഹൃദയത്തിൽ നിന്നും ധമനികൾ അഥവാ ആർട്ടറീസ് വഴി ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന രക്തം ഉപയോഗം കഴിഞ്ഞ ശേഷം തിരികെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് വെയിൻസ് ആണ്. കാലുകളിലെ വെയിൻസ് ആകട്ടെ ഗുരുത്വാകർഷണ ബലത്തിന് എതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് രക്തം തിരികെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത്. കാലിലെ മാംസപേശികൾ ചലിക്കുന്നത് ഇതിന് സഹായകമാകുന്നു. മാത്രമല്ല കാലിലെ വെയിനുകളിൽ ഒരു ദിശയിലേക്ക് മാത്രം തുറക്കുന്ന വാൽവുകളുമുണ്ട്. ഈ വാൽവുകൾ ദുർബലമാകുമ്പോഴാണ് സാധാരണയായി വെരിക്കോസ് വെയിൻസ് രൂപപ്പെടുന്നത്. രക്തം വെയിനുകളിൽ കെട്ടിക്കിടന്ന് അതിൻ്റെ സമ്മർദ്ദം കാരണം വെയിനുകൾ വികസിച്ച് വലുതായി ചുരുണ്ടുപോകുന്നത് മൂലമാണ് വെരിക്കോസ് വെയിൻസ് കാണപ്പെടുന്നത്. പേശികൾക്ക് ഉള്ളിലുള്ള ഡീപ്പ് വെയിൻസിൽ നിന്നും ഉപരിതലത്തിലുള്ള സൂപ്പർഫിഷ്യൽ വെയിൻസിലേക്ക് രക്തം കൊണ്ടുപോകാൻ സഹായിക്കുന്ന പെർഫറേറ്റർ വെയിൻസ് എന്ന സിരകളിലെ വാൽവുകൾ തകരാറിലാകുമ്പോഴും വെരിക്കോസ് വെയിൻസ് രൂപപ്പെടാം. വെരിക്കോസ് വെയിൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിൽ ആണ് വെരിക്കോസ് വെയിൻസ് കൂടുതലായും കാണപ്പെടുന്നത്. സ്ത്രീകളിലെ ഹോർമോണുകൾ ആണ് ഇതിന് ഒരു പ്രധാന കാരണം. ഗർഭകാലത്ത് പ്രത്യേകിച്ച് ഹോർമോണുകളുടെയും ഗർഭാശയം വലുതാകുന്നത് മൂലം പെൽവിസ് ഭാഗത്തെ വെയിനുകളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദവും ഇതിന് കാരണം ആകാറുണ്ട്. ഗർഭനിരോധന ഗുളികകളുടെ ഉപയോഗമാണ് സ്ത്രീകളിൽ വെരിക്കോസ് വെയിൻസ് കൂടുതലായി കാണാനുള്ള മറ്റൊരു കാരണം. ഇതെല്ലാം കൂടാതെ അമിത ശരീരഭാരവും വെരിക്കോസ് വെയിൻസ് ഉണ്ടാകാനുള്ള കാരണം ആകാറുണ്ട്. മാതാപിതാക്കൾക്കോ സഹോദരി സഹോദരന്മാർക്കോ വെരിക്കോസ് വെയിൻസ് ഉള്ളത് നമുക്കും ഇതേ അസുഖം വരാനുള്ള സാധ്യത കൂടുതൽ ആക്കുന്നുണ്ട്. ദീർഘനേരം ഒരേപോലെ നിൽക്കേണ്ടി വരുന്ന ജോലികൾ ചെയ്യുന്നവരിലും വെരിക്കോസ് വെയിൻസ് താരതമ്യേന കൂടുതലാണ്. കാലുകൾ അനക്കാതെ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ പേശികൾ ഏറെ നേരം പ്രവർത്തിക്കാതെ ഇരിക്കുന്നത് കാരണം രക്തം മുകളിലേക്ക് പമ്പ് ചെയ്യുന്നത് കുറയുകയും തൽഫലമായി വെരിക്കോസ് വെയിൻസ് രൂപപ്പെടുകയും ചെയ്യാം. ഇതിനെല്ലാം പുറമെ കാലിലെ പേശികൾക്ക് അകത്തുള്ള ഡീപ്പ് വെയിൻസിൽ രക്തം കട്ടിപിടിക്കുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന അസുഖം ഉള്ളവരിലും വെരിക്കോസ് വെയിൻസ് രൂപപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ്. എന്തൊക്കെയാണ് വെരിക്കോസ് വെയിൻസ് രോഗികളിൽ കാണുന്ന ലക്ഷണങ്ങൾ? കാലുകളിൽ അനുഭവപ്പെടുന്ന വേദന തന്നെയാണ് ഏറ്റവും കൂടുതലായി കാണുന്ന ലക്ഷണം. മുട്ടിന് താഴെയുള്ള പേശികളിലാണ് ഈ വേദന സാധാരണ അനുഭവപ്പെടുന്നത്. ദീർഘനേരം ഇരുന്നതിന് ശേഷമോ നിന്നതിന് ശേഷമോ അല്ലെങ്കിൽ ദിവസത്തിൻ്റെ അവസാന ഭാഗം ആവുമ്പോഴോ ആണ് ഈ വേദന തുടങ്ങുന്നത്. ഇതുകൂടാതെ കാലിൻ്റെ താഴ്ഭാഗത്ത് നീരുവീക്കവും പ്രകടമായേക്കാം. കണങ്കാലിന് ചുറ്റുമുള്ള ചർമ്മത്തിന് നിറം മാറ്റം ഉണ്ടാവുക, കണങ്കാലിൻ്റെ ഭാഗത്ത് തുടർച്ചയായി ചൊറിച്ചിൽ അനുഭവപ്പെടുക തുടങ്ങിയവയും വെരിക്കോസ് വെയിൻസിൻ്റെ ലക്ഷണങ്ങളായി കാണാറുണ്ട്. വെരിക്കോസ് വെയിൻസ് അസുഖമുള്ളവർ യഥാസമയം ചികിത്സിക്കാതെ ഇരുന്നാൽ കാലിലെ ചർമ്മം വ്രണപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ രൂപപ്പെടുന്ന വ്രണങ്ങൾ അഥവാ വെരിക്കോസ് അൾസേഴ്സ് സുഖപ്പെടുവാൻ കുറേയധികം സമയം എടുക്കാനാണ് സാധ്യത. അപൂർവമായി ഉപരിതലത്തിലുള്ള ഞരമ്പുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നതും വെരിക്കോസ് വെയിൻ രോഗികളിൽ കാണാറുണ്ട്. വെരിക്കോസ് വെയിൻസ് ഉള്ള രോഗികളിൽ രോഗനിർണയം നടത്തുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. രോഗികളെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ തന്നെ കാലിൽ വികസിച്ച് ചുരുണ്ടിരിക്കുന്ന സിരകൾ കാണുന്നത് തന്നെയാണ് വെരിക്കോസ് വെയിൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷണം. ഇനി ഏതൊക്കെ ഭാഗത്താണ് വാൽവുകൾക്ക് തകരാറ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുവാനായി ഡോപ്ലർ അൾട്രാസൗണ്ട് എന്ന പരിശോധന ചെയ്യാവുന്നതാണ്. തികച്ചും വേദനരഹിതമായ ഈ പരിശോധന താരതമ്യേന വില കുറഞ്ഞതുമാണ്. ഇനി വെരിക്കോസ് വെയിൻസ് ഉള്ള രോഗികളിൽ എങ്ങനെയൊക്കെയാണ് ചികിത്സ നടത്തുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഇത്തരം രോഗികൾ ഏറെ സമയം ഒരുപോലെ നിൽക്കുന്നതും ഇരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ ജോലിയുടെ ഭാഗമായി ഇത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പകൽ സമയം മുഴുവൻ കംപ്രഷൻ സ്റ്റോക്കിംഗ്സ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡേജ് ഉപയോഗിക്കാവുന്നതാണ്. ബാൻഡേജും സ്റ്റോക്കിംഗ്സും കാലിലെ രക്തം കെട്ടിക്കിടക്കാതെ മുകളിലേക്ക് പോകുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. രാത്രി കിടക്കുമ്പോഴും പകൽ കാലുകൾ ഉയർത്തിവെച്ച് ഇരിക്കുമ്പോഴും മാത്രം ഇവ മാറ്റിവെക്കാവുന്നതാണ്. ബാൻഡേജ് ഉപയോഗിക്കുന്നവർ അത് പാദത്തിൽ നിന്നും മുകളിലേക്ക് തുടഭാഗം വരെ എത്തുന്ന രീതിയിൽ ചുറ്റിയാൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം കാണാൻ പറ്റുകയുള്ളൂ. ശരീരഭാരം നിയന്ത്രിക്കുന്നതും വെരിക്കോസ് വെയിൻസ് ഉള്ള രോഗികൾക്ക് ഒരു പരിധിവരെ ഗുണം ചെയ്യുന്നതാണ്. മൈക്രോണൈസ്ഡ് പ്യൂരിഫൈഡ് ഫ്ലാവണൈഡ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ വെരിക്കോസ് വെയിൻസ് രോഗികൾക്ക് പ്രാരംഭ ദിശയിൽ ഗുണം ചെയ്യുന്നതായി കാണാറുണ്ട്. താരതമ്യേന ചെറിയ വെയിനുകൾക്ക് വെയിനുകളുടെ അകത്തേക്ക് ഒരുതരം മരുന്ന് കുത്തിവെക്കുന്ന സ്ക്ലീറോതെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമാണ്. സ്ക്ലീറോസിംഗ് ഏജൻറ് എന്ന് പറയുന്ന ഈ രാസപദാർത്ഥം വെയിനുകളുടെ അകത്തേക്ക് കുത്തിവെക്കുമ്പോൾ അവ വെയിനിൽ ഒരു രാസപ്രക്രിയ ഉണ്ടാക്കുകയും തന്മൂലം വെയിൻ ചുരുങ്ങുകയും ചെയ്യുന്നു. കുറച്ചുകൂടി വലിപ്പമേറിയ വെയിനുകൾക്ക് ശസ്ത്രക്രിയയിലൂടെ പരിഹാരം കാണാവുന്നതാണ്. തകരാറുള്ള പെർഫറേറ്റർ വെയിനുകൾ മുറിച്ചു മാറ്റൽ ആണ് സാധാരണഗതിയിൽ ശസ്ത്രക്രിയയിലൂടെ ചെയ്യുന്നത്. ഇനി വികസിച്ചിരിക്കുന്ന വെയിൻ തന്നെ മുഴുവനായി നീക്കം ചെയ്യുന്ന സ്ട്രിപ്പിംഗ് എന്ന ചികിത്സാരീതിയും ഉപയോഗിക്കാറുണ്ട്. ശസ്ത്രക്രിയ കൂടാതെയുള്ള ചികിത്സാരീതികളും ഇപ്പോൾ സാധാരണമായി ലഭ്യമാണ്. വെയിനിൻ്റെ അകത്തേക്ക് ലേസർ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഊർജം കടത്തിവിടുന്ന എൻഡോവീനസ് ലേസർ അബ്ലേഷൻ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്നീ ചികിത്സാരീതികളാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇത്തരം ഊർജം മൂലം വെയിനിന് അകത്തെ താപനില ഉയരുകയും അതിലൂടെ വെയിൻ ചുരുങ്ങുകയും ആണ് സംഭവിക്കുന്നത്. വളരെ ഫലപ്രാപ്തിയുള്ള ചികിത്സാരീതികൾ തന്നെയാണ് ഇവ. പ്രാരംഭ ദിശയിൽ തന്നെ രോഗനിർണയം നടത്തി വേണ്ട ജീവിതശൈലി മാറ്റങ്ങളും ചികിത്സാരീതികളും അവലംബിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വെരിക്കോസ് വെയിൻസ് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. നാൾപ്പഴക്കം ചെന്ന സ്ഥിതിയിലാണെങ്കിൽ പോലും ശസ്ത്രക്രിയയോ മറ്റ് രീതികളോ കൊണ്ട് ഈ അസുഖത്തെ ചികിത്സിച്ച് രോഗ ആശ്വാസം നേടാൻ സാധിക്കും. ആയതിനാൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ യഥാസമയം ഡോക്ടറിനെ സമീപിച്ച് രോഗനിർണയം നടത്തേണ്ടതാണ്.
0: വെരിക്കോസ് വെയിൻ, കാരണങ്ങളും പരിഹാരങ്ങളും. കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മീർ ചിസ്തി എം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്തപാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 11 മെഡലുകൾക്ക് അർഹരായി. ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനത്തിൽ ദുരിതങ്ങൾ നേരിട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടണ്. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കുന്നതിന് പുറമെ വന്ദേമാതരത്തിന്റെ മാതൃകയിൽ പുഷ്പാലങ്കാരവും ഒരുക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർഘർ തിരംഗയുടെ ഭാഗമായ തിരംഗയാത്രകളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വൈകുന്നേരം 5:10 രാജ്യത്തെ സൈനികരെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന 80th സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ PM വിശ്വകർമ്മ പദ്ധതിയുടെ 100 ഗുണഭോക്താക്കളെ കേന്ദ്ര സർക്കാർ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള 5000 പ്രത്യേക അതിഥികളെയാണ് ചടങ്ങിനായി ക്ഷണിച്ചിരിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പുറമെ PM ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായ യുവജനങ്ങൾ, മുദ്രായോജനയുടെ ഗുണഭോക്താക്കളായ വനിതാ സംരംഭകർ, ശാസ്ത്രജ്ഞർ, ഡ്രൈവർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർക്ക് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലേക്ക് ക്ഷണമുണ്ട്. വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര സുഗമമാക്കുന്നതിന് നാളെ പുലർച്ചെ 4 മുതൽ ഡൽഹി മെട്രോയുടെ എല്ലാ ടെർമിനൽ സ്റ്റേഷനുകളിൽ നിന്നും സർവീസുകൾ ആരംഭിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. പോലീസ്, അഗ്നിരക്ഷാസേന, ജയിൽ വകുപ്പ് തുടങ്ങിയവയിൽ നിന്നായി 1057 പേർ പുരസ്കാരത്തിന് അർഹരായി. ധീരതയ്ക്കുള്ള മെഡലുകൾ 301 പേർക്കും വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ 92 പേർക്കും സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ 664 പേർക്കുമാണ് ലഭിച്ചത്. കേരളത്തിൽ നിന്നും SP ശശിധരന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ സംസ്ഥാനത്ത് പോലീസ് സേനയിൽ നിന്നും 6 പേർക്കും അഗ്നിരക്ഷാസേനയിൽ നിന്നും 2 ഉദ്യോഗസ്ഥർക്കും ജയിൽ വകുപ്പിൽ നിന്നും 2 പേർക്കുമാണ് ലഭിച്ചത്. 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവരെയും അനുസ്മരിച്ച് ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനം നിരവധി ജീവിതങ്ങൾ തകർക്കുകയും കുടുംബങ്ങളെ അനാഥമാക്കുന്ന വിധത്തിൽ ദുരിതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. വികസിത ഭാരതം സൃഷ്ടിക്കുവാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാക്കാൻ ഈ ദിനം പ്രചോദനമാകും.

0: വിഭജന ഭീതി സ്മരണാദിനമായി ആചരിച്ചു തുടങ്ങിയത്. ഹർ ഘർ തിരംഗയുടെ ഭാഗമായി രാജ്യമെങ്ങും ദേശീയ പതാക ഉയരുമ്പോൾ ഖാദി തുണിയിൽ പതാക നിർമ്മിച്ചു നൽകുന്ന കണ്ണൂർ പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ ജീവനക്കാർ വലിയ തിരക്കിലാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അദ്വിതീയമായ സ്ഥാനമുണ്ട് ഖാദി പ്രസ്ഥാനത്തിന്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കണ്ണൂർ പയ്യന്നൂരിൽ ഖാദിയുടെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. ഹർഘർ തിരംഗ ആഘോഷിക്കുമ്പോൾ പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ ദേശീയ പതാകയുടെ നിർമ്മാണം തകൃതിയിൽ പുരോഗമിക്കുകയാണ്. ഖാദി തുണിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് ത്രിവർണ പതാക നിർമ്മിച്ചെടുക്കുന്ന തിരക്കിലാണ് ഈ കേന്ദ്രത്തിലെ ജീവനക്കാർ. കൃത്യമായ അളവിൽ മൂന്ന് നിറങ്ങളിലുമുള്ള തുണി മുറിച്ചെടുത്ത് ശ്രദ്ധയോടെ അവർ പതാക നിർമ്മിച്ചെടുക്കുകയാണ്. 40 വർഷത്തോളമായി പയ്യന്നൂർ ഖാദി കേന്ദ്രം ദേശീയ പതാക നിർമ്മിക്കുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന് ഊർജം പകർന്നു നൽകിയ പയ്യന്നൂർ ഖാദിക്ക് ദേശീയ പതാകയുടെ നിർമ്മാണത്തിലൂടെ അഭിമാന നിമിഷങ്ങളാണ് ഓരോ വർഷവും കൈവരുന്നത്.
0: സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്ന് രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 മണിവരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പോലെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി സമൂലമായ മാറ്റങ്ങൾ പോലീസിലും ആവശ്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മയക്കുമരുന്ന് രാജാവ് വീരേന്ദർ സിംഗ് ബസോയെ യുഎഇയിൽ നിന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തിരിച്ചെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്നിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കേന്ദ്ര സർക്കാർ നയത്തിലെ പുതിയ നാഴികക്കല്ലാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 7 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. ചമോലി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. കനത്ത മഴയിൽ ഒഡീഷയിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. ബൈതരണി ബുധബലങ്ക നദികളിൽ ജലനിരപ്പുയരുന്നത് വടക്കൻ ജില്ലകളിൽ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഭദ്രക് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ചമ്പുവയിൽ പാലം ഒലിച്ചുപോയതിനെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സമഗ്ര പുരോഗതിയും പൂർണ്ണ ഹാജറും ലക്ഷ്യമിട്ട് കാസർഗോഡ് പരപ്പ ട്രൈബൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ ഉയരെ പൊതുവിദ്യാഭ്യാസ ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: സ്കൂൾ ഓൺ ഡ്രീംസ് ഓൺ എവരി വൺ ഇൻ എന്ന മുദ്രാവാക്യം ഉയർത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനം ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ മറാഠി, മാവിലൻ, മലവേട്ടുവൻ സമുദായങ്ങളിലെ കുട്ടികൾക്കിടയിലെ സ്കൂൾ കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായി ഇല്ലാതാക്കി 100% എൻറോൾമെന്റും ഹാജറും ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.
0: സംസ്ഥാനത്ത് പാലക്കാടും കൊച്ചിയിലും BSNL സാറ്റലൈറ്റ് ഫോൺ കണക്ഷനുകൾ നൽകി തുടങ്ങിയതായി ചീഫ് ജനറൽ മാനേജർ ആർ സജികുമാർ. വിദൂര മേഖലകളിലുള്ളവർക്കും മത്സ്യബന്ധന മേഖലയിലുള്ളവർക്കും ഇത് ഗുണകരമായിരിക്കും. സംസ്ഥാനത്ത് ഈ വർഷം അവസാനത്തോടെ 5G സേവനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടന്. യുഎസ് താരം ബ്രാൻഡൻ നെകാഷിമയെ 6-3, 7-6 എന്ന സ്കോറിനാണ് ഷെൽട്ടൻ പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസ് കിരീടം പോളിഷ് താരം ഇഗ ഷാംടെക് സ്വന്തമാക്കി. കസാഖ് താരം എലേന റൈബാക്കിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഗാല ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2nd ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. ആളില്ലാ ഡ്രോണുകളുടെയും നിർമ്മാണ ഘടകങ്ങളുടെയും ഇറക്കുമതിക്ക് 100% വരെ തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന ആധിപത്യം പുലർത്തുന്ന വിതരണ ശൃംഖലയെ അമേരിക്ക ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനാണ് നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ സുഹേലി ദ്വീപിൽ നിന്നും കാണാതായ 2 പോലീസ് കോൺസ്റ്റബിൾമാർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കവരത്തി കൺട്രോൾ റൂമിലേക്ക് അപകട വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് 2 ദിവസമായി ഹെലികോപ്റ്റർ മാർഗം ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് ഇതുവരെ വിവരം ഒന്നും ലഭിച്ചിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. 80

0: അത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 11 പേർ മെഡലുകൾക്ക് അർഹരായി. ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനത്തിൽ ദുരിതങ്ങൾ നേരിട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടൺ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനസല്ലാപം.

0: ഇപ്പോൾ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇന്ന് ഗാനസല്ലാപം അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്. ഗാനസല്ലാപത്തിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496569321. 2 മണിവരെ ശ്രോതാക്കൾക്ക് ഗാനസല്ലാപത്തിലേക്ക് വിളിക്കാം.
1: ഇന്നത്തെ ആദ്യത്തെ ശ്രോതാവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പേര് പറഞ്ഞോളൂ. ആദ്യത്തെ ശ്രോതാവിന്റെ പേര് ഒന്ന് പറഞ്ഞോളൂ.
2: അമ്പിളി. അമ്പിളി.
1: അമ്പിളി എവിടുന്നാണ്?
2: ഞാൻ ഹരിപ്പാട് ഇവിടെ കാട്ടിൽ മാർക്കറ്റ് എന്ന് പറയും, താമല്ലാക്കിൽ.
1: കാട്ടിൽ മാർക്കറ്റ്?
2: അതെ.
1: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
2: അല്ല, ഞാൻ നേരെ 6 മാസം മുമ്പ് വിളിച്ചായിരുന്നു. ഇപ്പം കഴിഞ്ഞ ആഴ്ച 2 ദിവസം അടുപ്പിച്ച് 1 മണി മുതൽ 2 മണി വരെ ഇരുന്നിട്ട് ഞാൻ അങ്ങ് പോയി
1: വിളിച്ചിട്ട്
2: എടുക്കുന്നില്ലായിരുന്നു.
1: ഏത് പാട്ടാ വേണ്ടത്?
2: ഇന്ന് വാഴ സിനിമയ്ക്ക് അത് കൂടെ പിറന്നവൻ എന്നത്.
1: കൂടെ പിറന്നൂർ എന്നുള്ള പാട്ട്, വാഴ 2-വീലർ പാട്ട് അല്ലേ?
2: അതെ അതെ. എന്റെ ആങ്ങളെ മരിച്ചിട്ട് പിന്നെ 1.5 വർഷമാകുന്നു. അപ്പൊ അവന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ
1: ഈ പാട്ട് സമർപ്പിക്കുന്നു. സൂരജ സന്തോഷം നിള്ളാരാജും കൂടെ പാടിയ പാട്ടാണ് വാഴ 2-വീലർ കൂടെ പിറന്നൂർ.
2: അതെ.
1: ബി കെ ഹരിനാരായണനാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം പാർവതീഷ് പ്രദീപ്. പാട്ട് കേൾക്കാം.
2: ഓ, പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാൻസ് ലാബത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ. ഇത് ഉദയഭവൻ പള്ളിപ്പാട്, അരിപ്പാടി ജലദോഷം പള്ളിപ്പാട് കേട്ടോ.
0: പള്ളിപ്പാട് ഉദയഭവൻ.
1: എനിക്ക് എനിക്ക് വേണ്ടുന്ന പാട്ട് കുടുംബിനി കാത്ത് ഇവിടുന്ന് പൊന്നി ഇളക്കും തറവാടിനു ആ പാട്ട് കേട്ടോ.
0: നിധിനി, അത് കഴിഞ്ഞാൽ പടത്തിന്റെ പേര് തന്നെയാണ് വരുന്നത്, കുടുംബിനി.
1: കുടുംബിനി പടത്തിന്റെ പേര് തന്നെ.
0: എപ്പോഴും ചോദിക്കുമ്പോൾ പഴയ പാട്ടുകളാണ് ആവശ്യപ്പെടുന്നത്.
1: എപ്പോഴായിരുന്നാലും പഴയ പാട്ടാണ് സാറേ. അത് ഇത് പറഞ്ഞപ്പോൾ നല്ല അർത്ഥമുള്ള പാട്ടുണ്ട്, ഇതൊക്കെ കേൾക്കാനുള്ളത് പഠിക്കണ്ടല്ലോ മനുഷ്യൻ. ഒന്ന്, രണ്ടാമത് നമ്മുടെ ഹരിചന്ദ്ര ചാക്ക് നമ്മുടെ കമുകര പാടിയാണ്. മണ്ഡലനായാലും ആ പാട്ട് അങ്ങോട്ട് പാടിയാൽ ഏത് മനുഷ്യനായാലും ലാസ്റ്റ് എന്ന് ചെറിയ വീഡിയോ ഒന്നുമില്ലയോ. അപ്പം നല്ല നല്ല പാട്ടുകൾ പഴയ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അർത്ഥമുള്ളതാണ്.
0: അപ്പൊ
1: അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി കേട്ടോ, നിലയത്തിൽ തന്നല്ല കേട്ടോണ്ടിരിക്കുന്ന മുഴുവൻ.
0: ഈ പാട്ട് പാടിയതാരാണെന്ന് അറിയാമോ?
1: ഇത് നമ്മുടെ സമുദായല്ല,
0: സിഒ ആൻഡോ ആണ്. സിഒ ആൻഡോ
1: ശ്രീനിവാസ് സാർ. ശ്രീനിവാസ് സാർ
0: അല്ലല്ല, സിഒ ആൻഡോ ആണേ. സിഒ ആൻഡോ അഭയദേവാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം എൽ പി ആർ വർമ്മ. പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാനസ് അലാബത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: സാറേ, ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ നിന്നും അനിൽകുമാറാണ്.
0: മാന്നാറിൽ നിന്ന് അനിൽകുമാർ. ആ, ഏത് പാട്ടാണ് വേണ്ടത്?
1: സാറേ, എനിക്ക് ഇനി എത്ര സന്ധ്യകൾ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ സംക്രമ സ്നാനം കഴിഞ്ഞു, അങ്ങനൊരു ഗാനം ഉണ്ടല്ലോ.
0: ആ, സംക്രമ സ്നാനം കഴിഞ്ഞു, പ്രകൃതി സന്ധ്യാവന്ദനത്തിന് ഇരുന്നു, അഖണ്ഡനാമം ഉരുവിട്ടു ഞാൻ അഞ്ജലിബദ്ധനായി നിന്നു എന്നുള്ള പാട്ട്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച ഒരു മനോഹര ഗാനമാണ്.
1: അതെ സാർ,
0: ജി ദേവരാജനാണ് ഈ ഗാനത്തിന് ഈണം പകർന്നത്. ആ, ഈ ചിത്രം ഒരല്പം പഴയതാണ് അല്ലേ? 1970s, 1979 ആണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. ഇത് മധു, ജയഭാരതി, തിക്കുറിശി, ജോസ്, സത്താർ ഇവരൊക്കെ അഭിനയിച്ച ഒരു ചിത്രമാണ്. ഇതിൽ വേറെ നല്ല മനോഹരമായ കുറേ ഗാനങ്ങളുണ്ട്.
1: എനിക്ക് പഴയ ഗാനങ്ങളോടാണ് കൂടുതൽ താല്പര്യം.
0: പാലരുവി നടുവിൽ എന്നുള്ള പാട്ടുണ്ട്, പിന്നെ ഹംസഗാനമാലപിക്കും എന്നുള്ള മാധുരി പാടി പാട്ടുണ്ട്, വേറെയും മൂന്നാല് പാട്ടുകളുണ്ട്.
1: സാർ,
0: അപ്പൊ ഈ പാട്ട് കേട്ടാലോ?
1: ശരി സാറേ, ഓക്കെ, താങ്ക് യു.

0: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന്റെ പേര് പറഞ്ഞോളൂ.
1: സാറേ, എന്റെ പേര് മനോഹരൻ എന്നാണ്. ഞാൻ ഇടുക്കി തോപ്രാംകുടിയിൽ നിന്ന് വിളിക്കുന്നത്.
0: തോപ്രാംകുടിയിൽ നിന്ന് മനോഹരൻ. ആ,
1: അതെ.
0: രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവ്. സ്ഥിരം കുറെ കത്തുകൾ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുന്നതാണ് പതിവ്.
1: അത് നേരം കിട്ടുമ്പോൾ ഒന്നിച്ചാ കഴിയും സാർ. കാരണം
0: ഇന്നേത് പാട്ടാ വേണ്ടത്
1: സാറേ? ഇന്ന് നാളെ സ്വാതന്ത്ര്യദിനം, അതിന്റെ ഒരു പാട്ട്, ഇന്നല്ലോ നമ്മളുടെ ജന്മദിനം എന്ന് പറഞ്ഞു തുടങ്ങി. തൊഴിൽ അല്ലെങ്കിൽ ജയിൽ പടം.
0: അതെ, അത് കറക്റ്റ് ആണ്.
1: കാരണം
0: ചിത്രത്തിന്റെ പേരും സംഗീതവും രചനയും എല്ലാം വളരെ വിശദമായിട്ട് പാട്ടിന്റെ പശ്ചാത്തലമൊക്കെ എഴുതാറുണ്ട്. തൊഴിലല്ലെങ്കിൽ യേശുദാസിന്റെ പാട്ടാണ്. കണിയാപുരം രാമേന്ദ്രനാണ് പാട്ട് എഴുതിയത്. സംഗീതം എം കെ അർജുന. നല്ല വരികളാണ്. തുംഗഭദ്രയും ഭക്രാനെങ്കിലും സങ്കല്പം പൂത്തതല്ലേ, നമ്മുടെ സ്വപ്നങ്ങൾ പൂത്തതല്ലേ, അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇന്ത്യ പിറന്ന ദിനമാണ് നാളെ, സ്വതന്ത്ര ഭാരത ജന്മദിനം. വളരെ മനോഹരമായ കണിയാപുരം, നല്ല അതിമനോഹരമായ ഒരു രചനയാണത്. നല്ല സംഗീതം എം കെ അർജുൻ ആണ് പറഞ്ഞത്.
1: പിന്നെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും, നിലയത്തിൽ എല്ലാവർക്കും സാറേ,
0: ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കുമായിട്ട് സമർപ്പിക്കുകയാണ് മനോഹരൻ തോപ്രാംകുടി. പാട്ട് കേൾക്കാം.
1: അതെ, ഓക്കെ, താങ്ക് യു സാറേ, താങ്ക് യു.

0: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ.
0: ആ ഹലോ, പറഞ്ഞോളൂ.
1: താങ്ക് യു താങ്ക് യു.
0: ആ പേര് പറഞ്ഞോളൂ.
1: ഇത് ഓച്ചിറ ഓച്ചിറ പ്രയാറിൽ നിന്നും രാമേന്ദ്രൻ നായരാണ്.
0: ആ ഇന്നേത് പാട്ടാണ് വേണ്ടത്?
1: ഇന്നും ഒരു പഴയ പാട്ടാണ് സാർ.
0: ആ അത് മനസ്സിലായി.
1: ആ മനസ്സിലായോ? ആ ചെന്നായി വളർത്തിയ കുട്ടി എന്ന സിനിമയാണ്, അതിലെ ഒരു പാട്ടാണ്. ആ കാർത്തിക പൂക്കൂട നിവർത്തി രാത്രി കല്യാണ മണ്ഡപം ഉയർത്തി പച്ചക്കരിമ്പൊത്ത പെൺകിടാവേ എന്റെ പച്ചിലക്കുടിലേക്ക് എഴുന്നള്ളൂ എന്നാണ് പാട്ട്.
0: മങ്കൊമ്പാണ് പാട്ട്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ രചനയാണ്. സംഗീതം എം കെ അർജുൻ. ഇപ്പോൾ നേരത്തെ ഇതിനു മുമ്പ് കേട്ട പാട്ടതും പാട്ടും എഴുതിയത്, സംഗീതം പകർന്നത് എം കെ അർജുൻ. ഇന്നല്ലേ നമ്മുടെ ജന്മദിനം.
1: ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ രഞ്ജിനിക്ക് പറഞ്ഞത് വെച്ചായിരുന്നു ഞാൻ പറഞ്ഞത്, പക്ഷെ അത് മുഴുക്ക കേട്ടില്ല. അതിമനോഹരമായ ഒരു പാട്ടായിരുന്നു. പല്ലവിയും അനുപല്ലവിയും മാത്രമേ കേട്ടുള്ളൂ, ബാക്കി അങ്ങ് നിർത്തിയ സമയമില്ലായിരുന്നു.
0: സമയം കുറവുള്ളതുകൊണ്ട് ആ പാട്ട് മുഴുവനായി കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാലും
1: അതിമനോഹരമായി

0: പാട്ടാണ്
1: ആ
0: അത്.
1: ഇഷ്ടഗാനം
0: അതിൽ
1: കേൾക്കാൻ കഴിഞ്ഞല്ലോ, ഇഷ്ടഗാനം കേൾക്കാൻ
0: ആ
1: കഴിഞ്ഞു, രഞ്ജിനിയിൽ ഉൾപ്പെടുത്തി. ആ
0: കഴിഞ്ഞു.
1: അപ്പൊ ഇന്ന് ആവശ്യപ്പെട്ട
0: അപ്പം
1: പാട്ട് കേട്ടാലോ, ചെന്നായ വളർത്തിക്കുട്ടിയില്ലേ?
0: ഞാനേ പഴയ ഒരു ലളിതഗാനം നമ്മുടെ ആകാശവാണിയുടെ
1: ആ
0: ഒരു ലളിതഗാനത്തിന്റെ നാല് വരി എന്ന് പാടും.
1: ഓ പാടിക്കോളൂ.
0: രാമായണക്കിളി ചാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ എന്റെ രാഘവിലോലനെ കണ്ടോ. രാമായണക്കിളി ചാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ എന്റെ രാഘവിലോലനെ കണ്ടോ.
1: അപ്പോൾ കർക്കിടക മാസം സമാപനത്തിലേക്ക് എത്തുകയാണ്, ഈ വരുന്ന ഞായറാഴ്ച കർക്കിടകം ഈ രാമായണ മാസ സമാപിക്കുകയാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് ഒരു ലളിതഗാനം പാടാൻ കഴിഞ്ഞു, നല്ല സന്തോഷമുണ്ട്. ആവശ്യപ്പെട്ട പാട്ട് കേട്ടാലോ?
0: പാട്ട് കേൾക്കാം സാർ. സാർ നല്ല പാട്ട് ഞാൻ ചോദിക്കുമ്പോൾ അതൊന്ന് മുഴുവൻ കേൾപ്പിക്കാൻ പിന്നെ മനസ്സുണ്ടാകണം സാർ. ഞാൻ അതിമനോഹരമായ പാട്ട് അതീവ ശ്രദ്ധയോടെയാണ് ഞാൻ കേൾക്കുന്നത്. അത് കംപ്ലീറ്റ് കേൾക്കാതെ വരുമ്പോൾ മനസ്സിനൊരു
1: ചിലപ്പോ ചില പരിപാടിയിൽ അവസാനത്തെ പാട്ടൊക്കെ ആകുമ്പോൾ ചിലപ്പോ അങ്ങനെ പറ്റിപ്പോകും.
0: അല്ലേ, അങ്ങനെ സന്ദർഭവശാൽ വരുന്നതാ. അല്ല, എന്റെ ഞാൻ ചോദിച്ച ഒരുപാട് പാട്ട്, അഞ്ചെട്ട് പാട്ട് ഇതുപോലെ ലാസ്റ്റ് അതിമനോഹരമായ പാട്ടുകൾ പിന്നെ പല്ലവി അനുപല്ലവി മാത്രം കേൾപ്പിച്ചു, ചരണം കേൾക്കാതെ പോയി.
1: എന്തായാലും ഈ പാട്ട് മുഴുവനെ കേൾപ്പിക്കാം, ചെന്നായി വളർത്തി കുട്ടിയിലെ പാട്ട് കേട്ടോളൂ.
0: ഓക്കെ, താങ്ക് യു സാർ.

0: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ആ ഹലോ സാറേ, ഞാൻ സതീഷാണ്, പത്തനംതിട്ട ജില്ലയിൽ.
0: പത്തനംതിട്ടല്ലേ സതീഷ്?
1: പുതുശ്ശേരി.
0: ആ ആ സതീഷ് പുതുശ്ശേരി. ആ ആ സ്ഥിരം ശ്രോതാവാണ്.
1: സാറേ
0: ഇന്നേത് പാട്ടാ
1: സ്ഥിര
0: വേണ്ടത് സതീഷ്?
1: ശ്രോതാവാണ്.
0: ആ ഇന്നേത് പാട്ടാ വേണ്ടത്?
1: സാറേ, എനിക്ക് വെച്ചത് അട്ടിമറി എന്ന സിനിമയിൽ ഒരു പഴയ ഗാനം ഉണ്ടല്ലോ, അതിനകത്ത് അനുരാധ കലിക ഒരു എന്റെ ഉദയങ്ങളിൽ മഞ്ഞുദാസ്
0: അനുരാഗ് കലിക്ക
1: അതെ അത് അങ്ങനെ അപ്പൊ അത് വേണം, അത് അപൂർവമായിട്ട് അങ്ങനെ കേട്ടുള്ളൂ, അത് വെച്ചിട്ടുണ്ട്, അത് പണ്ട് അപൂർവമായിട്ട് അങ്ങനെ കേൾക്കാറുള്ള പാട്ട്, ആ പാട്ടൊന്ന് വേണം, അതാണ്
0: അനുരാഗ കലിക വിടരു ഇനി എന്റെ ഉദയങ്ങൾ പ്രിയരാഗ കവിത ഒഴുകു അല്ലേ,
1: അതിന്റെ കുളങ്ങളിൽ അങ്ങനെ ആ പാട്ട് നല്ലൊരു പാട്ടാണ്. അത് 80 കാലഘട്ടത്തിലൊക്കെ ഇറങ്ങി ആ സമയത്ത് ഇറങ്ങിയ പാട്ടാണെന്ന് തോന്നുന്നു.
0: ഇത് ഈ ചിത്രം റിലീസ് ചെയ്തല്ലേ?
1: ആണെന്നാ
0: തോന്നുന്നത് തുടക്കത്തിൽ 81 ഈ ചിത്രം. ശശികുമാർ, ജെ ശശികുമാറിന്റെ ചിത്രമാണ്. ഓ പാടിക്കൊള്ളു.
1: ചിത്രവല ചീനവല തന്നെ കല്ലിവല കനകവല കടലിൽ വെള്ളിലെ കണ്ണാടി മണിമുത്ത് കോരിയെടുക്കണ പുഷ്പവല ചിത്രവല ചീനവല തന്നെ കല്ലിവല കനകവല മനസ്സിൽ കടലിലെ കണ്ണാടി മണിമുത്ത് പുഷ്പവല.
0: ആ നല്ല ഭംഗിയായിട്ട് പാടിയല്ലോ സതീഷ്. ആ ഈ ഗാനം എഴുതിയത് പൂച്ചൽ ഖാദറാണ്. ഈ പാട്ട് എഴുതിയത് പൂച്ചൽ ഖാദർ, സംഗീതം കെ ജെ ജോയ്, യേശുദാസാണ് പാടിയത്. ഈ ചിത്രത്തിലെ മറ്റു ഗാനങ്ങൾ എഴുതിയ പാപ്പനും കൂടെ ലക്ഷ്മണനാണ്. മദനപ്പൂവനത്തിലെ പുതുമണിമാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘഗാനമുണ്ട്.
1: പക്ഷേ ഈ പാട്ടാണ്, ഈ പാട്ടിന് ഒരു പ്രത്യേക ഒരു സുഖമുണ്ട് കേൾക്കാൻ, നല്ലൊരു ഒരു
0: നല്ലൊരു പാട്ട്,
1: നല്ലൊരു പാട്ടാണ് കേൾക്കാൻ, നല്ല ഒരു സുഖമുണ്ട്.
0: പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: സാറേ ഇത് എന്റെ വൈഫിനും പിന്നെ എന്റെ മോനും, ഇവർ രണ്ടുപേരും പാട്ടുകാരാ.
0: പേര് പറഞ്ഞു
1: അവർക്ക്. പിന്നെ പേര് ഭാര്യയുടെ പേര് മിനി, പിന്നെ മകന്റെ പേര് സനൽ, സനൽ കുമാർ.
0: പാട്ട് കേട്ടോളൂ.
1: ശരി സാർ, താങ്ക് യു സാർ.

0: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഞാൻ ഗോപിയാണ്, പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം
0: നാരങ്ങാനത്ത് ഗോപി. ആ ഏത് പാട്ടാ വേണ്ടത്?
1: ഊരിനായി കഴിയൂ ഒന്ന് ഉറക്കം ഉണർത്തുന്ന പാട്ടാണ്. നാളെ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 1 വർഷമാവും, അതിൻ്റെ ഓർമ്മ ചെയ്യേണ്ടി പാടി.
0: അച്ഛൻ്റെ ഓർമ്മ തന്നെ വേണ്ട ആവശ്യപ്പെടുന്നതാണ്. ഇതേത് ചിത്രത്തിലാണെന്നറിയാമോ?
1: ചിത്രം മറന്നുപോയി
0: ആ
1: സാറേ.
0: സത്യം ശിവം സുന്ദരം. ആ അതെ, സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെയാണ്.
1: അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി, നാളെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി.
0: ആ ഈ ബിജു നടൻ പാടിയ പാട്ടാണ്. ഈ ഈ ഗാനം തന്നെ ചിത്രയും പാടിയിട്ടുണ്ട്. ഇതേ ഗാനം തന്നെ ചിത്രയും പാടിയിട്ടുണ്ട്. കൈതപ്രമാണ് പാട്ട് എഴുതിയത്. സംഗീതം വിദ്യാസാഗർ. പാട്ട് കേൾക്കാം.
1: കേൾക്കാം കേൾക്കാം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഹലോ, ഗാനസ് എല്ലാവരത്തിലേക്ക് സ്വാഗതം. സ്ഥലപ്പേരൊന്നുകൂടെ പറയൂ. അങ്ങാടി റാന്നി.
5: സംസാരിച്ചിട്ടുണ്ടല്ലോ.
4: പാട്ടാ വേണ്ടത്?
5: എനിക്ക് വേണ്ടത് സുന്ദരിയെ സുന്ദരിയെ ചെന്തമിഴി പെൺകൊടി എന്നൊരു പാട്ടുണ്ട്.
4: തമിഴ് ഭാഗമൊക്കെ പാടിയിരിക്കുന്ന പുഷ്പവനം കുപ്പസ്വാമി പാടിയിട്ടുണ്ട്. വാനത്തിലെ ഏരിയതൊരു വട്ടവിളക്ക്, അത് വണങ്കിട ഏറ്റുവെച്ച
5: നമ്മുടെ മാധുര്യമ്മയ്ക്ക്,
4: ഗായിക മാധുര്യമ്മയ്ക്ക്,
5: നമ്മുടെ ഗായിക അമ്മയ്ക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും ഞാൻ നേരുന്നു. അതുപോലെ തന്നെ ടെറി വി ചാത്തോ ന്യൂയോർക്ക്,
4: ആരാണ്
5: അദ്ദേഹം? അതെന്റെ ഒരു കസിനാണ്, ന്യൂയോർക്കിലാണ്.
4: ന്യൂയോർക്കിലാണ്. അപ്പൊ അദ്ദേഹത്തിനും സമർപ്പിക്കുകയാണ്. ഈ പാട്ട് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പാട്ടാണ്. സംഗീതം വിദ്യാസാഗറാണ്. പാടിയത് പുഷ്പവനം കുപ്പസ്വാമി, കെ യേശുദാസ്, സുജാത മോഹൻ. ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ കെ കെ പീറ്റർ അല്ലേ?
5: ആ,
4: പാട്ട് കേട്ടോളൂ.

0: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സർ.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: പേര് സുനില ദേവി, ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നു.
0: സുനില ദേവി.
1: ആ
0: ആ, ആലപ്പുഴയിൽ നിന്ന്. ആ, ഏത് പാട്ടാണ് വേണ്ടത്?
1: സായന്തരം നിഴൽ വീശിയില്ല ഭാഗമാണ്.
0: ആ, ഒഴിവുകാലം എന്ന ചിത്രത്തിലെ പാട്ട്. ഈ ചിത്രം, ഈ ഒഴിവുകാലം എന്ന ചിത്രം കഥ എഴുതിയത് പി. പത്മരാജനാണ്.

0: ആ
1: ആ
0: സാംബശിവൻ സാറല്ലേ അഭിനയിച്ച കഥാപ്രസംഗം
1: അത്
0: അല്ലേ
1: അത്
0: സാറ്?
1: പാളം അതല്ലേ ഇതില്
0: അല്ലേ ഇതില്? ആ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു തോന്നൽ വന്നോണ്ട് ഞാൻ ചോദിച്ചത്.
1: ഇല്ല ഇതിലല്ല ഇതിലല്ല
0: പുതിയതാ?
1: കാർത്തികൻ സാംബശിവന്റെ കാര്യമല്ലേ അദ്ദേഹം?
0: ആ ആ കഥാപ്രസംഗം പറയുന്നത്.
1: ആ അത് ഈ ചിത്രമല്ല, അദ്ദേഹം നായകനായിട്ട്
0: രൂപ എന്നും പറഞ്ഞ ഒരു നടിയും ആയിട്ട്
1: അല്ല. ഇത് പി പത്മരാജൻ എഴുതി, ഭരതൻ സംവിധാനം ചെയ്ത്, ഇതിൽ പ്രേം നസീർ, ശ്രീവിദ്യ, രോഹിണി,
0: ആണല്ലേ,
1: മേനക,
0: ഞാൻ മറന്നു
1: ആ മേനകയൊക്കെ.
0: നല്ലൊരു പാട്ടാണ് അത്.
1: ആ ഇതിൽ നല്ല പാട്ടുകളുണ്ട്, വേറെയും ചൂളം കുത്തും കാറ്റേ എന്നുള്ള പാട്ട് നല്ലൊരു പാട്ടുണ്ട്.
0: സാറേ ഞാനൊരു ദേശഭക്തി ഗാനം വന്ദേ മാതരം ഒന്ന് പാടിക്കോട്ടെ നാലുപേര്?
1: ആ പാടിക്കോളൂ.

0: സ്ഥലം.
1: ഇനി ഇഷ്ടഗാനത്തിലേക്ക് പോവാം അല്ലേ.
0: ആ ഇഷ്ടഗാനം, ആ
1: സായന്തന
0: നല്ല
1: നിഴൽ
0: പാട്ടല്ലേ,
1: വീശിയില്ല,
0: ഏറ്റവും
1: ശ്രാവണ പൂക്കൾ ഉറങ്ങിയില്ല എന്നുള്ള ഈ പാട്ട് എഴുതിയത് കെ ജയകുമാറാണ്, സംഗീതം ജോൺസൺ ആണ്. ഒഴിവുകാല എന്ന ഇത്തരത്തിലെ പാട്ട്.
0: താങ്ക് യു സാർ.
1: പാട്ട്

ഗാനശലാപം സമാപിച്ചു. ഇന്ന് ഗാനശലാപം അവതരിപ്പിച്ചത് കുരീപ്പുഴ സജീവ്. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിങ്കര, ബിജു കോലോത്. സ്റ്റുഡിയോയിൽ രേഷ്മ ജയനും സൽമ സലിമും.

വേനൽ മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, സിന്ധു വിജയൻ, ലീന ആനന്ദം, ആർ ജി മഹേഷ്, വിഷ്ണു സി വി. സംവിധാനം എൻ വാസുദേവ്.

0: ആഹാ, നിങ്ങളായിരുന്നോ? വരൂ, ഇരിക്കൂ. വിശ്വനും മനുവാണെന്ന് വിചാരിച്ചില്ല. ആശുപത്രിയിലാണെങ്കിലും പേടിയോടെയാ കഴിയുന്നത്. വാതിലിൽ മുട്ട് കേൾക്കുമ്പോ ഒരുതരം ഞെട്ടല.
1: എന്താ മായേച്ചി അങ്ങനെ ഒരു പേടി?
0: ഒരു ഗുണ്ടാക്രമണം നടന്ന കാര്യം ശോഭ പറഞ്ഞ പിന്നെയാ ആ പേടി.
2: ഗുണ്ടാക്രമണമോ?
0: അതെ മനു, ആദ്യം നിങ്ങളിവിടെ വന്ന് ശോഭയെ തിരക്കിയപ്പോ അവരാണെന്നാ വിചാരിച്ചത്.
1: ഇവിടെ അങ്ങനെ ഒരു പേടിയും വേണ്ട. ഞങ്ങളുടെ കണ്ണും മനസ്സും ഇനി എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും.
2: ശോഭ എവിടെ പോയേച്ചി?
0: ഗീത ഡോക്ടറെ കാണാൻ പോയിരിക്കുക, അപ്പുറത്തെ ബ്ലോക്കില്.
2: ചേച്ചി, വിശ്വന് ചേച്ചിയോട് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്.
0: എന്താ വിശ്വ, എന്താണെങ്കിലും പറഞ്ഞോളൂ.
1: ചേച്ചിയെ ഞങ്ങൾക്ക് വിശ്വാസമാ, അതുകൊണ്ടാ.
0: തീർച്ചയായും വിശ്വസിക്കാം. ഞാൻ ജോലി ചെയ്തിരുന്നിടത്തെല്ലാം ആയയുടെ സ്ഥാനമല്ല ഒരമ്മയുടെ സ്ഥാനം തന്നെയാ കിട്ടിയിരുന്നത്. പറയൂ വിശ്വ.
1: ചേച്ചി, ഞാൻ കാരണം ശോഭയ്ക്ക് ദുഃഖങ്ങൾ ഒരുപാടുണ്ടായി.
0: തന്റെ സ്വപ്നങ്ങളൊക്കെ തകർത്തൊരു ശത്രുവാണ് വിശ്വനെന്ന് അവൾ പറഞ്ഞു. പക്ഷേ എന്താണെന്നും എങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ല.
1: ഞങ്ങൾ ഒരേ സമയത്ത് മെഡിസിന് പഠിച്ചിരുന്നവരാ.
0: ഞങ്ങളെന്ന് വെച്ചാ?
1: ഞാനും ശോഭയും ഈ മനുവുമൊക്കെ.
0: എന്ത്, ശോഭ MBBSന് പഠിച്ചിരുന്നോ?
1: അതെ ചേച്ചി, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ശോഭ രണ്ടാം വർഷം പഠിത്തം നിർത്തി. ഞാനും ഈ മനുവുമൊക്കെ മൂന്നാം കൊല്ലക്കാരായിരുന്നു. ഞാൻ കാരണമാണ് അവളുടെ സ്വപ്നം തകർന്നത്, ഒരു ഡോക്ടറാകാനുള്ള സ്വപ്നം.
0: പഠിത്തം നിർത്തിപ്പോകാൻ തക്കവണ്ണം എന്താ സംഭവിച്ചത്?
1: ചേച്ചി, ഒരു രസത്തിന് വേണ്ടി കാട്ടിക്കൂട്ടിയ ഓരോ തമാശകൾ. പക്ഷേ പലർക്കും അത് വേദനയായി മാറി. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ശോഭ ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി

0: ശോഭയെ കാണുന്നത്. എന്തോ ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്കൊരിഷ്ടം തോന്നി.
1: ഫസ്റ്റ് ലുക്കിൽ തന്നെ ലവ്?
0: ഹേയ് നോനോ, അതല്ല. ജൂനിയർ സ്റ്റുഡൻ്റ് ആണെന്നുള്ള കാര്യം പോലും നോക്കാതെ കൂട്ടുകൂടണമെന്ന് തോന്നിപ്പോയി. അത്രയേ ഉള്ളൂ. അടുക്കാനും സൗഹൃദം കൂടാനും ഒക്കെ ശ്രമിച്ചപ്പോൾ വളരെ നെഗറ്റീവ്

0: കൂടണമെന്ന് തോന്നിപ്പോയി. അത്രയേ ഉള്ളൂ, അടുക്കാനും സൗഹൃദം കൂടാനും ഒക്കെ ശ്രമിച്ചപ്പോൾ വളരെ നെഗ പറഞ്ഞ് പ്രേരിപ്പിച്ചതാ. ഞാൻ തല്ലിപ്പൊളിയാണെന്നും അടുക്കാൻ കൊള്ളാത്തവനാണെന്നും ക്രിമിനൽ സ്വഭാവമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അവളെ ബ്രെയിൻ വാഷ് ചെയ്തു.
1: ശോഭയ്ക്ക് ഉപദേശം കൊടുത്തവര് വിശ്വനെ കുറെ സഹിച്ചവരാ. അതിന്റെ ചുരുക്കം അവരുടെയൊക്കെ ഉള്ളിലുണ്ടേ. സഹിക്കേണ്ടി വന്നപ്പോഴൊക്കെ വിശ്വനെതിരെ പരാതിപ്പെടാനോ റിയാക്ട് ചെയ്യാനോ അവർക്ക് പേടിയായിരുന്നു. കാരണം ഇവന്റെ അച്ഛൻ.
0: മനു, സ്റ്റോപ്പ്. നോ നോ,
2: ഇതൊക്കെ സാധാരണ അനുഭവങ്ങളല്ലേ. ഞാനും പ്രീ ഡിഗ്രി വരെ പഠിച്ചതാ, അതുകൊണ്ട് കുറെയൊക്കെ എനിക്കറിയാം. പക്ഷേ ശോഭ പഠിത്തം ഉപേക്ഷിച്ചു പോവാനും വിശ്വനെ ക്രൂരനായ ഒരു ശത്രുവായി കാണാനും എന്താ കാരണം? അത്രയ്ക്ക് വലിയൊരു സംഭവം
1: ഉണ്ട് ചേച്ചി.
2: എന്താ മനു അത്?
1: അത് ശോഭയ്ക്ക് മറ്റൊരു സീനിയർ സ്റ്റുഡന്റുമായി അടുപ്പമുണ്ടായിരുന്നത് വിശ്വൻ അറിഞ്ഞു. എന്തോ വിശ്വനത് വലിയ ഷോക്കായി. അന്ന് രാത്രി അവൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ മതിൽ ചാടിച്ചെന്ന് വരാന്തയിൽ പഠിച്ചുകൊണ്ടിരുന്ന ശോഭയുമായി വഴക്കുണ്ടാക്കി. തുടർന്ന് ബഹളമായി, വെല്ലുവിളികളായി.
2: അവിടെ താമസിക്കുന്ന മറ്റു കുട്ടികളൊക്കെ
1: വിശ്വനോട് ദേഷ്യമുള്ളവരാ, അതുകൊണ്ട് ശോഭയ്ക്ക് സപ്പോർട്ടായിരുന്നു.
2: മനു പറഞ്ഞു കേട്ടപ്പോ എന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. വിശ്വ, ശരിയാണോ ഈ മനു പറഞ്ഞതൊക്കെ?
0: ശരിയാണ് ചേച്ചി. സമനില തെറ്റിയതുപോലുള്ള ഒരു അവസ്ഥയിൽ ഞാൻ ചെയ്തു പോയൊരു ക്രൂരത. അപമാനിതയായ ശോഭ പഠിത്തം ഉപേക്ഷിച്ച് കണ്ണീരോടെ കോളേജിന്റെ പടി ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു വലിയ സംഭവം കൂടി വീണ്ടും ഉണ്ടായി. അതേ തുടർന്ന് ശോഭ പഠിത്തം നിർത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൾ യാത്ര പറയുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ ഹൃദയം മുറിഞ്ഞു, കണ്ണു നിറഞ്ഞു. ഒരു മഹാ അപരാധം ചെയ്ത പോലെ എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തി. അന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി ഒട്ടും ക്ഷോഭ്യമല്ലാതെ ശാന്തമായ സ്വരത്തിൽ നാലഞ്ച് വാക്കുകൾ പറഞ്ഞു. വാക്കുകൾ മൃദുവായിരുന്നുവെങ്കിലും അർത്ഥം ശാപം പോലെയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മോക്ഷം കിട്ടാത്ത ആ ശാപശരങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തറച്ചു കയറുന്നതുപോലെ എനിക്ക് തോന്നി.
1: വിശ്വ, മൊത്തം പറയാനിന്നാൽ ശോഭ വരും.
2: അല്ല, ആ പ്രധാന സംഭവം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. പഠിത്തവും കോളേജും ഉപേക്ഷിച്ച് പോകാൻ കാരണമായ സംഭവം.
1: അതും വിസ്തരിച്ച് ഇതുപോലെ പറയാനുള്ള സംഭവമാ ചേച്ചി, ഇനി വരുമ്പോ പറയാം. ആ വിശ്വ, നിന്റെ കാര്യം പറ.
0: ചേച്ചി, ചേച്ചി എന്നൊന്ന് സഹായിക്കണം.
2: ഞാനോ? നിങ്ങൾക്ക് ഞാൻ എന്ത് സഹായം ചെയ്യാനാ?
0: എങ്ങനെയെങ്കിലും ശോഭയ്ക്ക് എന്നോടുള്ള വെറുപ്പും ശത്രുതയും ഒന്ന് മാറ്റിയെടുക്കണം.
2: എങ്ങനെ? എന്നെ കൊണ്ടത് എങ്ങനെ കഴിയും?
0: ചേച്ചി വിചാരിച്ചാൽ കഴിയും. ചെയ്തുപോയ തെറ്റുകൾക്കൊക്കെ എന്ത് പ്രായച്ചിത്തം ചെയ്യാനും തയ്യാറായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്.
2: ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് കരുതി.
0: ചേച്ചി ഒന്ന് മനസ്സ് വെച്ചാൽ ശോഭയുടെ മനസ്സിൽ എന്നോടുള്ള പക മാറും, ഉറപ്പാ. ഈ സരളയുടെ അസുഖം മാറ്റാൻ എത്ര ലക്ഷം രൂപ വേണ്ടി വന്നാലും അത് ഞാൻ വഹിക്കും. സരള പ്രസവിച്ചു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ അവളോടൊപ്പം ഉണ്ടാകും. എന്റെ ജീവൻ വെടിയേണ്ടി വന്നാലും.
3: എന്താ എന്താ വീണ്ടും നിങ്ങൾ ഇവിടെ? ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വരരുത്, തമ്മിൽ കാണാൻ ഇടവരുത്തരുതെന്ന്.
2: ശോഭ,
3: മായമൊന്നും മിണ്ടാതിരിക്കെ. മനു, വിളിച്ചോണ്ട് പോയി ഇയാളെ, വിളിച്ചോണ്ട് പോവാൻ. ഇറങ്ങിപ്പോ.
2: ഒരു നിമിഷം ഞാൻ പറയുന്നത് കേൾക്ക്, കേൾക്കു ശോഭ മോളെ.
3: എന്റെ ഈ ചേച്ചിക്കൊപ്പം എന്നെയും കൂടി കയ്യും കാലും കെട്ടി ഈ കട്ടിലിൽ കിടത്തിയിരിക്കുന്നത് മായമ്മയ്ക്ക് കാണണോ?
2: എന്തൊക്കെയാ ശോഭ പറയുന്നത്?
3: ഇവൻ ഇനി ഇവിടെ നിന്ന സംഭവിക്കാൻ പോകുന്നത് തന്നെയാ ഞാൻ പറഞ്ഞത്.
2: വിശ്വ, പൊയ്ക്കുള്ളൂ. മനു,
1: ശരി ചേച്ചി.
0: ശോഭ,
3: വേണ്ട.
1: വിശ്വ, വാ വാ, പോവാ.
2: ശോഭ, ഞാൻ വിചാരിച്ചതിനേക്കാൾ വിവേകവും സംസ്കാരവും ഒരുപാടുള്ളൊരു മനസ്സിന്റെ ഉടമയാണ് നീ. ഇനിയെങ്കിലും ഇതുപോലൊരു മുഹൂർത്തം ഉണ്ടായാൽ ഒരല്പ ആത്മനിയന്ത്രണം പാലിക്കണം.
3: എന്തിന്? എന്തിന്?
2: കാര്യമുണ്ട്. സംഭവിച്ചത് കുറെയൊക്കെ അവരെന്നോട് പറഞ്ഞു. ഇപ്പോ വിശ്വന്റെ മനസ്സ് വെന്ത് നീറിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയാണ്.
3: അതുകൊണ്ട് അവന്റെ കുമ്പസാരം കേട്ട് എന്റെ മനസ്സ് മാറ്റാനാണ് ശ്രമമെങ്കിൽ വേണ്ട. ഈ ജന്മം മുഴുവൻ അവൻ എന്റെ ശത്രുവായിരിക്കും.
2: ശോഭയോട് കാണിച്ച തെറ്റുകൾക്ക് പ്രായച്ചിത്തം ചെയ്യാൻ തയ്യാറായിട്ടാണ് വിശ്വം വന്നത്.
3: എന്ത് പ്രായശ്ചിത്തം? ഇനി എന്ത് ഗുണം? ആർക്ക് ഗുണം?
2: ഗുണം ശോഭയുടെ ചേച്ചിക്ക് തന്നെ. സരളയുടെ ഗർഭത്തിന് ഉത്തരവാദിയായ ആളെ ഇവിടെ കൊണ്ടുവരും.
3: ചതിച്ച് ഗർഭിണിയാക്കി കൈയൊഴിഞ്ഞിട്ട് പോയവൻ ഈ അവസ്ഥയിൽ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാൻ? ചേച്ചിയുടെ ഭ്രാന്ത് അവൻ ഏറ്റെടുക്കോ? ഞാനൊഴുക്കിയ കണ്ണീര് അയാൾ മുങ്ങിച്ചാവോ?
2: ഭ്രാന്തിയും ഗർഭിണിയുമായ ചേച്ചിയെ സ്വീകരിക്കാൻ ഒരു നല്ല ഭർത്താവും കുഞ്ഞിന്റെ പിതാവുമായിട്ടാണ് വരുന്നതെങ്കിലോ?
3: ദൈവം, ഇത് എന്നെ കൂടി

0: ശരിയാക്കല്ലേ മായമ്മേ.
1: കരയരുത്, കരയരുത് ശോഭമോളെ.
2: എടാ വിശ്വ, എന്താ നിന്റെ ഉദ്ദേശം?
3: എന്താ അമ്മേ, മനസ്സിലായില്ല, എന്താ അങ്ങനെ ചോദിക്കുന്നത്?
2: നിന്റെ അച്ഛനെ ഇത്രത്തോളം അസ്വസ്ഥനായ രീതിയിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. സമാധാനം കിട്ടിയില്ലെങ്കിൽ ആശുപത്രിയോട് ചേർന്നുള്ള ഔട്ട് ഹൗസിലേക്ക് താമസം മാറുമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്.
3: ഓ, പ്രശസ്തനും സമ്പന്നനുമായ ഡോക്ടർ വർമ്മ വീടൊഴിഞ്ഞു പോകുന്നത് അമ്മയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കും. ഞാൻ വീട് വിട്ടു പോകുന്നതല്ലേ എല്ലാവർക്കും നല്ലത്.
2: നീ എന്താ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണോ? നിന്നെ ആശുപത്രിയിൽ കണ്ടെന്ന് ഒന്ന് രണ്ട് തവണ അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ അത്ര കാര്യമാക്കിയില്ല. നീ മുറിക്കകത്ത് തന്നെ അടച്ചു പൂട്ടി കിടക്കണമെന്ന് ഞാൻ പറയില്ല. ഇഷ്ടമുള്ളിടത്തൊക്കെ പോവുകയും ഇഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോ നിനക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്നത് ഞങ്ങൾ അച്ഛനും അമ്മയുമാ.
3: അച്ഛനെയും അമ്മയും ഞാൻ വേദനിപ്പിച്ചതല്ല, വിധി എന്നെ ശിക്ഷിച്ചതാണ്. എന്റെ തെറ്റുകൾ എനിക്ക് ബോധ്യപ്പെട്ടപ്പോ വൈകിപ്പോയി, പിന്നെ എല്ലാം കൈവിട്ടുപോയി. അതാ സംഭവിച്ചത്.
2: നിന്നെ ഞാൻ സ്നേഹിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തതിലപ്പുറം ഒരമ്മയ്ക്കും കഴിയില്ല. എന്നിട്ടും നിന്റെ വളർച്ചയും ഉയർച്ചയും കാണാൻ കാത്തിരുന്ന ഞങ്ങൾക്ക് വേദനകളാണ് നീ സമ്മാനിച്ചത്. എങ്കിലും നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചാ ഇപ്പോ ഞങ്ങളുടെ ആശങ്ക. എന്റെ പൊന്നു മോൻ, പറ, നീ എന്തിനാ ആശുപത്രിയിൽ പോയത്? നിനക്ക് എന്താ അസുഖം?
3: എനിക്ക് ഒരു അസുഖവും ഇല്ല അമ്മേ.
2: എപ്പോഴും എന്തിനും നിന്റെ പക്ഷം നിൽക്കുന്ന ഈ അമ്മയോട് കള്ളം പറയണ്ട മോനെ.
3: സത്യമാണമ്മേ ഞാൻ പറഞ്ഞത്, ഡോക്ടറെ കാണാനല്ല ഒരു രോഗിയെ കാണാനാ ഞാൻ അവിടെ പോയത്.
2: രോഗിയെ കാണാനോ? ഈ അവസ്ഥയിൽ നീ തേടി പിടിച്ചു പോയി കാണാൻ മാത്രം അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആർക്കാ അസുഖം?
3: മെഡിസിന് പഠിക്കുമ്പോ ഒരു പെണ്ണിന്റെ പേരിലല്ലേ അമ്മേ വഴക്കും ബഹളവും പരാതിയും സസ്പെൻഷനും ഒക്കെ ഉണ്ടായത്.
2: നിർത്ത്, വീണ്ടും ഒരിക്കലും ഓർക്കാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിച്ച് മടക്കി വെച്ച അധ്യായമാണത്. തുറക്കണ്ട, പറയുകയും കേൾക്കുകയും വേണ്ട.
3: അമ്മ കേൾക്കണം, ഞാൻ കാരണം മിടുക്കിയായ ഒരു പാവം വിദ്യാർത്ഥിനിയുടെ ഡോക്ടറാകണമെന്ന വലിയ സ്വപ്നം തകർന്നു. ഒരു കുറ്റവും ചെയ്യാത്ത അവളെ നൂറുകണക്കിന് സഹപാഠികളുടെ മുന്നിൽ അപമാനിതയാക്കി. അവളെ കോളേജിന്റെ പടി ഇറക്കിച്ചു. അവൾ ശോഭ എന്ന പെൺകുട്ടി. അവളിപ്പോ നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. അവളെ കാണാനാണ് അമ്മേ ഞാൻ പോയത്.
2: അവളെ കാണാനോ? അവളുടെ ഭാവി തകർത്തത് നീ കാരണമാണെന്ന് പറഞ്ഞിട്ട് ആ നീ അവളുടെ മുന്നിൽ
3: ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടമ്മേ. എങ്കിലും നേരിടാതിരിക്കാൻ പറ്റില്ല, കാരണമുണ്ട്.
2: എന്താ എന്താ അവൾക്ക് അസുഖം?
3: ഏ, അസുഖം അവൾക്കല്ല, അവളുടെ ചേച്ചിക്കാ. അമ്മ മനസ്സുകൊണ്ട് ഇതുവരെ വെറുത്തിട്ടില്ലാത്ത ഈ മകന് വേണ്ടി ഒരു സാഹസം ചെയ്യണം.
2: എന്ത് സാഹസം?
3: ആശുപത്രിയിൽ ചെന്ന് ശോഭയൊന്ന് കാണണം.
2: ഏ, എന്റെ ദൈവമേ, ഞാൻ
4: വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുരിൽ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, ആർ ജി മഹേഷ്, മനു, വിഷ്ണു സി വി. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

ഗ്രാമീണ വീടുകളിലും പൈപ്പ് വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. 2028 രാജ്യത്തെ ഓരോ വീട്ടിലും ആവശ്യത്തിന്

0: ശുദ്ധമായ കുടിവെള്ളം നിശ്ചിത ഗുണനിലവാരത്തിൽ ദീർഘകാലത്തേക്ക് ലഭ്യമാക്കുക എന്നതാണ് ദൗത്യം. ഈ പദ്ധതിയിൽ ചേരുന്നതിന് നിങ്ങൾ ഗ്രാമപഞ്ചായത്തുമായോ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രാദേശിക ഓഫീസുമായോ ബന്ധപ്പെടുക.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം കേൾക്കാം നാടോടി എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ, മിൻമിനി, ആൻഡോ, അലക്സ് എന്നിവർ പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികളെഴുതിയത് ONV, സംഗീതം SP വെങ്കടേഷ്.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനം. വരികൾ ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ഉസ്താദ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇനി കേൾക്കാം കുലം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. മധുസൂദനൻ നായരുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം പകർന്നത്.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം മാലിക് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സൂരജ് സന്തോഷും ചേർന്ന് പാടിയ ഗാനം. വരികൾ അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാം.

നീയെടു തകിലൊടു കുഴലെടു തണ്ടെടു തടയെടു തിരുകുടലഴകൊടു തിരുവുടലഴകൊടു പടയ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അനുഭവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമ്മർ.

അടുത്ത ഗാനം ചക്കരമുത്ത് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും സുജാതയും ചേർന്ന് പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

രാവണപ്രഭു എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീറാം, സ്വർണലത എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: കൈതപ്രത്തിന്റെ വരികൾക്ക് ഹിഷാം അബ്ദുൽ വഹാബ് ഈണം പകർന്ന് വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹൃദയം.
1: ചെന്നൈ വരെ പോകുന്ന ചെന്നൈ മെയിൽ 19

മഴവില്ലിൽ ഇന്നാദ്യം പനിത്തുള്ളി എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ്, ക്ഷമിക്കണം, രാംഗി എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനത്തിന് വരികളെഴുതിയത് കപിലൻ, സംഗീതം സത്യ. ഗാനത്തിന്റെ ആലാപനം സത്യയും ചിന്മയി ശ്രീപാദയും.

മഴവില്ലിൽ അടുത്തത് എ ആർ റഹ്മാൻ ഈണം പകർന്ന് ശ്രേയ ഘോഷൽ പാടിയ ഗാനം ജൂത്താ ഹി സഹി എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്ന്.

0: വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. സമയം 5 മണി.
1: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയേ ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. അധ്യാപക് ഹേ ഡോക്ടർ ഡി രാജേന്ദ്ര ബാബു. ഛാത്ര ഹേ റിജോ ഓർ റിമ.
2: നമസ്തേ ജി.
3: നമസ്തേ മേനേ. ഗ്രഹകാര്യ ദിയാ ഥാ നാ?
2: ഹാൻ ജി ദിയാ ഥാ.
3: ഗ്രഹകാര്യ ക്യാ ഥാ?
2: ഖണ്ഡ സേ അധികാധിക പ്രശ്ന ഓർ ഉത്തർ തയ്യാർ കർക്കേ പ്രസ്തുത് കർന.
3: ക്യാ തയ്യാർ കിയാ ഹേ?
2: ഹാൻ ജി തയ്യാർ ഹേ.
3: റിജോ പഹല പ്രശ്ന പട്ട് സുനാവോ.
2: ഹർ സാൽ ശഹറോം കി ശക്ല് ബദൽ ജാതി തി ക്യോ?
3: ഇസ്കാ ഉത്തർ റിമാ തും ബതാവോ.
4: നെയ് ബസാഹട്ടം കെ കാരൺ ഹാ സാൽ ശഹർ കി ശക്ല ബദൽ ജാതി തി.
3: റിമാ ക്യാ തും ഏക പ്രശ്ന പൂച്ച് സക്തി ഹോ?
4: ഇമാരത്തോ മേ കാം കർനേ വാലെ മസ്തു റോ സപ്ന ഗാവ് ലൗഡ് നഹീം സക്തേ ഥേ ക്യോ?
3: ഇസ്കാ ഉത്തർ റിജോ ബതാവോ.
2: നിർമ്മാണാധീന ഇമാരത്തോ മേ കാം കർനേ വാലെ മസ്തൂരം കെ ഗാവ് ബഹുത് ദൂർ താ ഇസ്ലിയെ വേ റോസ് ലൗഡ് നഹീം സക്തേ ഥേ.
3: ടീക് ഹേ ദേഖോ ബച്ചോ പാഠ ഭാഗ മേ ഏക പ്രശ്ന ദിയാ ഗയാ ഹേ ഉസ്കാ ഉത്തർ ഭീ ഹമേ ഢൂണ്ട് നികാൽനാ ഹേ.
2: ഹാൻ ജീ
3: വോ പ്രശ്ന പഠോ റിമാ.
4: യഹാം ശഹർ കെ വികാസ് ഓ മസ്തൂരം കെ ജീവൻ കെ ബീസ് കി കോൺ സി സ്ഥിതി ദിഖായി ദേതി ഹേ.
3: ശഹർ കാ വികാസ് കിസ്കെ കാരണ സംഭവ ഹേ?
2: മസ്തൂരം കെ കാരണ.
3: ടീക് ഹേ ലേക്കിൻ ഉൻ മസ്തൂരം കി അവസ്ഥ ക്യാ ഹേ?
4: മസ്തൂരം കാ ജീവൻ ബഡി കഠിനായി സേ ഗുസാർതേ ഹേ വേ റോസ് അപ്നേ ഘർ ലൗട്ട് നഹീം സക്തേ ഥേ ഉൻകോ അസ്ഥായി ഡേരേ മേ ടെമ്പററി ഷെഡ് മേ രഹനാ പഡ്താ ഹേ. ഉൻകെ പാസ്
3: സ്വസ്ഥ
4: ജീവൻ കി
3: സാമഗ്രിയാം
4: ഭീ നഹീ ഹോതി.
3: റിജോ യേ പ്രശ്ന ഓർ ഉസ്കാ ഉത്തർ പട്ട് സുനാവോ.
2: യഹാം ശഹർ കെ വികാസ് ഓർ മസ്ദൂരോം കെ ജീവൻ കെ ബീച്ച് കി കോൺ സി സ്ഥിതി ദിഖായി ദേതി ഹേ. മസ്ദൂരോം കാ ജീവൻ ബഡി കഠിനായി സേ ഗുസാർതെ ഹേ വേ റോസ് അപ്നേ ഘർ ലൗട്ട് നഹീ സക്തേ ഉൻകോ അസ്ഥായി ഡേരേ മേ ഓർ ടെമ്പററി ഷെഡ് മേ രഹനാ പഡ്താ ഹേ. ഉൻകെ പാസ് സ്വസ്ഥ ജീവൻ കി ആവശ്യക സാമഗ്രിയോം ഭീ നഹീ ഹോതി.
3: ടീക് ഹേ ഇസ് ഖണ്ഡ് സേ വ്യാകരൺ സംബന്ധി കോയി പ്രശ്ന തയ്യാർ കിയാ ഹേ തോ പട്ട് സുനാവോ.
4: മേനേ തയ്യാർ കിയാ ഹേ
3: തോ സുനാവോ റിമാ.
4: ബസാഹട്ട് വാസസ്ഥാൻ നയി ബസാഹട്ട് നയാ വാസസ്ഥാൻ.
3: ടീക് ഹേ നയി ബസാഹട്ട് നയാ വാസസ്ഥാൻ. റിജോ നയി ബസാഹട്ട് നയാ വാസസ്ഥാൻ ഇസേ തുംനെ ക്യാ സമജാ?
2: ബസാഹട്ട് സ്ത്രീലിംഗ ശബ്ദ ഹേ ഇസ്ലിയെ നയി ബസാഹട്ട് ഏസാ പ്രയോഗ് കിയാ ലേക്കിൻ വാസസ്ഥാൻ പുല്ലിംഗ ശബ്ദ ഹോനേ സേ നയാ വാസസ്ഥാൻ ഏസാ പ്രയോഗ് കിയാ.
3: ഉത്തം ഓർ കോയി ഉദാഹരൺ പാഠ് ഭാഗ സേ.
2: ശക്ല രൂപ് ശഹർ കി ശക്ല ബദൽ ജാതി ഥി. ശക്ല സ്ത്രീലിംഗ ശബ്ദ ഹേ ശഹർ കാ രൂപ് ബദൽ ജാതാ ഹേ രൂപ് പുല്ലിംഗ ശബ്ദ ഹേ.
3: ഉത്തം റിമാ ഓർ കോയി ഉദാഹരൺ.
4: ജി ഇമാരത് കാ അർത്ഥ ഹോത്താ ഹേ മക്കാൻ. ഇമാരത് സ്ത്രീലിംഗ ശബ്ദ ഹേ ഇസ്ലിയെ ബഡി ഇമാരത് ഐസാ കഹത്താ ഹേ ലേക്കിൻ മക്കാൻ ശബ്ദ പുല്ലിംഗ ഹോനേ സേ ബഡാ മക്കാൻ ഐസാ പ്രയോഗ് ഹോത്താ ഹേ.
3: ഉത്തം അതി ഉത്തം. കഹാനി കാ അഗലാ ഭാഗ ദേഖോ. ഇനീം മസ്ദൂർ പഹരേദാരോ മേ ഏക് പരിവാർ കേശവ് കാ ഭീ ഥാ. കേശവ് 8 സാൽ കാ ഛോട്ടാ സാ നാട്ടാ സാ സാംവലാ സാ ലട്കാ ഥാ. ഉസ്കേ മാതാ പിതാ ബേമേതര ജില്ലേ കെ കിസി ഗാവ് സേ യഹാ പൗഞ്ചേ ഥേ ഫർവരി മാഹ് കേ അന്തു മേ ജബ് ഗർമി അപ്നേ പാവ് പസാർനേ ലഗി ഥീ. തീസരി കക്ഷാ കി അപ്നി വാർഷിക് പരീക്ഷ ദേ ചുക്നേ കെ ബാദ് കേശവ് അപ്നേ ദാദാജി സേ മാതാ പിതാ കെ പാസ് ശഹർ ജാനേ കി ജിദ് കർ ബൈഠാ. ബുഢാപ്പെ മേ ബച്ചാ കുച്ചാ ദിമാ ജബ് പോത്തേ നേ കുതർനാ ശുരൂ കിയാ തോ ഹദാശ് ഉസ്കേ ദാദാജി നേ ഉസേ ബസ് മേ ബിഠാ കർ യഹാ ഉസ്കേ മാതാ പിതാ കെ പാസ് ലാ ഛോഡാ. ദേഖോ ബച്ചോ ഇൻ നിർമ്മാണാധീൻ ഇമാരത്തോ മേ കാം കർനേ വാലേ മസ്ദൂർ കേവൽ മസ്ദൂർ നഹീ വേ പഹരേദാർ ഭീ ഹോത്തേ ഹേ വേ പഹരേദാരി കാ കാം ഭീ കർത്തേ ഹേ ബാച്ച്മാൻ കാ കാം സെക്യൂരിറ്റി കാ കാം ഭീ വേ കർത്തേ ഹേ. വേ മസ്ദൂർ രാത്രി

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പുന്നാരം കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി എം കീരവാണി, യേശുദാസ് എന്നിവരും സംഘവും പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എം കീരവാണി.

തോമസി എന്ന് പുഴ പറയും. സത്യം അദ്വൈതമുഷസ്സും മൊഴിയും. മർത്യനു മാത്രം മനസ്സിലാകുന്നു.

0: ആകാശവാണി
1: രാമായണ പാരായണം 29-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ഇന്ദ്രജിത്തിന്റെ വിജയം, ഔഷധഹരണയാത്ര, അഗസ്ത്യാഗമനം, ആദിത്യസ്തുതി എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ

7 മണിക്ക് സ്വാതന്ത്ര്യദിനത്തിന്റെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൌപദി മുർമു രാഷ്ട്രത്തോട് നടത്തുന്ന പ്രക്ഷേപണം. ഇതിന്റെ മലയാള പരിഭാഷ കേൾക്കാം രാത്രി 9:30. രാത്രി 9:15 കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നൽകുന്ന സ്വാതന്ത്ര്യദിന സന്ദേശം.

ഇപ്പോൾ ചമ്പൽക്കാട് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. വരികളെഴുതിയത് ഗോപി കൊയിലോൺ. ഈണം നൽകിയത് എം കെ അർജുനൻ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനന്മയ്ക്ക്. PM ജൻധൻ യോജന പദ്ധതി 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 ദേശഭക്തി ഗാനങ്ങൾ, 7 മണിക്ക് സ്വാതന്ത്ര്യദിനത്തിന്റെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൌപദി മുർമു രാഷ്ട്രത്തോട് നടത്തുന്ന പ്രക്ഷേപണം ഡൽഹിയറിലെ. തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ, 7:50 വാർത്തകൾ, 8 മണിക്ക് സാഹിത്യവേദി, മല്ലിക വേണുകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ മരണതാണ്ഡവം ചിത്രശലഭത്തോട്. തുടർന്ന് ഷാജി വിൽസൺ എഴുതി അവതരിപ്പിക്കുന്ന കഥ തണൽമരങ്ങൾ, കവലയൂർ വിജയകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ വിരഹപ്രവാസം വാർദ്ധക്യം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സ്വനിധി പദ്ധതി, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നൽകുന്ന സ്വാതന്ത്ര്യദിന സന്ദേശം, 9:30 രാഷ്ട്രപതി ശ്രീമതി ദ്രൌപദി മുർമു രാഷ്ട്രത്തോട് നടത്തുന്ന പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷ, തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ, 10 മണിക്ക് സംഗീത സാധകം, പഠിപ്പിക്കുന്നത് ഡോക്ടർ B സിന്ധു, പഠിക്കുന്നത് ശ്രീപ്രിയ. 10:30 ഇംഗ്ലീഷ് പരിപാടി, ഇന്ത്യ സെലിബ്രേറ്റ്സ് 80th ഇൻഡിപെൻഡൻസ് ഡേ, പ്രൊഫസർ വി കാർത്തികേയൻ നായർ സംസാരിക്കുന്നു. 10:45 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് സുഭാഷിതം, നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾ ഡൽഹിയറിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം, ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷമലരി, വൈലോപ്പിള്ളിയുടെ സ്വാതന്ത്ര്യദിനത്തിൽ എന്ന കവിത ആലാപനം രവിശങ്കർ. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 30-ാം ദിവസം, കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മണിക്ക് 80-ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം ഡൽഹിയറിലെ. തുടർന്ന് മലയാളത്തിൽ വാർത്തകൾ. തുടർന്ന് റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 110-ാം ഭാഗം. 11 മണിക്ക് ഗാനകൈരളി, മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി, MD രാമദാസൻ കൃതികൾ 3-ാം അധ്യായം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, തലച്ചോറിലെ അണുബാധ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആശിഷ് വിജയരാഘവൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് രഞ്ജിനി, 2:15 തുടർ നാടകം വേനൽമഴ 10-ാം ഭാഗം, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം N വാസുദേവ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3 മണിക്ക് കൂട്ടുകാരി, സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മയും പങ്കുവയ്ക്കുന്ന ജീവിതത്തിന്റെ കരുത്തുറ്റ അനുഭവങ്ങൾ അവസാന ഭാഗം. 3:30, 4:30 ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് വെള്ളി വെളിച്ചം, 4:40 പാട്ടുകളം ഉമ്മന്നൂർ മനോജ് കുമാർ അവതരിപ്പിക്കുന്ന അഷ്ടപതി, 5 മണിക്ക് സംസ്കൃതം പരിപാടി, സ്വാതന്ത്ര്യസ്യ അമൃതകാലേ നാഗരീകസ്യ ദായിത്വം ഹരികൃഷ്ണൻ നടത്തുന്ന പ്രഭാഷണം, 5:20 അധ്യാത്മ രാമായണ പാരായണം 30-ാം ദിവസം, കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്, 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 5:45 അപർണ ആർപ്പാടിയ ഭക്തിഗാനങ്ങൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സ്കീം, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി, 6:50 കിസാൻ വാണി തേനീച്ച കൃഷിയും കീടരോഗ പരിപാലനവും ഡോക്ടർ അമൃത VS അഭിമുഖം, തുടർന്ന് മണ്ണ് പരിശോധനയ്ക്ക് മണ്ണ് സാമ്പിൾ എങ്ങനെ ശേഖരിക്കാം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോളവിലെ നിലവാരം, 7:25 വാർത്തകൾ, 7:35 തലസ്ഥാനത്തും വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളുടെ റിപ്പോർട്ട്, തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ, 8:15 പാർലമെന്റ് നടപടികളുടെ വാരാന്ത്യാവലോകനം ഡൽഹിയിലെ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, ഹോക്കി ലോകകപ്പിന്റെ കിരീട പോരെ പ്രത്യേക പരിപാടി, രചന അച്യുത് വിമൽ, 9:30 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന്റെ മലയാള പരിഭാഷ, തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ, 11 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ സുനൈൻ ഖാൻ സിത്താറിൽ വായിച്ച പരിപാടിയുടെ ശബ്ദലേഖനം, 12 മണി മുതൽ FM ഗോൾ ഡൽഹിയിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°.

0: പിഎം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് pmjdy.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 1,98,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
0: പിഎം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
3: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ.

0: President Draupadi Murmu will address the nation this evening on the eve of 80th Independence Day. The address will be broadcast at 7 p.m. on the entire national network of Akashvani. It will also be telecast on all channels of Doordarshan, first in Hindi and then in English. This will be followed by the telecast in regional languages on the regional channels of Doordarshan. Akashvani will broadcast the regional language versions of the address at 9:30 p.m. on its respective regional networks. The nation will celebrate the 80th Independence Day tomorrow. Prime Minister Narendra Modi will lead the celebrations from the iconic Red Fort in Delhi. Flower petals will be showered at the venue by two Mi-17 helicopters of the Indian Air Force. The unfurling of the national flag will be synchronized with the 21-gun salute. After the showering of flower petals, the Prime Minister will address the nation from the ramparts of the Red Fort. The grand event is set to commemorate 150 years of the enduring legacy of the national song Vande Mataram and celebrate the energy, aspirations and pivotal contribution of Yuva Shakti in driving India's journey towards Viksit Bharat by 2047. For the first time, Vande Mataram will be rendered during the celebrations at the Red Fort. Services of the Delhi Metro will commence from all terminal stations across its network at 4 a.m. tomorrow on the Independence Day to facilitate the movement of special guests, invitees and the general public. The services will operate at a 30-minute frequency on all lines until the commencement of regular revenue services as per the scheduled timetable for the day. Today is Partition Horrors Remembrance Day. Prime Minister Narendra Modi, Home Minister Amit Shah and Defence Minister Rajnath Singh have paid homage to all those who lost their lives in the partition and to those who struggled against the atrocities on Partition Horrors Remembrance Day. In a social media post, Mr. Modi termed the partition as a moment in history that tore apart several lives, where families were uprooted, loved ones were lost and immense suffering was endured. He also wished that the day deepens everyone's resolve to preserve harmony and brotherhood in the country and work collectively towards building a Viksit Bharat. 21 officials of the Central Bureau of Investigation, CBI, have been honoured with President's Medal for Distinguished Service and Medal for Meritorious Service on the occasion of Independence Day this year. President's Medal for Distinguished Service have been awarded to 6 officials. President Draupadi Murmu today interacted with a group of artists from IGRMS Bhopal South Central Zone Cultural Centre and Sangeet Natak Academy at the Rashtrapati Bhavan. In a social media post, the President noted that the artefacts of these artists will be showcased at the Independence Day reception at the Rashtrapati Bhavan tomorrow. In Jammu and Kashmir, one village defence guard VDG member was killed and another critically injured after a fellow VDG member allegedly opened fire on them following a scuffle in Udhampur district today. The incident took place in remote Pancheri area when the VDG members were heading for Damnot police post. The injured person was shifted to hospital while a police party rushed to the scene immediately after getting the information. Efforts are on to arrest the accused. India has dispatched the first tranche of the 20 metric ton relief supplies to Colombia to support the ongoing post-earthquake recovery efforts. In a social media post, External Affairs Minister Dr. S. Jayashankar said, the assistance includes medicines and medical equipment, temporary shelter and hygiene support, and other essential items needed in the aftermath of the disaster. He noted that India stands in solidarity with the people of Colombia during these difficult times. In Orissa, 2 days of incessant rain have triggered a fresh flood threat in the northern parts of the state, with several rivers swelling rapidly and crossing danger levels. Our correspondent reports the flood situation is grim in several parts of northern Orissa. Flood water is spreading into low-lying areas, roads are submerged and swollen rivers are cutting off connectivity. Meanwhile, IMD has issued an orange alert for heavy to very heavy rain today in Chhattisgarh, East Madhya Pradesh, Himachal Pradesh, Jharkhand, Uttar Pradesh and Uttarakhand. Heavy rain is also likely in northern states including Delhi, West Madhya Pradesh, Madhya Maharashtra, Vidarbha, Odisha, among others. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
2: പിതൃമോക്ഷ പുണ്യം തേടി ബലിതർപ്പണം നടത്തി ഭക്തർ. തിരുവനന്തപുരം ജില്ലയിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും ആയിരക്കണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിന് എത്തിയത്. കർക്കടക വാവുബലിയോടനുബന്ധിച്ച് പുലർച്ചെ 2 മണിക്ക് ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുവല്ലം പരശുരാമക്ഷേത്രം, അരുവിപ്പുറം ശിവക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലുമെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് അധികൃതർ ഒരുക്കിയിരുന്നത്. പ്രധാന ക്ഷേത്രങ്ങൾക്ക് പുറമേ നാട്ടിൻപുറങ്ങളിലെ ആറുകളിലും കുളങ്ങളിലും വീടുകളിലും ഭക്തർ ബലിതർപ്പണം നടത്തി. പോലീസിന്റെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടൊപ്പം KSRTC, നാവികസേന, ലൈഫ് ഗാർഡ്, ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ആംബുലൻസ്, അഗ്നിശമന സേന, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനവും ഭക്തർക്ക് ഏറെ സഹായകരമായി. ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് ജില്ലയിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പോലീസ് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്തെ വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന സിറ്റിംഗിൽ 135 പരാതികൾ പരിഗണിച്ചു. ഇതിൽ 34 പരിഹരിച്ചു. 18 റിപ്പോർട്ട് തേടി. 4 പരാതികൾ കൗൺസിലിംഗിന് വിട്ടു. 3 പരാതികൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറി. ശേഷിക്കുന്ന പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. കേരള പ്രവാസി കമ്മീഷൻ തിരുവനന്തപുരത്ത് നടത്തിയ അദാലത്തിൽ 67 കേസുകൾ പരിഗണിച്ചു. ഇതിൽ 20 പുതിയ പരാതികളായിരുന്നു. 47 പേർ അദാലത്തിൽ ഹാജരായി. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ്, സെക്രട്ടറി ആർ ജയകുമാർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. പ്രവാസി കമ്മീഷൻ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. പാങ്ങോട് ആർമി പബ്ലിക് സ്കൂളിന്റെ 2026-27 അധ്യയന വർഷത്തെ സ്ഥാനാരോഹണ ചടങ്ങും അക്കാദമിക് ടോപ്പർ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവിയും ആർമി പബ്ലിക് സ്കൂൾ ചെയർമാനുമായ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച അദ്ദേഹം അക്കാദമിക് ടോപ്പർമാരുടെ മികച്ച നേട്ടങ്ങൾക്ക് അവരെ അഭിനന്ദിച്ചു. ആർമി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ജയശങ്കർ പ്രസാദും ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം പേരൂർക്കട സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ, വനിതാ ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ 240 റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പേരൂർക്കട SAP പരേഡ് ഗ്രൗണ്ടിൽ നടന്ന സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. SAPയിലെ 111 വനിതാ ബറ്റാലിയനിലെ 129 റിക്രൂട്ട് സേനാംഗങ്ങളുമാണ് പരേഡിൽ പങ്കെടുത്തത്. ചടങ്ങിൽ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ആഭ്യന്തരമന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്ര കമ്മീഷൻ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന അദാലത്തിൽ 138 പരാതികൾ തീർപ്പാക്കി. ആകെ 163 പരാതികളാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ പരാതികൾ തിരുവനന്തപുരം ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തത്. തീർപ്പാക്കാനുള്ള പരാതികളിൽ ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് റിപ്പോർട്ട് തേടിയ ശേഷം കമ്മീഷൻ ഓഫീസിൽ വച്ച് പരിഹരിക്കും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

രാത്രി 10:30 ഇംഗ്ലീഷ് പരിപാടിയിൽ ഇന്ത്യ സെലിബ്രേറ്റ്സ് 80th ഇൻഡിപെൻഡൻസ് ഡേ. പ്രൊഫസർ വി. കാർത്തികേയൻ നായർ സംസാരിക്കുന്നു.

നാളെ രാവിലെ 7 മണിക്ക് 80-ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം ഡൽഹി റിലേ.

നാളെ രാത്രി 7:35 തലസ്ഥാനത്തും വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളുടെ റിപ്പോർട്ട്. തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ. രാത്രി 9:30 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന്റെ മലയാള പരിഭാഷ.

ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ മല്ലിക വേണുകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ മരണതാണ്ഡവം, ചിത്രശലഭത്തോട്. തുടർന്ന് ഷാജി വിൽസൺ എഴുതി അവതരിപ്പിക്കുന്ന കഥ തണൽമരങ്ങൾ, കവലയൂർ വിജയകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ വിരഹപ്രവാസം, വാർദ്ധക്യം എന്നിവ.

നാളെ രാവിലെ 6:15 മലയാള മനോരമ അധ്യാത്മരാമായണ പാരായണം 30-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 6 മണി കഴിഞ്ഞ് 19:55. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. രാഷ്ട്രപതിഃ പദാസീനാ ദ്രൗപദീ മുർമുഃ അശീതിതമ സ്വതന്ത്രതാദിവസസ്യ പൂർവസന്ധ്യായാം അദ്യ രാഷ്ട്രം സംബോധയിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ ദില്ല്യാഃ രക്തദുർഗാത് സ്വാതന്ത്ര്യദിവസാവസരെ രാഷ്ട്രസ്യ നേതൃത്വം കരിഷ്യതി. അദ്യ വിഭജന വിഭീഷിക്കാ സ്മരണ ദിവസഃ ആചര്യത്തെ. പ്രധാനമന്ത്രി ഗൃഹമന്ത്രി രക്ഷാമന്ത്രി ച വിഭജനസ്യ സമയെ പ്രാണത്യാഗം കൃതവദ്ഭ്യഃ സർവേഭ്യഃ ശ്രദ്ധാഞ്ജലിം അർപ്പയന്തി. ഭൂകമ്പാനന്തരം സഹായോദ്ധാരാർത്ഥം ക്രിയമാണാൻ പ്രയത്നാൻ സമർത്ഥനായ ഭാരതം കൊളംബിയദേശം പ്രതി 20 മെട്രിക് ടൺമിതം സഹായ സാമഗ്രീണാം പ്രഥമം ഖണ്ഡം പ്രേഷയതി. അപ്പി ച അദ്യ ഛത്തീസ്ഗഢ രാജ്യേ പൂർവിമധ്യപ്രദേശേ ഹിമാചലപ്രദേശേ ജാർഖണ്ഡേ ഉത്തരപ്രദേശേ ഉത്തരാഖണ്ഡേ ച അത്യധികവൃഷ്ടേ സഞ്ചേതന പ്രസാരിതാ അസ്തി. अथ वार्ताः विस्तरेण. अशीतितमे स्वतंत्रता दिवसावसरे अद्य राष्ट्रपति पदासीना द्रौपदी मुर्मुः राष्ट्राय स्वकीयं संदेशं प्रदास्यति. राष्ट्रपतेः एतत् संबोधनं सायं 7 वादने आकाशवाण्याः समग्रे राष्ट्रीय संजाले प्रसारयिष्यते. एतदतिरिच्य दूरदर्शनस्य सर्वासु वाहिनीषु प्रथमं हिन्दीभाषायां ततः आंग्लभाषायां च अस्य प्रसारणं भविष्यति. ദൂരദർശനെ ഹിന്ദി ആംഗ്ലരൂപയോ പ്രസാരണാത് പരം അസ്യ ക്ഷേത്രീയ ഭാഷാ സംസ്കരണാനി ദൂരദർശനസ്യ ക്ഷേത്രീയ വാഹിനീഷു പ്രസാരയിഷ്യന്തേ. അവധേയമിദം യത് ആകാശവാണ്യാ അപി സംബോധനസ്യ ക്ഷേത്രീയ ഭാഷാ സംസ്കരണാനി രാത്രൌ 9:30 സ്വകീയേഷു ക്ഷേത്രീയ പ്രസാരണ കേന്ദ്രേഷു പ്രസാര്യതേ. ശ്വഃ രാഷ്ട്രേ അശീതിതമഃ സ്വതന്ത്രതാ ദിവസഃ ആചര്യതേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവദില്ല്യാഃ രക്തദുർഗാത് ഉത്സവസ്യ നേതൃത്വം വിധാഷ്യതി. ഭാരതീയ വായുസേനയാഃ MI-17 ഇതി ദ്വേ ഉദഗ്ര വിമാനയാനേ അസ്മിന് സ്ഥലെ പുഷ്പവൃഷ്ടിം കരിഷ്യതഃ. രാഷ്ട്രധ്വജാരോഹണം 21 ഗൺ സാല്യൂട്ട് ഇത്യനേന സഹ ഭവിഷ്യതി. പുഷ്പവൃഷ്ടേഃ അനന്തരം പ്രധാനമന്ത്രി രക്തദുർഗസ്യ പ്രാകാരാത് രാഷ്ട്രം അഭിസംബോധയിഷ്യതി. അയം ഭവ്യോത്സവ രാഷ്ട്രീയഗീതസ്യ വന്ദേമാതരം ഇത്യസ്യ സാർധൈകശതവർഷാണാം ചിരസ്ഥായി പരമ്പരായാഃ സ്മരണാർത്ഥം 47,2000 വികസിത ഭാരതം പ്രതി ഭാരതസ്യ യാത്രാം അഗ്രേ നേതും യുവശക്തേഃ ഊർജായാഃ ആകാംക്ഷായാഃ മഹത്വപൂർണ യോഗദാനസ്യ ച ഉത്സവാർത്ഥം നിർധാരിതഃ അസ്തി. പ്രഥമവാരം രക്തദുർഗസ്യ ഉത്സവേഷു വന്ദേമാതരം ഇത്യസ്യ ഗായനം ഭവിഷ്യതി. ദില്ലിനഗരസ്യ രക്തദുർഗസ്യ അശീതിതമ സ്വതന്ത്രതാ ദിവസസ്യ സമാരോഹേ സമ്മിലിതും സർവകാരേണ ദില്ലി NCR ക്ഷേത്രാത് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനായാഃ 100 യാവത് ലാഭാർത്ഥയഃ വിശിഷ്ടാതിഥിരൂപേണ ആമന്ത്രിതാഃ. സൂക്ഷ്മ ലഘുമധ്യമ ഉദ്യമ മന്ത്രാലയഃ സൂചിതവാൻ യത് ലാഭാർത്ഥിഭ്യഃ തേഷാം സമ്മാനായ പ്രശംസായൈ ച പ്രതീകത്വേന സ്മൃതിചിഹ്നാനി അപി പ്രദീയന്തേ. തദനന്തരം അദ്യ MSME മന്ത്രാലയസ്യ അധികാരിഭിഃ സഹ സംവാദോപി ഭവിഷ്യതി. സ്വതന്ത്രതാ ദിവസാവസരെ ദില്ലി മെട്രോ സേവാഃ സർവേഷാം കൃതേ അന്തിമസ്ഥാനകേഭ്യഃ പ്രാതഃ 4 വാദനതഃ ഏവ പ്രാരപ്സ്യന്തേ. ദില്ലി മെട്രോ നിഗമേന നിഗദിതം യത് നിർണയ സ്വതന്ത്രതാ ദിവസ സമാരോഹെ സഹഭാഗിതായൈ ആഗച്ഛതാം വിശേഷാതിഥീനാം ആമന്ത്രിതാനാം സാമാന്യ ജനസമൂഹസ്യ ച സുഗമ ഗമനാഗമനായ ഗൃഹീതഃ. നിഗമേന സ്പഷ്ടീകൃതം യത് നിയമിത സാരണ്യാഃ അനുസാരം സാമാന്യ സേവായാഃ പ്രാരംഭാത് പൂർവം 30 നിമേഷാണാം അന്തരാലേന യാനാനി ഉപലബ്ധാനി ഭവിഷ്യന്തി. രാഷ്ട്രപതിഃ ദ്രൗപദീ മുർമുഃ അദ്യ രാഷ്ട്രപതിഭവനെ ഭോപാലനഗരസ്യ IGRMS ദക്ഷിണമധ്യ ക്ഷേത്ര സാംസ്കൃതിക കേന്ദ്രസ്യ സംഗീതനാടക അക്കാദമ്യാഃ ച കലാവിദാം സമൂഹേന സഹ വാർത്താലാപം അകരോത്. सामाजिकान्तर्जालीये लेखे राष्ट्रपतिः अलिखत् यत् एतेषां कलाकाराणां कलाकृतयः श्वः राष्ट्रपतिभवने स्वातन्त्र्य दिवसावसरे प्रदर्श्यन्ते। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले डब्ल्यू

എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറില്ല. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾക്ക് കേരളത്തിൽ നിന്നുള്ള 11 പേർ അർഹരായി. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ SP ശശിധരന്. ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ള കേരള പോലീസിന്റെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബംഗളൂരുവിന് സമീപം 2 പേർ മരിക്കാനിടയായ KSRTC അപകടത്തിൽ ബസിനു നേരെ മുട്ടയേറുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ കേരള ഫ്ളഡ് റെസീലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും.
5: ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുന്നതിന് പുറമെ വന്ദേ മാതരത്തിന്റെ മാതൃകയിൽ പുഷ്പാലങ്കാരവും ഒരുക്കും. വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള 5,000 പ്രത്യേക അതിഥികൾ ചുവപ്പുകോട്ടയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. കരകൌശല വിദഗ്ധർ, വനിതാ സംരംഭകർ, തെരുവ് കച്ചവടക്കാർ, ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർ അതിഥികളിൽ ഉൾപ്പെടുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ സുരക്ഷ കർശനമാക്കി. 15,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതിന് പുറമെ CCTV നിരീക്ഷണവും കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തും. നിയമസഭാ അങ്കണത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ദേശീയ നേതാക്കളുടെ പ്രതിമകളിൽ സ്പീക്കർ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പ്രമുഖർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആശംസാ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. ജനാധിപത്യവും രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. മാനവികതയും സാഹോദര്യവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആശംസിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ നാളെ കൊച്ചി നേവൽ ബേസിലെ INS ഗരുഡ ഹാംഗറിൽ സൈനിക പരേഡ് നടക്കും. ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന പരേഡ് വീക്ഷിക്കും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി മാഹി കോളേജ് ഗ്രൌണ്ടിൽ നാളെ രാവിലെ 9 പുതുച്ചേരി പൊതുവിതരണ വകുപ്പ് മന്ത്രി ശിവകൊളുന്ത് ദേശീയ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സെറിമോണിയൽ പരേഡിൽ മാഹി പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, പുതുച്ചേരി ഹോംഗാർഡ്സ്, NCC തുടങ്ങിയ സേനാവിഭാഗങ്ങളോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്ന് രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 വരെയാണ് പരിപാടി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും SP എസ് ശശിധരന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡലുകൾക്ക് IG രജ്പാൽ മീണ, SP മാരായ ബിനു ആർ പിള്ള, ഉജ്ജ്വൽ കുമാർ, DYSP മാരായ രവികുമാർ, സുരേഷ് ബാബു, SI ജ്യോതിഷ് കുമാർ എന്നിവർ അർഹരായി. ഫയർഫോഴ്സ് ASTO മാരായ രാജേന്ദ്രൻ നായർ, സെബാസ്റ്റ്യൻ ജോസഫ്, ജയിൽ വകുപ്പ് അസിസ്റ്റന്റ് സൂപ്രണ്ട് സുനിൽ കുമാർ, പ്രിസൺ ഓഫീസർ മോഹൻദാസ് എന്നിവരും സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലുകൾ സ്വന്തമാക്കി. ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ള കേരള പോലീസിന്റെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. പോലീസിനെക്കുറിച്ചുള്ള കാലങ്ങളായുള്ള ഭയം മാറ്റി പോലീസ് സുഹൃത്തും സഹായിയുമാണെന്ന വിശ്വാസം ജനങ്ങളിൽ വളർത്തിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലെത്തുന്ന പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികൾ തുടങ്ങി എല്ലാവരോടും ഉദ്യോഗസ്ഥർ സൌമ്യതയോടെയും സ്നേഹത്തോടെയും പെരുമാറണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. KSRTC സൂപ്പർ ഡീലക്സ് ബസ്സിന് നേരെ ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേയിൽ ബിടതിക്ക് സമീപം മുട്ടയേറുണ്ടായ സംഭവത്തിൽ KSRTC കർണാടക പോലീസിന് പരാതി നൽകിയതായി ഗതാഗത മന്ത്രി CP ജോൺ. വിഷയം ഗൌരവകരമായി പരിഗണിക്കുമെന്നും കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോയ KSRTC സൂപ്പർ ഡീലക്സ് ബസ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സംഭവത്തിൽ മുട്ടയേറ് ഉണ്ടായോ എന്ന് അന്വേഷിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.
6: നമ്മുടെ ഓഫീസർമാരവിടെ സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും മുട്ട എറിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പൊ നമുക്ക് മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ കിട്ടുന്നത്. ഞങ്ങളും വളരെ സീരിയസ് ആണ് ആ വിഷയത്തിൽ. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ FIR ഇട്ട് അന്വേഷണങ്ങൾ നടത്തും. ബാംഗ്ലൂരിൽ രണ്ടുപേര് മരിച്ചില്ലേ, ആ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വല്ല ഇടപെടലും ഏറുകളും ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്.
4: സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കൊണ്ടുണ്ടാകുന്ന മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ കേരള ഫ്ളഡ് റെസീലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായി IIT റൂർക്കി, IIT പാലക്കാട്, IIT കോട്ടയം എന്നിവിടങ്ങളിലെ വിദഗ്ധർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള മികച്ച പ്രളയ പ്രതിരോധ സംവിധാനം സംബന്ധിച്ച സമഗ്ര രൂപരേഖ വിദഗ്ധ സംഘം മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തിങ്കളാഴ്ച രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. August 21 നട അടയ്ക്കുക. പമ്പയിലേക്ക് വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി KSRTC അറിയിച്ചു. തൃശൂർ പൂച്ചട്ടി ഭവൻസ് വിദ്യാമന്ദിറിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ അധ്യക്ഷത വഹിക്കും. ഓണാവധിയിലെ തിരക്ക് പരിഗണിച്ച് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ ബസ് സർവീസ് അനുവദിച്ചു. KC വേണുഗോപാൽ MP നിർദ്ദേശം പരിഗണിച്ചാണ് കേരളത്തിലേക്ക് ഈ മാസം 21 മുതൽ 25 വരെ 150 ബസ് സർവീസ് അനുവദിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചത്. കർണാടകയിലേക്കുള്ള മടക്ക സർവീസുകൾ 27 മുതൽ 30 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ഓണം സ്പെഷ്യൽ ട്രെയിനുകൾ സംസ്ഥാനത്തേക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ചർച്ച നടത്തിയതായും ശ്രീ KC വേണുഗോപാൽ അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് 1 രൂപയ്ക്ക് പുതിയ സിം നൽകുന്ന ഫ്രീഡം പ്ലാൻ അവതരിപ്പിച്ചതായി BSNL. ഓണത്തോടനുബന്ധിച്ച് 4 പുതിയ പ്ലാനുകളും വിവിധ വിഭാഗങ്ങളിലായി അവതരിപ്പിക്കുമെന്നും BSNL ചീഫ് ജനറൽ മാനേജർ R സജികുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾക്ക് കേരളത്തിൽ നിന്നുള്ള 11 പേർ അർഹരായി. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ SP ശശിധരന്. ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ള കേരള പോലീസിന്റെ

മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബംഗളൂരുവിന് സമീപം രണ്ടുപേർ മരിക്കാനിടയായ KSRTC അപകടത്തിൽ ബസിനു നേരെ മുട്ടയറുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ കേരള ഫ്ളഡ് റെസീലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. നമ്മുടെ ഭാരതം, നമ്മുടെ അഭിമാനം. സ്വാതന്ത്ര്യത്തിന്റെ 79 വർഷങ്ങൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം സുവർണ. രാഷ്ട്രം നാളെ 80th സ്വാതന്ത്ര്യദിനം അത്യുത്സാഹപൂർവ്വം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം ഒരു അവകാശം മാത്രമല്ല, ഓരോ തലമുറയും കാത്തുസൂക്ഷിക്കേണ്ട വിശുദ്ധമായ ഉത്തരവാദിത്തമാണ് എന്ന മഹത്തായ സന്ദേശത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ചരിത്രം കുറിച്ച തീക്ഷ്ണമായ പോരാട്ടങ്ങളിലൂടെയും അസംഖ്യം ദേശസ്നേഹികളുടെ ആത്മത്യാഗങ്ങളിലൂടെയും നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം പുതുതലമുറയ്ക്ക് കൈമാറുന്ന ദേശീയോത്സവ ദിനമാണ് August 15. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കുന്ന ദിവസം. അഹിംസയുടെയും സത്യഗ്രഹത്തിന്റെയും കരുത്തിൽ ജനമനസ്സുകളെ ഏകോപിപ്പിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മുതൽ ധീരവിപ്ലവകാരികളും സാധാരണ ജനങ്ങളും വരെ സ്വാതന്ത്ര്യസമരത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു. അവരുടെ ത്യാഗത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും ഫലമായാണ് 1947 August 15 ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായി ലോകവേദിയിൽ ഉദയം ചെയ്തത്. അതുകൊണ്ടുതന്നെ സ്വാതന്ത്ര്യദിനം ആഘോഷത്തിന്റെ ദിനം മാത്രമല്ല, കൃതജ്ഞതയുടെയും ആത്മപരിശോധനയുടെയും ദേശീയ പ്രതിജ്ഞയുടെയും ദിനം കൂടിയാണ്. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തിന് മുൻഗണന നൽകുന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. സ്വാതന്ത്ര്യസമരത്തിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനമേകിയ ദേശീയഗീതത്തെയും അതിന്റെ മഹത്തായ പാരമ്പര്യത്തെയും ആദരിക്കുന്നു. അതോടൊപ്പം 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ യുവാക്കളുടെ പങ്കും യുവശക്തിയും തുല്യ പ്രാധാന്യത്തോടെ ആഘോഷിക്കും. സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെ ചരിത്രമുറങ്ങുന്ന ചുവപ്പുകോട്ടയുടെ കൊത്തളത്തിൽ ആദ്യമായി ദേശീയഗീതമായ വന്ദേമാതരം ആലപിക്കും. തുടർന്ന് ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതോടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമാകും. സായുധസേനയുടെ ആദരവും ദേശഭക്തി ഗാനങ്ങളും സാംസ്കാരിക പരിപാടികളും ചേർന്ന് രാജ്യസ്നേഹത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രൌഢോജ്വലമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. പ്രധാനമന്ത്രി ചുവപ്പുകോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തി അഭിവാദ്യം അർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ആർമി ബാൻഡ് മീട്ടുന്ന വന്ദേമാതരത്തിന്റെ ഈണത്തിനൊപ്പം ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചേർന്ന് ദേശീയ ഗീതം ആലപിക്കും. അതിനുശേഷമാണ് ദേശീയ ഗാനാലാപനം. വ്യോമസേനയുടെ 2 MI-17 ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തും. ഇതിലൊരു ഹെലികോപ്റ്റർ ദേശീയ പതാകയും മറ്റൊന്ന് വന്ദേമാതരത്തിന്റെ 150th വാർഷികം കുറിക്കുന്ന പ്രത്യേക ബാനറും വഹിക്കും. പുഷ്പവൃഷ്ടിക്ക് ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം NCC കേഡറ്റുകളും മൈ ഭാരത് വോളണ്ടിയർമാരും ചേർന്ന് ദേശീയ ഗീതമായ വന്ദേമാതരവും തുടർന്ന് ദേശീയ ഗാനവും ആലപിക്കും. ഇതോടൊപ്പം വ്യോമ പ്രദർശനവും പുഷ്പവൃഷ്ടിയും ചടങ്ങ് വർണ്ണാഭമാക്കും. വന്ദേമാതരം പ്രമേയമാക്കിയുള്ള പുഷ്പാലങ്കാരങ്ങളാൽ കൊത്തളങ്ങൾ ശോഭിക്കും. ജ്ഞാനപഥിൽ 2500 വരുന്ന NCC കേഡറ്റുകളും മൈ ഭാരത് വോളണ്ടിയർമാരും വന്ദേമാതരം എന്ന രൂപത്തിൽ അണിനിരക്കും. 2047 ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ യുവശക്തി എന്നതാണ് ആഘോഷങ്ങളുടെ രണ്ടാമത്തെ പ്രധാന പ്രമേയം. 2026 അന്താരാഷ്ട്ര ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ മെഡൽ നേടിയ 19 വിദ്യാർത്ഥികളെ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചിട്ടുണ്ട്. ഇവർക്കൊപ്പം യുവ സംരംഭകർ, PM ഇന്റേൺഷിപ്പ് പദ്ധതിയിലെ ഇന്റേണുകൾ, സ്റ്റാർട്ടപ്പുകൾ, PM കൌശൽ വികാസ് യോജന ട്രെയിനികൾ, മൈ ഭാരത് വോളണ്ടിയർമാർ, വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. മത്സരങ്ങളിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 500 ഡൽഹി സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളും ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി സംഭാവന നൽകിയ വിവിധ വിഭാഗങ്ങളെയും ആഘോഷങ്ങളിൽ ആദരിക്കും. വിവിധ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുകയും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുകയും ചെയ്യുന്ന 5000 വിശിഷ്ട വ്യക്തികൾക്ക് ആഘോഷ പരിപാടികളിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. PM മുദ്രാ പദ്ധതിയിലൂടെ വളർന്ന വനിതാ സംരംഭകർ, ശാസ്ത്രജ്ഞർ, നവീന ആശയക്കാർ, ഭാരത് ടാക്സി സാരഥികൾ, PM സൂര്യഘർ, വിശ്വകർമ്മ, ശ്രം യോഗി മാൻധൻ, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതികളുടെ ഗുണഭോക്താക്കൾ,
കർഷകർ, അന്താരാഷ്ട്ര യോഗ ദിന വോളണ്ടിയർമാർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു.

0: വിവിധ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച് 1500-ൽ അധികം ക്ഷണിതാക്കൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. മറ്റുള്ളവരുടെ ജീവിത സ്വപ്നം പൂവണിയാൻ രാപ്പകലില്ലാതെ പ്രയത്നിക്കുന്ന നിശബ്ദ സേവകരും ഇത്തവണത്തെ പ്രത്യേക അതിഥികളുടെ പട്ടികയിലുണ്ട്. കേരളത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റു വിഭാഗങ്ങളുടെയും പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിക്കും. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്നതിനൊപ്പം പൊതുജന പങ്കാളിത്തത്തിലൂടെ ദേശീയ ബോധവും അഭിമാനവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഓഗസ്റ്റ് 9 ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ഇന്ത്യൻ വ്യോമസേന ബാൻഡ് സംഗീത പരിപാടി അവതരിപ്പിച്ചു. ദേശഭക്തിഗാനങ്ങളും ഹൃദയസ്പർശിയായ ഈണങ്ങളും കോർത്തിണക്കിയ മനോഹര സംഗീത വിരുന്ന് പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവമായി. വീടുകളിൽ ദേശീയ പതാക ഉയർത്താൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന ബഹുജന പ്രസ്ഥാനമായ ഹർ ഘർ തിരംഗ രാജ്യമെമ്പാടും ആവേശപൂർവ്വം പുരോഗമിക്കുന്നു. അനേകം ദേശസ്നേഹികളുടെ ആത്മത്യാഗത്തിന്റെയും അക്ഷീണ പോരാട്ടത്തിന്റെയും ഫലമായി ഇന്ത്യ നേടിയെടുത്ത അമൂല്യ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം ഓരോ തലമുറയിലേക്കും പകർന്നു നൽകാൻ ലക്ഷ്യമിട്ട ജനകീയ സംരംഭമാണിത്. രാജ്യത്തിനായി എപ്പോഴും മികച്ച സംഭാവനകൾ നൽകാൻ ദേശീയ പതാക നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വന്ദേമാതരത്തിന്റെ 180-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ അതിനായി സമർപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഓഗസ്റ്റ് 9 തുടങ്ങി 17 വരെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തി അഭിമാനപൂർവ്വമാണ് ഹർ ഘർ തിരംഗയിൽ പങ്കാളികളാകുന്നത്. പതാക ഉയർത്തിയ ശേഷമുള്ള പ്രൌഢോജ്വലമായ ചിത്രങ്ങളും സെൽഫികളും ഹർ ഘർ തിരംഗ .com എന്ന വെബ്സൈറ്റിൽ പങ്കുവച്ച് സർട്ടിഫിക്കറ്റുകൾ നേടാവുന്നതാണ്. പ്രചാരണത്തിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ൽ അധികം ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കും. ഹർ ഘർ തിരംഗയുടെ ഭാഗമായി സൂര്യപദ് തിരംഗ എന്ന പുതിയ മുൻനിര സംരംഭത്തിന് തുടക്കമിട്ടു. ലോകമെമ്പാടുമായി പ്രതീകാത്മക തിരംഗ ഡിജിറ്റൽ റിലേ ആയിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കിഴക്കൻ രാജ്യങ്ങളിലെ ആദ്യ സൂര്യോദയത്തോടെ ആരംഭിക്കുന്ന റിലേ പടിഞ്ഞാറോട്ട് തുടരും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ പകൽ വെളിച്ചത്തിന്റെ പാത പിന്തുടർന്ന് ക്രമത്തിൽ ദേശീയ പതാക ഉയർത്തും. ഓഗസ്റ്റ് 15 ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഫിജിയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന റിലേ പടിഞ്ഞാറ് സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ സമാപിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെയും നയതന്ത്ര കാര്യാലയങ്ങളുടെയും പങ്കാളിത്തം ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ദേശീയ പതാക ഉയർത്തുക എന്നത് ഒരു ചടങ്ങ് മാത്രമല്ല, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെ സ്മരിക്കുകയും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്ന മഹത്തായ പ്രവർത്തനമാണ്. ഭാഷയുടെയും മതത്തിന്റെയും സംസ്കാരത്തിന്റെയും വൈവിധ്യങ്ങൾക്കിടയിലും ഒരൊറ്റ രാഷ്ട്രം എന്ന ബോധം വളർത്താൻ ഈ സംരംഭം സഹായിക്കുന്നു. ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിൽ നടന്ന തിരംഗ റാലിയിൽ 1200 മീറ്റർ നീളമുള്ള കൂറ്റൻ ദേശീയ പതാക പ്രധാന ആകർഷണമായി. കേന്ദ്ര യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടൽ വഴി സംഘടിപ്പിക്കുന്ന നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് പുരോഗമിക്കുന്നു. ഈ ക്വിസിൽ ഓഗസ്റ്റ് 15 വരെ പൌരന്മാർക്ക് പങ്കാളികളാകാം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ വിഭജനകാലത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളും പലായനങ്ങളും അനുസ്മരിക്കുന്നതിനായി ഇന്ന് രാജ്യമൊട്ടാകെ വിഭജന ഭീതി അനുസ്മരണ ദിനം ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഡോക്യുമെന്ററി പ്രദർശനം, അനുസ്മരണ ചടങ്ങുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജനങ്ങളുടെ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനമായി ആചരിക്കുമെന്ന് 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. രാഷ്ട്രം 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ശാസ്ത്രം, സാങ്കേതികവിദ്യ, ബഹിരാകാശം, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, ഡിജിറ്റൽ നവീകരണം തുടങ്ങി സമസ്ത മേഖലകളിലും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ച പ്രതാപത്തോടെയാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മഹത്തായ ആദർശങ്ങളെ ജീവിതത്തിൽ പകർത്താൻ ഓരോ പൌരനും പ്രതിജ്ഞാബദ്ധനാകേണ്ട സമയമാണിത്. സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം തലമുറകളിലേക്ക് പകർന്നു നൽകുകയും വികസിതവും സമത്വാധിഷ്ഠിതവും മാനവികതയിൽ അധിഷ്ഠിതവുമായ ഇന്ത്യയെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നതാകട്ടെ നമ്മുടെ പ്രതിജ്ഞ. സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം മനസ്സിലാക്കി രാജ്യത്തിന്റെ പുരോഗതിക്കും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കാമെന്ന് ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യുന്ന ഈ ദിനം ദേശസ്നേഹവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്ന മറക്കാനാവാത്ത അനുഭവമാണ്. അഭിമാനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എന്റെ രാജ്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധം ഓരോ ഹൃദയത്തിലും ജ്വലിക്കട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: ആകാശവാണി. ഇപ്പോൾ ദേശഭക്തി ഗാനങ്ങൾ. സ്വസ്ഥം ഗൃഹഭരണം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ചിറ്റൂർ ഗോപി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ആകാശവാണി അല്പസമയത്തിനകം സ്വാതന്ത്ര്യദിനത്തിൻ്റെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രത്തോടെ നടത്തുന്ന പ്രക്ഷേപണം കേൾക്കാം ഡൽഹിയിലെ.

ഇന്ന് രാത്രി 9:15 കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നൽകുന്ന സ്വാതന്ത്ര്യദിന സന്ദേശം കേൾക്കാം. ഇന്ന് രാത്രി 9:15.

നാളെ രാവിലെ 7 മണിക്ക് 80-ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം നാളെ രാവിലെ 7 മണിക്ക്.

എല്ലാ ഗ്രാമീണ വീടുകളിലും പൈപ്പ് വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. വീടുകൾക്ക് പുറമെ ഗ്രാമത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും ശുദ്ധജലം ഉറപ്പാക്കുന്നു. എല്ലാ സ്കൂളുകൾ, അംഗണവാടികൾ, ഗ്രാമപഞ്ചായത്ത് കെട്ടിടങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പൈപ്പ് കണക്ഷൻ നൽകാൻ ജൽ ജീവൻ മിഷൻ മുൻഗണന നൽകുന്നു. ഇത് കുട്ടികളുടെയും പൊതുജനങ്ങളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഈ സ്ഥാപനങ്ങളിൽ ശുദ്ധജലമെത്തുന്നതിലൂടെ ഗ്രാമത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് അടിത്തറയിടുന്നു. ഈ പദ്ധതിയിൽ ചേരുന്നതിന് നിങ്ങൾ ഗ്രാമപഞ്ചായത്തുമായോ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രാദേശിക ഓഫീസുമായോ ബന്ധപ്പെടുക.

നാളെ രാത്രി 7:35 തലസ്ഥാനത്തും വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളുടെ റിപ്പോർട്ട് നാളെ രാത്രി 7:35.

നാളെ രാത്രി 9:30 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന്റെ മലയാള പരിഭാഷ കേൾക്കാം നാളെ രാത്രി 9:30.

സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 80-ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി രാജ്യരക്ഷാ

0: രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആത്മനിർഭർ ഭാരത് അഭിയാൻ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെയും ദേശീയ സുരക്ഷയുടെയും അടിത്തറയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു.
1: आर्थिक अनुमानों के अनुसार भारत की विकास दर विश्व की औसत विकास दर के तुलना में दोगुनी से अधिक रहेगी. आत्मनिर्भर भारत अभियान से हमारी आर्थिक प्रगति और राष्ट्रीय सुरक्षा का आधार मजबूत हुआ है.
0: 2047-ഓടെ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിലാണ് ഇന്ത്യയെന്നും വികസനത്തിന്റെ ഫലങ്ങൾ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കുക എന്നത് രാജ്യത്തിന്റെ ദൃഢനിശ്ചയമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പദവിയിലും അവസരത്തിനുമുള്ള സമത്വവും അന്തസ്സും ഭരണഘടനയുടെ ഏറ്റവും വിലയേറിയ ആദർശങ്ങളിൽപ്പെട്ടവയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: പ്രതിഷ്ഠ ഓർ അവസര കി സമാനത തഥാ വ്യക്തി കി ഗരിമ ഹമാരെ സംവിധാൻ കെ പ്രമുഖ ആദർശ ആജ് സാധാരണ പൃഷ്ഠഭൂമി കെ ലോക് അനേക ക്ഷേത്ര അസാധാരണ യോഗദാൻ ദേ രഹേ ഹൈ. ഇസ്സേ മേരാ യേ വിശ്വാസ് ദൃഢ ഹോതാ ഹൈ കി ആജ് കെ ഭാരത് മേ ഹാർ വ്യക്തി ബഡേ സ്വപ്നേ ദേഖ് ഭീ സക്താ ഹൈ ഓർ ഉന്നേ പൂരാ ഭീ കർ സക്താ ഹൈ.
0: വിദ്യാർത്ഥികളാണ് ഇന്ത്യയുടെ ഭാവി രൂപകൽപ്പന ചെയ്യുന്നതെന്നും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും സംഭാവന നൽകണമെന്നും രാഷ്ട്രപതി പ്രസ്താവിച്ചു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. വിശദാംശങ്ങളിലേക്ക്.
2: ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുന്നതിനു പുറമെ വന്ദേ മാതരത്തിന്റെ മാതൃകയിൽ പുഷ്പാലങ്കാരവും ഒരുക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർഹർ തിരംഗയുടെ ഭാഗമായ തിരംഗായാത്രകളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്.
0: ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന 80-ാമത് സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പിഎം വിശ്വകർമ്മ പദ്ധതിയുടെ 100 ഗുണഭോക്താക്കളെ കേന്ദ്ര സർക്കാർ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചു. സമൂഹത്തിന്റെ നാനാതുറങ്ങളിൽ നിന്നുള്ള 5,000 പ്രത്യേക അതിഥികളെയാണ് ചടങ്ങിനായി ക്ഷണിച്ചിരിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പുറമെ പിഎം ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായ യുവജനങ്ങൾ, മുദ്രായോജനയുടെ ഗുണഭോക്താക്കളായ വനിതാ സംരംഭകർ, ശാസ്ത്രജ്ഞർ, ഡ്രൈവർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് ക്ഷണമുണ്ട്. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് നാളെ പുലർച്ചെ 4 മുതൽ ഡൽഹി മെട്രോയുടെ എല്ലാ ടെർമിനൽ സ്റ്റേഷനുകളിൽ നിന്നും സർവീസുകൾ ഉണ്ടായിരിക്കും. രാഷ്ട്രപതിയുടെ സൈനിക അവാർഡുകൾ പ്രഖ്യാപിച്ചു. പ്രതിരോധ സേനകളിലെയും കേന്ദ്ര സായുധ പോലീസ് സേനകളിലെയും 78 ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരം. ഇതിൽ 13 പുരസ്കാരങ്ങൾ മരണാനന്തരമായാണ് നൽകിയിരിക്കുന്നത്. ലഫ്റ്റനന്റ് കേണൽ മാനിയോ ഫ്രാൻസിസ്, പിഎഫ് മേജർ ജിതേന്ദ്ര രഥെ എന്നിവർ കീർത്തിചക്രയ്ക്ക് അർഹരായപ്പോൾ ഹവിൽദാർ ഗജേന്ദ്ര സിംഗ്, ഹെഡ് കോൺസ്റ്റബിൾ ജഗ്ബീർ സിംഗ്, ബഷീർ അഹമ്മദ്, എസ് ടി കോൺസ്റ്റബിൾ ജസ്വന്ത് സിംഗ്, ബൽവിന്ദീർ സിംഗ്, താരിഖ് ഹുസൈൻ, എസ് ടി എഫ് ഇൻസ്പെക്ടർ സുനിൽകുമാർ എന്നിവർക്ക് മരണാനന്തരമായി കീർത്തിചക്ര സമ്മാനിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. പോലീസ്, അഗ്നിരക്ഷസേന, ജയിൽ വകുപ്പ് തുടങ്ങിയവയിൽ നിന്നായി 1057 പേർ പുരസ്കാരത്തിന് അർഹരായി. ധീരതയ്ക്കുള്ള മെഡലുകൾ 301 പേർക്കും വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ 92 പേർക്കും സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ 664 പേർക്കുമാണ് ലഭിച്ചത്. കേരളത്തിൽ നിന്നും എസ് പി ശശിധരന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. സുസ്ഥിർഹ സേവനത്തിനുള്ള മെഡലുകൾ സംസ്ഥാനത്ത് പോലീസ് സേനയിൽ നിന്നും 6 പേർക്കും അഗ്നിരക്ഷാസേനയിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർക്കും ജയിൽ വകുപ്പിൽ നിന്ന് 2 പേർക്കുമാണ് ലഭിച്ചത്. പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുരക്ഷാ മേഖലയിലെ ആവശ്യങ്ങൾ സ്വയം നിറവേറ്റുന്ന രാഷ്ട്രമായി ഇന്ത്യ മാറിയതായും ആഗോള പ്രതിരോധ രംഗത്തെ കയറ്റുമതി രാഷ്ട്രമായി ഉയർന്നുവന്നതായും അദ്ദേഹം പറഞ്ഞു.
3: ഹമാരി സർക്കാരിനെ രക്ഷാക്ഷേത്രമേ ആത്മനിർഭർത്ത കോ ഹമേഷ സർവോച്ച പ്രാഥമികത ദീ ഹൈ. ആജ് ഭാരത് കേവൽ അപ്നി സുരക്ഷാ ആവശ്യകതാവോ കോ പൂരാ കർനേ വാല ദേശ് ഹീ നഹീ രഹാ ബൽക്കി ഹം ഗ്ലോബൽ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഓർ ഡിഫൻസ് എക്സ്പോർട്സ് കേ ക്ഷേത്രമേ ഏക് ഉഭർത്തി ഹുയി ശക്തി ബൻ ചുകേ ഹൈ.
0: കേരളത്തിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തും. 80-ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ട പ്രമുഖർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആശംസാ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. ജനാധിപത്യവും രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. മാനവികതയും സാഹോദര്യവും നിറഞ്ഞ

0: യെ കെട്ടിപ്പടുക്കാൻ നാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആശംസിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ തമിഴ്നാട്ടിലെത്തും. ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികളിൽ ഉപരാഷ്ട്രപതി സംബന്ധിക്കും. 2027 സെൻസസിനായുള്ള കുടുംബ വിവരശേഖരണ പട്ടികയുടെ ചോദ്യാവലി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ രജിസ്ട്രാർ ജനറൽ ഓഫീസ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു. ആകെ 40 ചോദ്യങ്ങളാണ് പട്ടികയിലുള്ളത്. മാതാപിതാക്കളുടെ വിവരങ്ങൾ, ആധാർ, മൊബൈൽ നമ്പർ, ആകെ ബാങ്ക് അക്കൌണ്ടുകളുടെ എണ്ണം, മതം, ജാതി എന്നിവ ചോദ്യാവലിയിൽ ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്ന കൊളംബിയയ്ക്ക് 20 മെട്രിക് ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൈമാറി ഇന്ത്യ. മരുന്നുകൾ, വൈദ്യസഹായ ഉപകരണങ്ങൾ, താൽക്കാലിക പാർപ്പിട സൌകര്യങ്ങൾ എന്നിവയാണ് ആദ്യഘട്ട സഹായമായി നൽകിയത്. അതീവ ദുഷ്കരമായ സാഹചര്യത്തിൽ കൊളംബിയയിലെ ജനങ്ങൾക്കൊപ്പം ഇന്ത്യ നിലകൊള്ളുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ യുഎഇയുടെ രണ്ട് വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി യുഎഇ. ഇത് യുഎൻ സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിന്റെ ലംഘനമാണെന്നും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും യുഎഇ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. സ്വതന്ത്രമായ കപ്പൽ ഗതാഗത മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള ഇറാന്റെ നടപടിയായി ഇതിനെ കാണുന്നതായും യുഎഇ വ്യക്തമാക്കി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ശ്രീലങ്ക ഗാല ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. രണ്ട് മത്സരങ്ങളുള്ള പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് ഈ മാസം 23 കൊളംബോയിൽ നടക്കും. രാജ്യത്തെ മൊത്തവില പണപ്പെരുപ്പത്തിന് നേരിയ ഇടിവ്. ജൂണിൽ 9.87% പണപ്പെരുപ്പം ജൂലൈയിൽ 9.78% കുറഞ്ഞു. അതേസമയം ഭക്ഷ്യവസ്തുക്കളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും മൊത്തവില പണപ്പെരുപ്പം 6.14% നിന്ന് 6.65% ഉയർന്നു. പ്രാഥമിക വസ്തുക്കളുടെ പണപ്പെരുപ്പം 8.5% ഉയർന്നു. നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ പണപ്പെരുപ്പം 8.3% ഉയർന്നപ്പോൾ ഇന്ധന വൈദ്യുതി മേഖലയിലെ പണപ്പെരുപ്പം 27.4% നിന്ന് 20% കുറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ 8 സ്വർണവും 7 വെള്ളിയും 1 വെങ്കലവും അടക്കം 16 മെഡലുകൾ നേടിയ സൈനിക സംഘവുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സംവദിച്ചു. ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 80-ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2027 സെൻസസിനായുള്ള കുടുംബ വിവരശേഖരണ പട്ടികയുടെ ചോദ്യാവലി പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. കൊളംബിയയിലെ ഭൂകമ്പ ബാധിതർക്കായി 20 മെട്രിക് ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൈമാറി ഇന്ത്യ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ഇപ്പോൾ ദേശഭക്തി ഗാനങ്ങൾ. ശ്രീകുമാരൻ തമ്പി എഴുതി കെ രാഘവൻ ഈണം നൽകിയ ഗാനം. കെ രാധ, മോളി മാത്യൂസ്, പി കല്യാണിക്കുട്ടി എന്നിവർ പാടിയത്.

0: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖല മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് ULB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1st, മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2nd നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1st നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ദേശഭക്തി ഗാനങ്ങൾ തുടരുന്നു. കേൾക്കാം കെ ജി രാജേന്ദ്രൻ എഴുതിയ ഗാനം. ഈണം നൽകിയത് കെ രാഘവൻ.

ദേശഭക്തി ഗാനങ്ങളാണ് കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും. ഇനി 8:45 സമാജ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: www.newsonair.gov.in and download the News on AIR app. Welcome back. The nation will celebrate its 80th Independence Day tomorrow, with Prime Minister Narendra Modi leading the celebrations from the iconic Red Fort in Delhi. As part of the celebrations, two Mi-17 helicopters of the Indian Air Force will shower flower petals at the venue. The unfurling of the national flag will be synchronized with the 21-gun salute. Following the showering of flower petals, Prime Minister Narendra Modi will address the nation from the ramparts of the Red Fort. More from our correspondent.
1: For the first time, national song Bande Mataram will be rendered during the Independence Day celebrations at the Red Fort. The grand event will commemorate 150 years of the enduring legacy of Bande Mataram and celebrate the energy aspirations and pivotal contribution of Yuva Shakti in driving India's journey towards Viksit Bharat by 2047. A total of 2,500 boy and girl cadets of Army, Navy and Air Force and My Bharat volunteers will participate in the celebrations. Delhi police has made elaborate security arrangement in the national capital in view of the ceremony. Around 50,000 security personnel from various agencies have been deployed. Over 1,000 CCTV cameras have been installed at the Red Fort. With Dipendra Kumar, Anupam Mishra, Akashwani News, Delhi.
0: President Draupadi Murmu has approved 78 gallantry awards to the personnel of the Defence Forces and Central Armed Police Forces on the eve of Independence Day 2026. 13 awards have been given posthumously. These are 9 Kirti Chakra, 1 Bhatu Shaurya Chakra, 19 Shaurya Chakra, 5 Bhatu Sena Medals, 36 Sena Medals, 3 Nau Sena Medals and 5 Vayu Sena Medals. 21 officials of the Central Bureau of Investigation, CBI, have been honoured with President's Medal for Distinguished Service and Medal for Meritorious Service on the occasion of Independence Day. Services of the Delhi Metro will commence from all terminal stations across its network at 4 a.m. tomorrow on Independence Day to facilitate the movement of special guests, invitees and the general public. The services will operate at a 30-minute frequency on all lines until the commencement of regular revenue services as per the scheduled timetable for the day. Defence Minister Rajnath Singh has said that the government under the leadership of Prime Minister Narendra Modi is according the highest priority to the modernisation of the defence forces, driven by a self-reliant and future-ready defence sector. In his address to the soldiers today through Akashvani on the eve of 80th Independence Day, Mr. Singh highlighted the transformative shift witnessed by the defence sector in the last 12 years due to initiatives such as Atmanirbhar Bharat and Make in India.
2: Today, India is not only meeting its own security requirements, but has also emerged as a rising power in the fields of global defense manufacturing and defense exports. Our domestic defense production has reached a record level of
3: 1,78,000 crore rupees.
0: Mr. Singh pointed out that Defence Public Sector Undertakings or DPSUs and other public sector entities accounted for approximately 76% of the total defence production, with the private sector contributing 24%, up from 22% in the previous fiscal year. India has dispatched the first tranche of the 20 metric ton relief supplies to Colombia to support ongoing post-earthquake recovery efforts. In a social media post, External Affairs Minister Dr. S. Jayashankar said the assistance includes medicines and medical equipment, temporary shelter and hygiene support, and other essential items needed in the aftermath of the disaster. He noted that India stands in solidarity with the people of Colombia during these difficult times. Odisha remains caught in a relentless monsoon spell, with incessant rain triggering repeated flooding across the northern districts and leaving lakhs of people displaced. With the IMD forecasting more rain, an orange warning has been issued for 4 districts and yellow warning for 14 districts, keeping the flood situation under close watch. A report.
3: After repeated flood spells in the last 30 days, the Baitarani, Jalaka, Budhabalanga, Subarnarekha and Salandhi are once again swollen. Salandhi is flowing above the danger level while several villages remain marooned. In Mayurbhanj, the Budhabalanga has inundated the Betonati block. Many gram panchayats are affected, farmland lies submerged and roads and villages are waterlogged. The human distress is visible everywhere. Thousands have been evacuated. Many remain in shelters and residents in some pockets are voicing concerns over relief supplies and flood water entering their villages. The IMD has today issued an orange warning for Sundargarh, Jharsuguda, Bargarh and Sambalpur and yellow warning for 14 districts. More rain is likely to keep the flood threat alive. Prakash Das for Akashvani News, Bhubaneswar.
0: Meanwhile, IMD has forecast heavy to very heavy rainfall over Chhattisgarh, East Madhya Pradesh and Uttarakhand till tomorrow. The Met Department has also predicted heavy rainfall over Bihar, Jharkhand, Madhya Maharashtra, Madhya Pradesh, Nagaland, Mizoram, Tripura, Manipur, Odisha for the next 2 days. The weather agency has forecast a generally cloudy sky with a spell of very light rainfall at a few places in the national capital tomorrow. On to sports. Indian Grandmaster R. Pragyananda bounced back from his previous round defeat to secure a convincing victory over Dutch player Jordan van Forest in the fourth round of the Sinkfield Cup. The win took Pragyananda's tally to 2.5 points from 4 games, placing him in a share of second position in the 10-player 9-round tournament. Pragyananda had suffered a defeat against Germany's Vincent Kramer in the previous round. His latest victory will boost his confidence and strengthen his bid for a podium finish. On the eve of the Parsi New Year, Navroz, President Draupadi Murmu has extended greetings and best wishes to all people of the Parsi community living in India and abroad. In her message, the president said that Navroz symbolizes new beginnings and renewed hope. President Murmu noted that the festival of joy and harmony reminds all of the values of coexistence and service to humanity. She highlighted that the Parsi community has made significant contributions to the country's development through its spirit of enterprise and philanthropy. And now before we end the bulletin, the headlines once again. President Draupadi Murmu says India remains fastest growing major economy amid global instability. Addressing the nation on the eve of Independence Day, President Murmu reiterates government's resolve to ensure development reaches every individual. Government taking comprehensive steps to curb use of unfair means in public examinations to safeguard future of students. President calls for responsible use of natural resources for future generations. Nation to celebrate 80th Independence Day tomorrow, Prime Minister Narendra Modi to lead the celebrations from the iconic Red Fort. 78 gallantry awards announced for Defence Forces and Central Armed Police Forces personnel. And flood situation remains grim in Odisha due to relentless monsoon spell. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. That's all in the news at 9. Good night.
4: Agashabani.
5: 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നൽകുന്ന സന്ദേശം ഇപ്പോൾ കേൾക്കാം.
6: സ്വാതന്ത്ര്യത്തിന്റെ 79 വർഷങ്ങൾ പിന്നിടുന്ന ഈ ദിനത്തിൽ ഏവർക്കും സ്നേഹോഷ്മളമായ സ്വാതന്ത്ര്യദിനാശംസകൾ. ദീർഘവും ദുർഘടവുമായ പോരാട്ടങ്ങൾക്കൊടുവിൽ അനേകം പേർ ജീവത്യാഗം ചെയ്തും നിരവധി ആളുകൾ ജീവിതത്തിലെ സർവ്വതും ത്യജിച്ചും നേടിത്തന്ന സ്വാതന്ത്ര്യം അമൂല്യവും അതുല്യവുമാണ്. മഹാത്മജിയും പണ്ഡിറ്റ്ജിയും തുടങ്ങി നേതൃനിരയിലും അല്ലാതെയും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ, ജീവത്യാഗം ചെയ്ത, അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ എല്ലാ ധീരദേശാഭിമാനികൾക്കും പ്രണാമം. ഒരു രാജ്യമെന്നാൽ ഒരു ഭൂപ്രദേശം മാത്രമല്ല, അനേകം ജീവൽധാരകൾ സമ്മേളിക്കുന്ന ഓർമ്മകളും നേട്ടങ്ങളും നഷ്ടങ്ങളും പോരാട്ടങ്ങളും ജയപരാജയങ്ങളും സ്വപ്നങ്ങളുമെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ജനതതികളുടെ സമ്മേളനമാണ് ഇന്ത്യ. വൈവിധ്യങ്ങളെ ബഹുമാനിച്ചും ഇഴചേർത്തും ഇന്ത്യയെന്ന ഈ അതിമനോഹരവും അതിബൃഹത്തുമായ രാജ്യത്തെ നെഞ്ചോട് ചേർത്തും ഒരു ജനത നടത്തിയ പ്രയാണത്തിൻ്റെ 79 വർഷങ്ങൾ പിന്നിടുകയാണ്. ലോകമുറങ്ങുമ്പോൾ 1947 August 15 ഇന്ത്യ വെളിച്ചത്തിലേക്ക് കൺതുറന്നു. ഇന്നും പണ്ഡിറ്റ്ജിയുടെ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് തുടങ്ങുന്ന വിഖ്യാതമായ പ്രസംഗം നിറകണ്ണുകളോടല്ലാതെ കേൾക്കാനാകില്ല. എന്താണ് സ്വാതന്ത്ര്യം? എന്താണ് ഇന്ത്യ എന്ന യാഥാർത്ഥ്യം? എന്താണ് ഈ മഹാസംസ്കൃതി ലോകത്തിനായി ചെയ്യേണ്ടത്? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരം പണ്ഡിറ്റ്ജി ആ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി. ഇന്നും എന്നും ആ വാക്കുകൾ നമുക്ക് വഴിയും വഴിവിളക്കുമാണ്. രാജ്യവും ലോകവും കേരളവും ഇന്ന് പ്രത്യേകമായൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യുദ്ധവും പ്രയാണവും അനാഥത്വവും ഒരു വശത്ത്, സാമ്പത്തിക പ്രശ്നങ്ങളും കാലാവസ്ഥാ മാറ്റവും കാർഷിക പ്രതിസന്ധിയും മറുവശത്ത്. ഏറ്റവും സൂക്ഷ്മമായി പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് ഭാവിയെ നോക്കിക്കണ്ട് പുതുതലമുറയെ ചേർത്തുപിടിച്ച് ഓരോ ചുവടും വെക്കേണ്ട സമയമാണിത്. സാമ്പത്തിക വളർച്ചയും വികസനവും വേണം. തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം. കൃഷിയുൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലകൾക്ക് വികസനവും സംരക്ഷണവും വേണം. ഒപ്പം കാലാവസ്ഥാ മാറ്റമെന്ന വൻ പ്രതിസന്ധിയെ നേരിടണം. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം, പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകേണ്ട സംരക്ഷണം എന്നിവ അതിപ്രധാനമാണ്. അതോടൊപ്പം പുതുതലമുറയ്ക്ക് ഇവിടെ പഠിക്കാനും തൊഴിലെടുക്കാനും സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാനുമുള്ള വഴിയൊരുങ്ങണം. ലഹരി എന്ന മഹാവിപത്തിനെ പടിയിറക്കണം. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടണം. ഇവ ഈ സർക്കാരിൻ്റെ മുൻഗണനാ പട്ടികയിലുള്ളവയാണ്. ഇവ പ്രായോഗികമാക്കാനുള്ള നയസമീപനവും പരിപാടികളുമാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന പോലെ മറ്റൊന്നില്ല. അത് ഒരു ജനതയുടെ ഉറപ്പും പ്രതീക്ഷയും ഭാവിയെ കരിപ്പിടിപ്പിക്കുന്ന ചാലക ശക്തിയുമാണ്. നമ്മുടെ ഭരണഘടനയും അതുറപ്പു നൽകുന്ന അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വവും തുല്യതയും സ്വാതന്ത്ര്യവും സോഷ്യലിസവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേക ശ്രദ്ധയോടെയും കരുതലോടെയും പ്രവർത്തിച്ചേ മതിയാകും. ഭരണഘടനാ തത്വങ്ങൾക്കും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വികസനത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ അണിനിരക്കേണ്ട സമയമാണിത്. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അബ്ദുൽ കലാം ആസാദും ബാബാ സാഹിബ് അംബേദ്കറും എല്ലാം മുന്നോട്ട് വെച്ച ആദർശങ്ങൾക്കും പ്രവർത്തന രീതികൾക്കും മുൻബന്ധത്തെക്കാളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം കൈവന്നിരിക്കുന്നു. നാടെങ്ങും ചെറുപ്പക്കാർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഇതിനുദാഹരണമാണ്. എല്ലാവരെയും ചേർത്തുപിടിക്കുന്ന, നന്മ പ്രദാനം ചെയ്യുന്നതും പ്രകൃതിക്കും മനുഷ്യനും ഇണങ്ങുന്നതുമായ വികസനമാണ് നമ്മുടെ സ്വപ്നം. അനാവശ്യമായി പോരടിച്ചും പരസ്പരം ഭയപ്പെടുത്തിയും അപകീർത്തിപ്പെടുത്തിയും ലഹരിക്ക് അടിമപ്പെട്ടും വികസന വിരുദ്ധത ആയുധമാക്കിയും ഇനിയും നമുക്ക് മുന്നോട്ടു പോകാനാകില്ല. ആധുനികവും നീതിയുക്തവുമാകണം നമ്മുടെ കാഴ്ചപ്പാട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകമായ പരിഗണന ലഭിക്കണം. നല്ല വിദ്യാഭ്യാസവും നല്ല ഭക്ഷണവും ചികിത്സാ സൗകര്യങ്ങളും ജീവനോപാധികളുടെ വളർച്ചയുമാകണം നമ്മുടെ മുൻഗണനകൾ. അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, വിശ്രമമില്ലാതെ പ്രയത്നിക്കാം, പോരാടാം. ഇന്ത്യയെന്ന വികാരം കെടാവിളക്കായി നമുക്ക് നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കാം.
5: 80th സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നൽകിയ സന്ദേശമാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ദേശഭക്തി ഗാനങ്ങൾ കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, ആർ സോമശേഖരൻ ഈണം പകർന്ന ഗാനം.

0: ആകാശവാണി സ്വാതന്ത്ര്യദിനത്തിന്റെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രത്തോടെ നടത്തിയ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട സഹപൗരജനങ്ങളെ, നമസ്കാരം. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഈ ദേശീയ ഉത്സവവേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഊഷ്മളമായ ആശംസകൾ അർപ്പിക്കട്ടെ. ഏതാനും മണിക്കൂറുകൾക്കകം നമ്മുടെ രാഷ്ട്രം സ്വതന്ത്രമായതിന്റെ 80th വാർഷികത്തിന്റെ മഹത്തായ തുടക്കമാകും. രാജ്യത്തും വിദേശത്തും ജീവിക്കുന്ന എല്ലാ ഭാരതീയരും ഏറ്റവും ആഹ്ലാദത്തോടെയാണ് സ്വാതന്ത്ര്യദിനോത്സവം കൊണ്ടാടുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ത്രിവർണ പതാക. നിറഞ്ഞു കവിയുന്ന അഭിമാനത്തോടെയാണ് നാം ദേശീയ പതാക ഉയർത്തുന്നത്. 1947 ഓഗസ്റ്റ് 15 ഭാരതമാത അടിമത്തത്തിന്റെ ചങ്ങലയിൽ നിന്ന് മോചിതയായി. സ്വതന്ത്ര ഭാരതത്തിന്റെ വിധി നിർണയിക്കുന്നതിന്റെ ശില്പിയായി ഓരോ പൌരനും മാറി. എല്ലാ പൌരജനങ്ങളും തങ്ങളുടെ അവസരങ്ങൾ വിനിയോഗിച്ച് അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുകയും ഭാരതത്തെ ലോകത്തിലെ മുൻനിര രാഷ്ട്രമാക്കാൻ പ്രയത്നിക്കുകയും ചെയ്യുന്നതിലാണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം കുടികൊള്ളുന്നത്. വികസനത്തിനുവേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ആരോഗ്യ സേവന മേഖലയിലെ ഡോക്ടർമാരും മറ്റ് ആരോഗ്യപാലന ജീവനക്കാരും വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അന്നദാതാക്കളായ കർഷകരും എല്ലാം അവരവരുടെ പരിശ്രമത്തിലൂടെ രാഷ്ട്രനിർമ്മാണത്തിന് സംഭാവന ചെയ്യുന്നു. പ്രതിഭാശാലികളായ കായിക താരങ്ങൾ, കരകൌശല വിദഗ്ധർ,

കലാകാരികളും കലാകാരന്മാരും, ദീർഘവീക്ഷണമുള്ള ബുദ്ധിജീവികൾ, പൊതു സ്വകാര്യ മേഖലകളിലെ ഉത്സാഹഭരിതരായ തൊഴിലാളിവർഗം, ജനസേവനത്തിനായി സമർപ്പിതരായ ജനപ്രതിനിധികൾ, നീതിന്യായ വ്യവസ്ഥയിലെ ഉദ്യോഗസ്ഥർ, കർമ്മനിരതരായ ഭരണനിർവഹണ ഉദ്യോഗസ്ഥർ, സമ്പദ്ഘടനയ്ക്ക് മുതൽക്കൂട്ടാകുന്ന വൻകിട ചെറുകിട നിക്ഷേപകർ, നിസ്വാർത്ഥരായ സാമൂഹിക പ്രവർത്തകർ, സ്വച്ഛതാ അഭിയാന്റെ മുന്നണി പ്രവർത്തകരായ സഫായി മിത്രങ്ങൾ, എല്ലാവരും രാഷ്ട്രപുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ്. വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എണ്ണമറ്റ പൌരജനങ്ങൾ, ഭരണഘടനാധിഷ്ഠിതമായ അടിസ്ഥാനധർമ്മങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്ന പൌരന്മാർ, എല്ലാവരും രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിലെ സജീവ പങ്കാളികളാണ്. അവർ ഓരോരുത്തരെയും ഞാൻ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ സായുധ സേനയിലെ മൂന്ന് വിഭാഗത്തിലെ സൈനികരെയും സായുധ പോലീസ് വിഭാഗത്തിലെയും മറ്റ് പോലീസ് വിഭാഗങ്ങളിലെയും അംഗങ്ങളെയും സ്വധർമ്മം നിർവഹിക്കുന്നതിൽ കാട്ടുന്ന അചഞ്ചലമായ അർപ്പണബോധത്തിന് ഞാൻ സവിശേഷമായി അഭിനന്ദിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ വസിക്കുന്ന ഭാരതീയരെയും സ്ഥാനപതി കാര്യാലയങ്ങളിലെ ഉദ്യോഗസ്ഥരെയും ആഗോളവേദിയിൽ നമ്മുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പൌരജനങ്ങളെ, 2047 സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദിയാകുമ്പോഴേക്കും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള മുന്നേറ്റത്തിലാണ് നാം. ഓരോ വ്യക്തിക്കും വികസനത്തിന്റെ സദ്ഫലങ്ങൾ ലഭ്യമാക്കണം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് അന്ത്യോദയയുടെ സത്തയാൽ നയിക്കപ്പെട്ട് നീങ്ങുകയാണ് നാം. സമ്പന്നമായ നമ്മുടെ പാരമ്പര്യവും സ്വാതന്ത്ര്യസമരത്തിന്റെ ആദർശങ്ങളും ചേർത്തുപിടിച്ച് ആധുനിക വികസനത്തിന്റെ പാതയിലൂടെ നാം അടിവച്ചടിവച്ച് നീങ്ങുകയാണ്. വയം രാഷ്ട്രേ ജാഗരീയം എന്ന വേദവാക്യത്താൽ പ്രചോദിതരായ നാം രാഷ്ട്രസേവനത്തിന് സദാ സന്നദ്ധരായി നിലകൊള്ളുന്നു. സ്വാതന്ത്ര്യസമരവേളയിൽ ഭിന്നതത്വസംഹിതകളിൽ വിശ്വസിച്ചിരുന്നവർ ഒന്നു ചേർന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ഏകലക്ഷ്യം മുന്നിൽ കണ്ട് പോരാടുകയായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് വന്ദേമാതരം ജനങ്ങളുടെ ഗീതമായി മാറി. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ എണ്ണമറ്റ ഭാരതീയർ നമ്മുടെ സ്വാതന്ത്ര്യസമരത്തിൽ അണിചേർന്നു. ദേശസ്നേഹത്തിന്റെയും സാമൂഹിക പരിഷ്കരണത്തിന്റെ ഉന്നത ആദർശങ്ങളുടെ പ്രതിപുരുഷനായി ബാബാ സാഹിബ് ഡോക്ടർ ഭീംറാവ് അംബേദ്കർ നിലകൊണ്ടു. രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിലേക്കും അതിനുശേഷം അതിനെ പുരോഗതിയിലേക്കും നയിച്ച ഭാരതമാതാവിന്റെ മഹത്തുക്കളായ പുത്രിമാരെയും പുത്രന്മാരെയും ഞാൻ വിനീതമായി വന്ദിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 14 നാം വിഭജൻ വിഭീഷിക സ്മൃതി ദിവസ് ആചരിക്കുകയാണ്. വിഭജനത്തെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ ജീവൻ വെടിയേണ്ടി വന്ന ലക്ഷക്കണക്കിന് ജീവനുകളെയും കുടിയിറക്കപ്പെട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരായവരെയും നാം ഇന്ന് ശോകഭാരത്തോടെ സ്മരിക്കുന്നു. വർഗീയ ലഹളയിലും വിഭജനത്തിന്റെ ഭീകരതയിലും പെട്ട് ലക്ഷങ്ങളാണ് അഭയാർത്ഥികളായി മാറിയത്. എന്നിട്ടും സ്വന്തം നാടിന്റെ തനിമയും സ്വത്തുവും അവർ ഉപേക്ഷിച്ചില്ല. സ്വാതന്ത്ര്യപ്രാപ്തിയുടെ സമയത്ത് വിഭജനത്തിന്റെ ദുരന്ത ദുരിതഫലങ്ങൾക്കൊപ്പം 550 നാട്ടുരാജ്യങ്ങൾ ഭാരതത്തോട് ചേർക്കുക എന്ന അസാധാരണ വെല്ലുവിളിയും നമുക്ക് നേരിടേണ്ടി വന്നു. ഈ നാട്ടുരാജ്യവ്യവസ്ഥയ്ക്ക് സർദാർ പട്ടേൽ അന്ത്യം കുറിക്കുകയും അവയെ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആധുനിക ഭാരതത്തിന്റെ ഐക്യത്തിന്റെ ശില്പിയായ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായി പട്ടേലിന്റെ പാവനസ്മരണയ്ക്കു മുന്നിൽ കൃതജ്ഞതാഭരതമായ രാഷ്ട്രത്തിന്റെ ആദരാഞ്ജലി ഞാൻ അർപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പൌരജനങ്ങളെ, ജനപങ്കാളിത്തത്തിൽ അധിഷ്ഠിതമായൊരു ഭരണഘടനയ്ക്കാണ് രാജ്യത്തെ പൌരന്മാർ രൂപം നൽകിയത്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിലായ നമ്മുടെ രാഷ്ട്രത്തിലെ ജനങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഗുണമാണ് പങ്കാളിത്തം. ആ പങ്കാളിത്ത പാരമ്പര്യം വർദ്ധിത വീര്യത്തോടെ നാം ഭാരതീയർ ഇന്നും പിന്തുടരുന്നു. രാജ്യത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ പ്രചരണം സജീവ ജനപങ്കാളിത്തത്തോടെയാണ് മുന്നോട്ടു കൊണ്ടുപോകുന്നത്. ഇത്
നമ്മുടെ ജനാധിപത്യത്തിന് എന്നെന്നും പ്രചോദനം നൽകുന്ന ഒരു നേട്ടമായി നിലകൊള്ളുന്നു. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആദർശങ്ങളാണ് സ്ഥിതി സമത്വവും അവസര സമത്വവും വ്യക്തിയുടെ അന്തസ്സുമെല്ലാം. ഇന്ന് വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടം കൈവരിക്കുന്ന പലരും തികച്ചും സാധാരണ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഇന്നത്തെ ഭാരതത്തിൽ എല്ലാവർക്കും വലുതായി സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കഴിയുമെന്ന എന്റെ വിശ്വാസത്തെ ഇത് ദൃഢമാക്കുന്നു. ഭരണനിർവഹണ സമിതിയുടെയും നിയമനിർമ്മാണ സഭയുടെയും നീതിന്യായ വ്യവസ്ഥയുടെയും കടമകൾ ഭരണഘടന അസന്നിഗ്ധമായി നിർവചിക്കുന്നുണ്ട്. ജനാഭിലാഷത്തിന്റെ ശബ്ദം നിയമനിർമ്മാണ സഭയിൽ കേൾപ്പിക്കുകയാണ് പ്രതിനിധികളുടെ കടമ. രാഷ്ട്രത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുക എന്നത് ഭരണനിർവഹണ സമിതിയുടെ ഉത്തരവാദിത്വമാണ്. വരുമാനത്തിന്റെയോ വിഭവങ്ങളുടെയോ അപര്യാപ്തത മൂലം രാജ്യത്ത് ഒരു പൌരനും നീതി നിഷേധിക്കപ്പെടുന്ന അവസരം ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയാണ് നീതിന്യായ വ്യവസ്ഥയുടെ കടമ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കടക്കം എല്ലാ പൌരന്മാർക്കും അന്തസ്സോടെയും സമയക്ലിപ്തതയോടെയും നീതി ലഭ്യമാക്കാൻ നീതിന്യായ വ്യവസ്ഥ ജാഗരൂകമായിരിക്കണം. എന്റെ പ്രിയപ്പെട്ട പൌരജനങ്ങളെ, ഇക്കഴിഞ്ഞ 10 വർഷത്തിലധികം നീണ്ട കാലയളവിൽ ദ്രുതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസനത്തിനും പാരമ്പര്യവും വികസനവും സമന്വയിപ്പിക്കുന്നതിന് മുൻഗണന നൽകുന്നതിനും കൂടാതെ വികസനത്തിന് വിഘാതമായ ദശകങ്ങൾ നീണ്ട എണ്ണമറ്റ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനും രാജ്യം സാക്ഷ്യം വഹിച്ചു. രാഷ്ട്രം മഹാത്മാ ജ്യോതിബാ ഫൂലെയുടെ 200-ാം ജന്മവാർഷികം ആഘോഷിക്കുകയാണ്. മഹാത്മാ ഫൂലെയും ക്രാന്തിജ്യോതി സാവിത്രിബായി ഫൂലെയും സാമൂഹിക നീതിക്കും വിദ്യാഭ്യാസത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും സമത്വത്തിനും ചരിത്രപരമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരുടെ ആദർശങ്ങൾ പിന്തുടർന്ന് സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുൻഗണന നൽകിവരുന്നു. സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന ഒരു നൂതന തലം രൂപപ്പെടുത്തിക്കഴിഞ്ഞു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിന്ന് 25 കോടി ജനങ്ങളെ ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പദ്ധതിയായ പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ 59 കോടി ജനങ്ങളെ ബാങ്ക് അക്കൌണ്ട് ഉള്ളവരാക്കി മാറ്റി. ഇതിൽ 32 കോടിയിലധികം പേർ സ്ത്രീകളാണ്. 80 കോടി ജനങ്ങൾക്ക് സൌജന്യ റേഷനിലൂടെ ഭക്ഷ്യസുരക്ഷ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ 60 കോടി ജനങ്ങൾക്ക് വർഷത്തിൽ 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ആരോഗ്യ പരിരക്ഷ നടപ്പാക്കി. കൃഷി, കാലിവളർത്തൽ, കോഴിവളർത്തൽ, മത്സ്യകൃഷി, തേനീച്ച വളർത്തൽ എന്നിവയിൽ ഏർപ്പെട്ടിട്ടുള്ള കർഷകർക്ക് പിന്തുണയേകാൻ കിസാൻ സമ്മാൻ നിധിയും കിസാൻ ക്രെഡിറ്റ് കാർഡും നടപ്പാക്കി. സാംസ്കാരിക തനിമയിലും പാരമ്പര്യത്തിലും ശക്തമായി വേരുകളുള്ള വികസനം ദ്രുതവും സുസ്ഥിരവുമാണെന്നത് ലോകചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. രാജ്യത്തിന്റെ ആന്തരിക ശക്തി വളർത്തുന്നതിന് സാംസ്കാരികമായ അഭിമാനബോധത്തിന് പ്രധാന പങ്കുണ്ടെന്ന തിരിച്ചറിവ് ഇന്ന് രാജ്യത്താകെ വളർന്നുവരികയാണ്. വിദ്യാഭ്യാസം, ശാസ്ത്രം, ആത്മീയത, നന്മ നിറഞ്ഞ സ്വഭാവം എന്നിവയുടെ സമ്പന്നമായൊരു പാരമ്പര്യം നമ്മുടെ പൂർവികർ പകർന്നു തന്നിട്ടുണ്ട്. ആ പൈതൃകത്തെ വികസനവുമായി സമന്വയിപ്പിച്ചാണ് നാം മുന്നോട്ട് നീങ്ങുന്നത്. ലോകത്തെ ഏറ്റവും വലുതും മികച്ചതുമായ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഭാരതം വികസിപ്പിച്ചു കഴിഞ്ഞു. ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ന് ഗ്രാമപ്രദേശങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളിലും തെരുവ് കച്ചവടക്കാർക്കിടയിൽ പോലും സർവ്വസാധാരണമായി കഴിഞ്ഞു. ലോകത്തെ പകുതിയിലധികം തത്സമയ ഡിജിറ്റൽ പണമിടപാടുകൾ നടക്കുന്നത് ഇന്ന് ഭാരതത്തിലാണ്. അങ്ങനെ ഭാരതത്തിലെ ജനങ്ങളും സർക്കാരും ആഗോള സമൂഹത്തിന് ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഒരു മാതൃക കാഴ്ചവച്ചിരിക്കുകയാണ്. ക്ഷേമ പദ്ധതികളുടെ പ്രവർത്തനരീതി സുതാര്യമാക്കി അതിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ദേശീയപാതകൾ, ജലപാതകൾ, റെയിൽവേ, വ്യോമയാന മാർഗ്ഗങ്ങൾ
എന്നിവയുടെ അഭൂതപൂർവമായ

0: വിപുലീകരണത്തിനും വികസനത്തിനും നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചു. ഇത് പുതുസംരംഭങ്ങൾക്ക് അവസരമൊരുക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നിക്ഷേപകരിൽ ആത്മവിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിനും സഹായകമാകുന്നു. എന്റെ പ്രിയപ്പെട്ട പൌരജനങ്ങളെ, ലോകത്തിന്റെ പല ഭാഗത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന യുദ്ധവും അസ്ഥിരതയും ഓരോ രാഷ്ട്രത്തെയും ബാധിക്കുന്നുണ്ട്. വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യങ്ങളിലും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ മുന്നോട്ടു തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് നമ്മുടേത്. സാമ്പത്തിക വളർച്ചാ നിരക്കുകൾ പ്രകാരം നമ്മുടെ വളർച്ച ആഗോള ശരാശരിയുടെ ഇരട്ടിയിലധികമാണ്. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി നമ്മുടെ സാമ്പത്തിക മുന്നേറ്റത്തെയും ദേശീയ സുരക്ഷയെയും കൂടുതൽ ശക്തിപ്പെടുത്തിക്കഴിഞ്ഞു. ആധുനിക വികസനത്തിന്റെ പാതയിൽ മുന്നേറുമ്പോൾ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഭാരതം ആഗോളതലത്തിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്യുന്നു. 2030 നേടാൻ ലക്ഷ്യം വച്ചിരുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ചിലത് സമയപരിധിക്ക് മുൻപേ തന്നെ കൈവരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പുനരുപയോഗ ഊർജ്ജസ്രോതസ്സുകളുടെ വികസനത്തിൽ നാം അഭൂതപൂർവമായ ഗതിവേഗം കൈവരിച്ചു കഴിഞ്ഞു. നമ്മുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം തന്നെ ദേശീയ താൽപര്യമാണ്. അതിന്റെ നെടുംതൂണുകൾ സമാധാനം, സഹകരണം, സംവാദം, വസുധൈവ കുടുംബകം എന്ന മഹത്തായ ആദർശം എന്നിവയാണ്. സാമ്പത്തിക സഹകരണം പുഷ്ടിപ്പെടുത്തുന്നതിന് നാം പല രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾക്കിടയിൽ നാം മുൻനിരയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആഗോളതലത്തിൽ നമ്മുടെ സ്ഥാനം ഇന്ന് എത്രയോ ഉയരത്തിലാണ്. ചട്ടങ്ങളിൽ അധിഷ്ഠിതമായൊരു അന്താരാഷ്ട്ര വ്യവസ്ഥയിലാണ് നാം വിശ്വസിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയിലും മറ്റ് ബഹുരാഷ്ട്ര സംഘടനകളിലും ആഗോള സമൂഹത്തിന് മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയാണ് നമ്മുടെ ദൌത്യം. മറ്റു പല രാഷ്ട്രങ്ങളും നമ്മുടെ സമീപനത്തെ സർവാത്മന പിന്തുണയ്ക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട പൌരജനങ്ങളെ, നമ്മെപ്പോലെ തന്നെ നമ്മുടെ അനന്തര തലമുറകൾക്കും പ്രകൃതി വിഭവങ്ങൾക്കുമേൽ അവകാശമുണ്ട്. വരും തലമുറകളുടെ ഈ അവകാശത്തിന് ചെറിയ രീതിയിൽ പോലും തടസ്സമുണ്ടാക്കുന്ന ഒരു നടപടിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കണം. മാത്രമല്ല, പ്രകൃതിയുടെ സമ്പന്നമായ വിഭവങ്ങൾ നാം അവർക്കായി ബാക്കിവയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള വിശ്വാസം നമ്മുടെ സമ്പന്നമായ പാരമ്പര്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. സന്താളി ഭാഷയിലുള്ള അതീവ ലളിതമായൊരു ഗീതം ഒരു മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ്. പണ്ഡിറ്റ് രഘുനാഥ് മുർമു രചിച്ച ഈ ഗാനത്തിന്റെ ഏതാനും വരികൾ ഇതാ. ഡാരേ ഗുജുക്കാൻ നൈൽത്തേ മെരുചനൈ രാഗുബയഹ ദയാഹയാഗേ ഗുജുക്കാൻ അപോവാഗ് ജാതിധരം ദാരേ ചേതാഗ് ബാബുൺ രാഗ് ബയഹ അബോ അനാ നൈൽത്തേ. ഒരു മരം പൂർണമായി ഉണങ്ങിപ്പോയതിലുള്ള ദുഃഖത്താൽ അങ്ങേയറ്റം വിലപിക്കുന്ന ഒരു തത്തയെക്കുറിച്ചാണ് കവി ഈ ഗാനത്തിൽ വിവരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, എന്റെ പ്രിയ സഹോദരങ്ങളെ, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരത്തെ കണ്ട് ആ തത്ത വിലപിക്കുന്നു. സഹോദരങ്ങളെ, മാനുഷിക സംസ്കാരമെന്ന വൃക്ഷം നശിപ്പിക്കപ്പെടുമ്പോൾ മനുഷ്യരായ നമ്മൾ എന്തുകൊണ്ട് ദുഃഖിക്കുന്നില്ല? പ്രകൃതിയെയും മാനുഷിക മൂല്യങ്ങളെയും സംരക്ഷിക്കുന്നതിൽ എല്ലാവരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്നാണ് ഈ ഗാനത്തിന്റെ സന്ദേശം. സമൃദ്ധമായി തഴച്ചു വളരുന്ന ഒരു മരം മനുഷ്യ സമൂഹത്തിന്റെ ധാർമ്മിക ആദർശങ്ങളെയും ക്ഷേമത്തെയുമാണ് പ്രതീകവൽക്കരിക്കുന്നത്. ഏക് പേഡ് മാക്കേനാം, അതായത് അമ്മയുടെ പേരിൽ ഒരു വൃക്ഷം, ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയൺമെന്റ് തുടങ്ങിയ പ്രചാരണ പരിപാടികളുടെ ചൈതന്യമുൾക്കൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് കൂട്ടായും വ്യക്തിപരമായും പരിശ്രമിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹപൌരജനങ്ങളെ, വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പെൺകുട്ടികൾ നടത്തുന്ന അസാധാരണ പ്രകടനം എനിക്ക് അളവറ്റ ആഹ്ലാദം പ്രദാനം ചെയ്യുന്നു. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്ന ഡ്രോൺ ദീദി മുതൽ വ്യോമസേനയിലെ ഫൈറ്റർ കോംബാറ്റ് ലീഡർ വരെ വിവിധ മേഖലകളിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിച്ചുവരികയാണ്. ഈയിടെ ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരതം നേടിയ 13 സ്വർണ മെഡലുകളിൽ 8 വനിതകളുടെ സംഭാവനയായിരുന്നു. നമ്മുടെ സ്ത്രീകൾ ഇന്ന് അതിവേഗം സാമ്പത്തിക സ്വയം പര്യാപ്തത നേടിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം സഹായ സംഘങ്ങളിൽ ഇന്ന് 10 കോടി സ്ത്രീകൾ അംഗങ്ങളാണ്. നമ്മുടെ ലക്ഷ്യം 3 കോടി ലാഖ്പതി ദീദികളെ സൃഷ്ടിക്കുകയായിരുന്നു. ഈ ലക്ഷ്യം നേടിക്കഴിഞ്ഞു. 3 കോടി ലാഖ്പതി ദീദിമാരെ കൂടി സൃഷ്ടിക്കുകയാണ് ഇനിയത്തെ ലക്ഷ്യം. മുദ്രായോജനയുടെ കീഴിൽ സാമ്പത്തിക സഹായം ലഭിച്ച സംരംഭകരിൽ 2/3 സ്ത്രീകളാണ്. സാമ്പത്തിക സ്വാശ്രയത്വം നേടുന്നതിനൊപ്പം ചില മേഖലകളിൽ സ്ത്രീകൾ നേതൃസ്ഥാനം അലങ്കരിക്കുന്നതും നമുക്കിന്ന് കാണാം. നമ്മുടെ ജനാധിപത്യ പരമാധികാര രാഷ്ട്രത്തിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന എടുത്തുപറയേണ്ട നേട്ടം തന്നെ. നാരീശക്തി വന്ദൻ അധിനിയം 2023 പാസാക്കിയത് ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീ സംവരണം 33% ഈ നിയമം നേതൃസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് വർദ്ധിപ്പിക്കുകയും നമ്മുടെ ജനാധിപത്യത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാക്കി മാറ്റുകയും ചെയ്യും. രാജ്യത്തെ ജനസംഖ്യയിൽ 65% 35 വയസ്സിൽ താഴെ ഉള്ളവരാണ്. ഈ യുവത്വമാണ് നമ്മുടെ ഏറ്റവും അമൂല്യമായ സമ്പത്ത്. നമ്മുടെ യുവാക്കൾ കഴിവുള്ളവരും പ്രതിബദ്ധതയുള്ളവരും നൈപുണ്യമുള്ളവരുമാണ്. വിവിധ വെല്ലുവിളികളെ അവയുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിഹരിക്കുന്നതിന് ആവശ്യമായ ക്രിയാത്മകവും പ്രായോഗികവുമായ പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് നമ്മുടെ യുവാക്കൾ അസാധാരണ വൈഭവം കാട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ യുവാക്കൾക്ക് സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള അർപ്പണബോധം ഇത് പ്രതിഫലിപ്പിക്കുന്നു. 28 വയസ്സ് ശരാശരിയുള്ള ഒരു യുവസംഘം ഈയിടെ നടത്തിയ റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിന് തുടക്കമായി. സ്വയം തൊഴിൽ കണ്ടെത്തൽ പാതയിലൂടെ നീങ്ങുന്ന ഒട്ടനവധി യുവാക്കൾ തൊഴിൽ സൃഷ്ടിയുടെ സംസ്കാരത്തെ ചേർത്തുപിടിക്കുന്നവരാണ്. യുവസംരംഭകരുടെ സജീവ പങ്കാളിത്തം രാജ്യത്ത് സ്റ്റാർട്ടപ്പുകൾ വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ എത്തിനിൽക്കുന്നു. ആഗോള വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ യുവാക്കളുടെ പ്രതിഭയും അർപ്പണബോധവും കണ്ട് മതിപ്പ് തോന്നി അവരെ നേതൃസ്ഥാനങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. ഇത്തരത്തിൽ നേട്ടം കൊയ്യുന്ന യുവാക്കൾ ഭാരതത്തിന്റെ യുവശക്തിയുടെ യശസ് ഉയർത്തിയിട്ടുണ്ട്. നമ്മുടെ യുവതലമുറ ഭാരതത്തിന്റെ ശോഭനവും സമ്പൽ സമൃദ്ധവുമായ ഭാവിയെപ്പറ്റിയുള്ള എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നു. ഭാവി ഭാരതശില്പികളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. ദേശീയ സുരക്ഷയ്ക്കുവേണ്ടി സമൂഹവും സർക്കാരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതുപോലെ വിദ്യാർത്ഥികളുടെ വർത്തമാനവും ഭാവിയും സംരക്ഷിക്കുന്നതിനായി നാം എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവസരം തുറന്നിടുന്ന കവാടങ്ങളാണ് പൊതുപരീക്ഷകൾ. ഈ പരീക്ഷാ നടത്തിപ്പ് സംവിധാനത്തിന്റെ സമഗ്ര പരിഷ്കരണത്തിനുവേണ്ടിയുള്ള നടപടികൾ സർക്കാർ കൈക്കൊണ്ടുവരികയാണ്. സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെയും വളർന്നുവരുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെയും യുവജനങ്ങൾക്ക് പുതിയ അവസരങ്ങളുടെ വലിയൊരു നിര തന്നെ തുറന്നുകിട്ടുന്നു. ഇത്തരം പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിജയത്തിലേക്കുള്ള പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ നമ്മുടെ യുവജനങ്ങൾക്ക് സാധിക്കും. നമ്മുടെ യുവജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം രാജ്യത്തിന്റെ ഭാവിയുടെ അടിസ്ഥാനശിലയാണ്. യുവജനങ്ങളെ ഉത്സാഹത്തോടെ മുന്നോട്ട് കുതിക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട്. യുവജനങ്ങളുടെ പുരോഗതിക്കും രാഷ്ട്രനിർമ്മാണത്തിനുമുള്ള ഒരു മാർഗമായി കായികരംഗത്തെ പ്രയോജനപ്പെടുത്തുന്നു. ഖേലോ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പ്രാദേശിക തലം മുതൽ ദേശീയ തലം വരെ രാജ്യത്തുടനീളം കായിക മേഖലയുടെ സമഗ്രമായ വികസനം സാധ്യമാക്കി വരുന്നു. കായികരംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ അഭൂതപൂർവമായ നിക്ഷേപമാണ് നടത്തുന്നത്. ഈ ശ്രമങ്ങൾ മികച്ച ഫലങ്ങൾ നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ നമ്മുടെ കായിക താരങ്ങളുടെ പ്രകടനത്തിലും നേട്ടത്തിലും ശ്രദ്ധേയമായ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണ് നമ്മുടേതെങ്കിലും മുതിർന്ന പൌരന്മാരുടെ എണ്ണവും വർദ്ധിച്ചുവരികയാണ്. മുതിർന്ന പൌരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള ഏകദേശം 6 കോടി പൗരന്മാർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. മുതിർന്ന പൗരന്മാരോട് കരുതലും പരിഗണനയും കാണിക്കാനും അവരോടൊപ്പമുണ്ടെന്ന ബോധം വളർത്താനും അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനും സമൂഹം ഒന്നാകെ തയ്യാറാകണം. പ്രിയ സഹപൗരന്മാരെ, സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കുന്നതിനായി മാനവികതയ്ക്ക് വിരുദ്ധമായ ശക്തികളെ അതിജീവിച്ച നമ്മുടെ പാരമ്പര്യത്തിൽ നാം അഭിമാനിക്കുന്നു. ജൂലൈ 26 നാം കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. അതിനു മുൻപ് മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിട്ട് 1 വർഷം പൂർത്തിയായത് നാം അനുസ്മരിച്ചു. നമ്മുടെ സായുധസേനയുടെ അതുല്യമായ ധീരതയെ നാം അനുസ്മരിച്ചു. ഭീകരതയ്ക്കെതിരായ ആ ചരിത്രപരമായ ദൌത്യം കൃത്യതയോടെ പ്രവർത്തിക്കാനുള്ള ഇന്ത്യൻ സായുധസേനയുടെ ശേഷി തെളിയിച്ചു. ഭീകരവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും അതൊരു വ്യക്തവും ശക്തവുമായ സന്ദേശം നൽകി. അവരെവിടെ ഒളിച്ചാലും അവരുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടിവരും. ഭീകരവാദത്തിന് അഭയം നൽകുന്ന രാജ്യവുമായുള്ള സിന്ധുജല കരാർ മരവിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിന്റെയും പ്രത്യേകിച്ച് കർഷകരുടെയും താൽപര്യാർത്ഥമെടുത്ത നിർണായകമായൊരു നടപടിയാണ്. ദശാബ്ദങ്ങളായി നക്സലിസം രാജ്യത്തിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇന്ത്യയെ നക്സൽ വിമുക്തമാക്കിയത് ഒരു വലിയ നേട്ടമാണ്. ഒരു കാലത്ത് നക്സലിസം ബാധിച്ചിരുന്ന പ്രദേശങ്ങളിൽ ഇന്ന് വലിയ ആവേശമാണ് ഇപ്പോൾ കാണുന്നത്. ഈ മേഖലകളിൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ബസ്തർ ഒളിമ്പിക്സിൽ വൻതോതിൽ കായിക താരങ്ങൾ പങ്കെടുത്തു. ബസ്തർ പാൻഡമിൽ നിരവധി കലാകാരന്മാർ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. ഇവയെല്ലാം വലിയൊരു ജനവിഭാഗം ആസ്വദിക്കുകയും ചെയ്തു. മറാഠ സൈനിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതും ദേശീയ അഭിമാനം സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ചതുമായ 12 കോട്ടകൾ കഴിഞ്ഞ വർഷം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു. കൂടാതെ ഭഗവാൻ ബുദ്ധൻ തന്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലമായ സാർനാഥ് ഈ വർഷം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വശത്ത് ഭഗവാൻ ബുദ്ധനുമായി ബന്ധപ്പെട്ട ആത്മീയ സ്മാരകങ്ങൾ, മറുവശത്ത് നമ്മുടെ അഭിമാനവും മഹത്തായ പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനായി പോരാടാനുള്ള നമ്മുടെ കരുത്തുറ്റ ശേഷിയുടെ അടയാളങ്ങൾ. പ്രിയ സഹപൗരന്മാരെ, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിലൂടെ ഓരോ ഇന്ത്യക്കാരന്റെയും വികസനവും ക്ഷേമവുമാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത്. തെലുങ്കു ഭാഷയിൽ രചനകൾ നടത്തിയിരുന്ന മഹാനായ ദേശീയവാദിയും എഴുത്തുകാരനുമായ ഗുരാജാട അപ്പാറാവു തന്റെ ഒരു ഗാനത്തിലൂടെ ദേശസ്നേഹത്തെക്കുറിച്ചുള്ള കാലാതീതമായ ഒരു സന്ദേശം പകർന്നു നൽകിയിട്ടുണ്ട്. ദേശമുനു പ്രേമിച്ചുമണ്ണ മാഞ്ചി അണ്ണാടി പെഞ്ചുമണ്ണ ദേശമാന്റെ മട്ടികടോയ് ദേശമാന്റെ മനുഷ്യലോയ്. ഈ വരികളുടെ സാരം ഇതാണ്: നിങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുക, നന്മ വളർത്തുക. ഒരു രാഷ്ട്രം അതിന്റെ ഭൂമി മാത്രമല്ല, ഒരു രാഷ്ട്രം അതിന്റെ മുഴുവൻ ജനങ്ങളുമാണ്. സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടും സർക്കാരിന്റെ പരിശ്രമങ്ങളോടും കൂടി ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിലെയും പട്ടണത്തിലെയും എല്ലാ വീട്ടിലെയും ജനങ്ങൾ കൂടുതൽ ആരോഗ്യമുള്ളവരും സന്തോഷമുള്ളവരും സമൃദ്ധിയുള്ളവരുമായിത്തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏവരെയും ഉൾക്കൊള്ളുന്ന ദേശസ്നേഹത്തിന്റെ ഈ ഊർജത്തോടെ സ്വതന്ത്ര ഭാരതത്തെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന പവിത്രമായ ദേശീയ ലക്ഷ്യത്തിനായി നമുക്ക് സ്വയം സമർപ്പിക്കാം. നന്ദി. ജയ് ഹിന്ദ്, ജയ് ഭാരത്.
1: സ്വാതന്ത്ര്യദിനത്തിന്റെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രത്തോടായി നടത്തിയ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.

നാളെ രാവിലെ 7 മണിക്ക് 80-ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം ഡൽഹി റിലേ നാളെ രാവിലെ 7 മണിക്ക്.

നാളെ വൈകുന്നേരം 6:40 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. നാളെ രാത്രി 7:35 തലസ്ഥാനത്തും വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളുടെ റിപ്പോർട്ട്.

രാത്രി 9:30 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന്റെ മലയാള പരിഭാഷ നാളെ രാത്രി 9:30.

0: നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കുവെക്കുന്ന അനുഭവങ്ങൾ.
1: ലാസ്റ്റായിട്ട് നിന്ന ബോർഡിംഗ് സ്കൂളാണ് അവനേറെ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. മോനു വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു അവിടെ, ഭയങ്കരമായിട്ട് തല്ലുമായിരുന്നു അവിടെ. മാനസികമായിട്ട് അവന് ഒരുപാട് പീഡനം, അതായത് ഭക്ഷണം കഴിക്കുന്നത് ഛർദ്ദിച്ചാൽ വീണ്ടും അത് കഴിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവൻ അനുഭവിച്ചു. പക്ഷെ ഈ കാര്യങ്ങൾ ഇവൻ നമ്മുടെ അടുത്ത് പറയുന്നില്ല. വീക്കെൻഡിൽ കൊണ്ടുവരുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് വിടുന്നത്. പറയാത്തതിന് ഇവൻ രണ്ട് കാരണമുണ്ടായിരുന്നു. പഠിക്കാനുള്ള ആഗ്രഹമാണ് ഒന്ന്, രണ്ടാമത്തേത് അവിടെ വെച്ചങ്ങ് മരിച്ചാൽ അമ്മയുടെ ദുഃഖം അമ്മയുടെ കഷ്ടപ്പാട് കുറയാൻ വേണ്ടിയിട്ട് തീരുന്ന തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സാവിയമ്മൻ അതെല്ലാം സഹിച്ചത്.
0: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.
2: ആകാശവാണി ഇപ്പോൾ സംഗീത സാധകം പഠിപ്പിക്കുന്നത് ഡോക്ടർ ബി സിന്ധു, പഠിക്കുന്നത് ശ്രീപ്രിയ.
3: ഇന്ന് നമുക്ക് ശ്രീ കെ സി കേശവപിള്ള രചിച്ച ഒരു മലയാളം കൃതി പഠിക്കാം. ശ്രീ കെ സി കേശവപിള്ള 1868 പറവൂരിൽ ജനിച്ചു. ചെറുപ്പം മുതലേ സംഗീതവും കഥകളിയും അദ്ദേഹത്തിനെ ആകർഷിച്ചിരുന്നു. പ്രഹ്ലാദ ചരിത്രം എന്ന ആട്ടക്കഥ വെറും 14 വയസ്സിലാണ് അദ്ദേഹം രചിച്ചത്. വളരെ പ്രശസ്തമായ കേശവീയം എന്ന കൃതി അദ്ദേഹത്തിന് മഹാകവി എന്ന സ്ഥാനവും നേടിക്കൊടുത്തിട്ടുണ്ട്. സംസ്കൃതത്തിലും മലയാളത്തിലും അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട്. പിന്നെ സ്തവരത്നാവലി, സംഗീത മഞ്ജരി, ഗാനമാലിക, സംഗീതമാലിക, രാഗമുദ്ര ഷഡ്കം എന്നിവ സംഗീത കൃതികളുടെ സമാഹാരങ്ങളാണ്. സദാരാമ എന്ന സംഗീത നാടകം രചിച്ചതും ശ്രീ കെ സി കേശവപിള്ളയാണ്. ശ്രീ ചേർത്തല ഗോപാലൻ നായർ അവർകൾ കെ സിയുടെ ധാരാളം കൃതികൾക്ക് ഈണം നൽകി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു കൃതിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. രാഗം പൂർവ്വകല്യാണി, തിസ്രനാട ആദിതാളം. പൂർവ്വകല്യാണിയുടെ ആരോഹണ അവരോഹണം അറിയാമല്ലോ അല്ലേ, നമുക്ക് പാടാം.

53-ാമത്തെ മേളകർത്ത ഗമനശ്രമ എന്ന രാഗത്തിൻ്റെ ജന്യമാണ് പൂർവികല്യാണി. ആരോഹണത്തിൽ നിഷാദം ഒഴിവാക്കിയിരിക്കുന്നു. ആരോഹണത്തിൽ പദാപസ പദാപസ എന്ന വക്രപ്രയോഗം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ രാഗത്തിന് ഒരു വക്രഷാഡവ സമ്പൂർണ്ണ രാഗമെന്നും പറയാം.

0: ഗാന്ധാരം ധൈവം എന്നീ സ്വരങ്ങളാണ് ഇതിൻ്റെ ജീവസ്വരങ്ങളായിട്ട് വരുന്നത്. പിന്നെ ഈ രാഗത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ ശ്രീപ്രിയ കേട്ടിരിക്കാം. മീനാക്ഷി മേമുദം, അത് മുത്തുസ്വാമി ദീക്ഷയുടെ കൃതി. ജ്ഞാനമോസാകരാധ ത്യാഗരാജ കൃതി. ദേവദേവ ജഗദീശ്വര സ്വാതിരുന്നാളിൻ്റെ കൃതി. പിന്നെ ക്ഷീരസാഗര ശായി പാപനാശം ശിവൻ്റെ കൃതിയുണ്ട്. പത്മാവതി രമണം പൂത്തുക്കാട് വെങ്കട സുബയ്യർ. അപ്പം നമുക്കിന്ന് പഠിക്കേണ്ട കൃതി ശ്രീ കെ സി കേശവപിള്ള അദ്ദേഹം എഴുതിയ പാഹി പാഹി എന്ന കൃതിയാണ്. ഞാൻ സാഹിത്യം പറയാം, എഴുതിയെടുത്തോളൂ. പല്ലവിയാണ്. പാഹി പാഹി
1: പാഹി പാഹി
0: പാവനാങ്കി
1: പാവനാങ്കി
0: പാർവതി
1: പാർവതി
0: കൃപാവതി
1: കൃപാവതി
0: ഒന്ന് വായിക്കണേ.
1: പാഹി പാഹി പാവനാങ്കി പാർവതി കൃപാവതി.
0: പല്ലവി ഇത്രയേ ഉള്ളൂ. ഇനി അനുപല്ല.

0: അമിതങ്ങൾ
1: ദേവിനി
0: ദേവിനി
1: ശുഭേ സദാ
0: ശുഭേ
1: സദാ
0: സദാ
1: ദേവിനി ശുഭേ സദാ എന്ന വരി നമ്മൾ വീണ്ടും പാടിയിട്ടാണ് പിന്നെ അടുത്ത ലൈൻ പാടുന്നത്. ദേവദേവ
0: ദേവദേവ
1: നായികേ
0: നായികേ.
1: അപ്പോൾ നമ്മൾ പാടുമ്പോൾ ദേഹി ദേഹി കാമിതങ്ങൾ ദേവിനി ശുഭേ സദാ ദേവിനി ശുഭേ സദാ ദേവദേവ നായികേ അങ്ങനെ വരും. സാഹിത്യം എഴുതിയല്ലോ അല്ലേ, ഒന്നുകൂടെ വായിക്കുക പല്ലവിയുടെ സാഹിത്യം.
0: പാഹി പാഹി പാവനാംഗി പാർവതി കൃപാവതി.
1: അനുപല്ലവി
0: ദേഹി ദേഹി കാമിതങ്ങൾ ദേവിനി ശുഭേ സദാ ദേവദേവ നായികേ.
1: പല്ലവി പഠിക്കാൻ.

0: ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
1: ഇതുവരെ കേട്ടത് സംഗീത സാധകം. പഠിപ്പിച്ചത് ഡോക്ടർ ബി സിന്ധു. പഠിച്ചത് ശ്രീപ്രിയ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അവൾ ഒരു ദേവാലയം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ. സംഗീതം എം കെ അർജുനൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. ഇനി അവൾ ഉറങ്ങട്ടെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എം കെ അർജുനൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി സുഭാഷിതം, നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ചത്.
1: വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ നമ്മൾ അഭിനന്ദിക്കുക പതിവാണ്. അവർ ചെയ്ത സേവനത്തിനും ഉത്തമ മാതൃകയ്ക്കും ലോകോപകാരത്തിനും ഉള്ള നന്ദി പ്രകടനമാണ് വിശാലമായ വീക്ഷണത്തിൽ നാം ചെയ്യുന്നത്. നമ്മൾ കാണിക്കുന്ന ഉപകാരസ്മരണ അഥവാ കൃതജ്ഞത ഏവർക്കും ആനന്ദം നൽകുന്നുണ്ട്. മാത്രമല്ല, തദവസരത്തിൽ സമാധാനവും ലഭിക്കുന്നു, അതോടൊപ്പം ഊർജവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നന്ദി നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ആ സ്മരണ വളർന്ന് വികസിച്ച് ശുഭപ്രതീക്ഷയ്ക്ക് വഴിയൊരുക്കുന്നു എന്ന് മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ഉപകാരസ്മരണ ആദ്യം ഉദിക്കേണ്ടത് ഹൃദയത്തിലാണ്, പ്രകടിപ്പിക്കേണ്ടതുമാണ്. നന്ദി പ്രകടിപ്പിക്കാൻ വൈമനസ്യം പുലർത്തുന്ന ധാരാളം പേരുണ്ട്. മാത്രമല്ല, പലരും നന്ദികേട് ശീലമാക്കിയവരുമാണ്. അത്യാവശ്യത്തിന് കടം വാങ്ങിയ രൂപ പിന്നീട് ധാരാളം സമ്പത്ത് വന്നു ചേർന്നാലും തിരിച്ചു കൊടുക്കാത്തവരുണ്ട്. കടം അപകടം, സ്നേഹത്തിന് വികടം എന്ന ചൊല്ലിൻ്റെ തിക്തഫലം അനുഭവിച്ചവർ അനേകമുണ്ട്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിരൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന എഴുത്തച്ഛൻ്റെ വാക്കുകൾ അന്വർത്ഥമാണ്. നിലവിട്ട് പ്രവർത്തിക്കരുത്, വന്ന വഴി മറക്കരുത് എന്നെല്ലാം പൂർവസൂരികൾ പറഞ്ഞിട്ടുണ്ട്. അത് നന്ദിയെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ്. പല പരിഷ്കൃത രാജ്യങ്ങളിലെയും ജനങ്ങൾ പരസ്പരം കണ്ടാൽ മുൻപരിചയമില്ലെങ്കിലും നോക്കി പുഞ്ചിരിക്കുന്നവരും ചെറിയ ഉപകാരത്തിന് പോലും നന്ദി വാക്കിലോ പ്രവൃത്തിയിലോ പ്രകാശിപ്പിക്കുന്നവരുമാണ്. ലഭിച്ച മനുഷ്യജന്മം പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഉള്ളതാണെന്ന് ഓർക്കുന്നവരാണ് അവർ. അഹങ്കാരികളും അസൂയയുള്ളവരും കാര്യശേഷിയും തത്വജ്ഞാനവുമില്ലാത്തവരും പൊതുവെ നന്ദി പ്രകടിപ്പിക്കാൻ വിമുഖരാണ്. എല്ലാവർക്കും മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും അളവറ്റ നന്ദി വേണം. മക്കൾ അമ്മയ്ക്ക് നൽകുന്ന സേവനം എത്രയായാലും അത് അധികമല്ല. നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ പിന്നിൽ അനേകം പേരുടെ കഠിനമായ അധ്വാനമുണ്ട്. നാം അവരെ നേരിട്ട് കാണുന്നില്ല എങ്കിലും അവരോടും നന്ദിയുള്ളവരാകണം. എല്ലാവരിൽ നിന്നും എപ്പോഴും നന്ദി പ്രതീക്ഷിക്കുന്നത് സമാധാനം നഷ്ടപ്പെടാൻ

0: ഏത് സത്കർമ്മങ്ങൾക്കുമുള്ള പ്രത്യുപകാരം അഥവാ നന്ദി നമുക്ക് മറ്റെങ്ങി നിന്നോ തീർച്ചയായും ലഭിക്കും. അത് ഒരു പ്രകൃതി നിയമം കൂടിയാണ്. ആ പ്രകൃതീശ്വരിയെ നന്ദിപൂർവം നമിക്കാം.
1: നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.

Ha!